ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 17, കൊല്ലവർഷം 1201 മിഥുനം 24, 2026 ജൂലൈ 8 ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 36 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ ചുനക്കര.
1: താരതമ്യം ചെയ്യുക എന്നത് മനുഷ്യസഹജമായ ഒരു സ്വഭാവമാണ്. ഈ താരതമ്യമാണ് ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കുമുള്ള പ്രചോദനം എന്ന് പൊതുവേ പറയാമെങ്കിലും അത് പലപ്പോഴും വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ താരതമ്യം ചെയ്ത് സ്വയം ഉത്കർഷബോധമോ അപകർഷബോധമോ തോന്നിയാൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാക്ക കൊക്കിനോട് സ്വയം താരതമ്യം ചെയ്ത് സങ്കടപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാക്കയുടെ തനിമ കാക്കയ്ക്കും കൊക്കിൻ്റെ തനിമ അതിനും മാത്രമുള്ളതാണ്. ഈയൊരു പരമസത്യം മനസ്സിലാക്കാത്തതാണ് പല സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം. അയൽവാസിയുടെ ബഹുനില ബംഗ്ലാവും രാജകീയ പ്രൗഢിയുള്ള കാറും കണ്ട് അസൂയപ്പെടുകയും അപകർഷബോധത്തിനടിമയായി നിഷേധ ചിന്തകളുമായി ജീവിക്കുകയും ചെയ്യുന്നവരെ നാം കാണാറുണ്ട്. അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ആന്തരികവും ബാഹ്യവുമായ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി അവരവരുടെ തനിമ നിലനിർത്തി വികസിക്കുക എന്നതാണ് പ്രകൃതിയുടെ നിയമം. ഓരോന്നിനും അതിൻ്റേതായ ധർമ്മവും കർമ്മവുമുണ്ട്. ഡോക്ടർക്ക് ഡോക്ടറുടെ ധർമ്മവും അധ്യാപകന് അധ്യാപകൻ്റെ ധർമ്മവുമുണ്ട്. ഒരു കാർപ്പൻ്റർക്ക് മറ്റൊരു ധർമ്മമാണുള്ളത്. സമൂഹത്തിൽ ആരും ചെറിയതോ വലിയതോ അല്ല. എല്ലാവിധത്തിലുള്ള കർമ്മധർമ്മങ്ങളുടെയും സമഗ്രതയിലൂടെ മാത്രമേ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് ഓരോരുത്തരും മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതെ അവനവൻ്റെ കഴിവുകൾ വികസിപ്പിച്ച് മുന്നേറാൻ ശ്രമിക്കുക. തനത് വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ധർമ്മം. ഇത് വ്യക്തമാക്കുന്ന ഒരു പഴയ കഥയുണ്ട്. അവനവനാകുന്നതാണ് മഹത്തരമെന്ന് ഈ കഥ നമ്മോട് പറയുന്നുണ്ട്. ഒരു ദിവസം രാജാവ് കൊട്ടാരവളപ്പിൽ ഉലാത്താനായി ഇറങ്ങിയപ്പോൾ പൂന്തോട്ടം കൂടി ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി. പ്രത്യേകമായ പരിചരണം നൽകിയിരുന്ന ആ ഉദ്യാനത്തിലെ ഉണങ്ങിയ മരങ്ങളും കൊഴിഞ്ഞുപോയ ഇലകളും വരണ്ടു നിൽക്കുന്ന പൂക്കളും കണ്ട് രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഈ കാഴ്ച കണ്ട് അത്യന്തം വിഷണ്ണനായി. ഓരോ മരത്തിൻ്റെയും ചെടി

0: യുടെയും അടുത്തു ചെന്ന് അദ്ദേഹം കാര്യം തിരക്കി. കരുത്തൻ്റെ പ്രതീകമെന്ന് കരുതിയിരുന്ന ഓക്കുമരം ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നത് കണ്ട് അദ്ദേഹം ചോദിച്ചു, പ്രിയപ്പെട്ട ഓക്കുമരമേ, നീ എന്താണ് ഇത്ര അവശനായിരിക്കുന്നത്? എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അങ്ങ് നോക്കൂ, ഈ പൈൻമരം എത്ര ഉയരത്തിലാണ് വളരുന്നതെന്ന്. എനിക്ക് അത്രയും ഉയരത്തിലെത്താൻ കഴിയില്ലല്ലോ എന്ന ചിന്തയാണ് എന്നെ അലട്ടുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പൈൻമരങ്ങൾ ഒടിഞ്ഞു തൂങ്ങി വീഴാൻ തുടങ്ങുന്നത് കണ്ട് അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് നീ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? നോക്കൂ ആ മുന്തിരിവള്ളികൾ, എത്ര മധുരമുള്ള മുന്തിരിപ്പഴങ്ങളാണ് ആ മുന്തിരിവള്ളി നൽകുന്നത്. എല്ലാവർക്കും ആ മുന്തിരിച്ചെടി എന്തൊരു സ്നേഹവും പരിഗണനയുമാണ്. അസൂയ തോന്നുന്നു, എനിക്ക് അങ്ങനെയൊരു പരിലാളന് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടം സഹിക്കാൻ വയ്യ. ഇത് കേട്ട് മുന്തിരിച്ചെടിയുടെ അടുത്ത് ചെന്ന രാജാവ് കണ്ടത് മുന്തിരിവള്ളികൾ വാടിക്കിടക്കുന്നതാണ്. നിനക്കെന്ത് പറ്റി മുന്തിരിക്കുട്ടി? അങ്ങ് ആ റോസാച്ചെടിയിലേക്ക് നോക്കൂ, എത്ര മനോഹരവും സുഗന്ധപൂരിതവുമായ പുഷ്പങ്ങളാണ് പനിനീർച്ചെടിയിലുള്ളത്. എല്ലാവരും ആരാധനയോടെയാണ് റോസാച്ചെടിയെ നോക്കുന്നത്. എനിക്ക് ഭാഗ്യമില്ലാതെ പോയി, എനിക്കെന്തിനാണ് ഈ ശബ്ദജന്മം? അപ്പോഴാണ് ഒരു കുഞ്ഞു ചെടി മനോഹരമായ പുഞ്ചിരിപ്പുമായി നിൽക്കുന്നത് രാജാവ് കണ്ടത്. അതിൻ്റെ സുഗന്ധവും സൗന്ദര്യവും ഊർജ്ജസ്വരതയും രാജാവിനെ ആകർഷിച്ചു. എല്ലാ മരങ്ങളും ചെടികളും നിരാശരും ക്ഷീണിതരുമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. നീ മാത്രം വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടല്ലോ കുഞ്ഞു ചെടിപ്പെണ്ണേ, നിന്റെ സന്തോഷത്തിൻ്റെ രഹസ്യമെന്താണ്? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് രാജൻ. അങ്ങയുടെ ഇഷ്ടവും ആഗ്രഹവും അനുസരിച്ച് എന്നെ നട്ടുവളർത്തി. അങ്ങയ്ക്ക് മറ്റൊരു ഓക്കോ പൈനോ ആയിരുന്നു ആവശ്യമെങ്കിൽ അങ്ങ് അത് നട്ടുവളർത്തുമായിരുന്നു. ഞാൻ എന്താണോ അതിനുപരിയായോ മറ്റൊരാളായോ വളരാൻ എനിക്ക് കഴിയില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ തനത് ഗുണവിശേഷങ്ങളും സവിശേഷതകളും വികസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനതിൽ വിജയിച്ചതിനാൽ സന്തോഷമായിരിക്കുന്നു. ഞാൻ മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. രാജാവ് ആ കുഞ്ഞു ചെടിയെ അഭിനന്ദിച്ച് കൊട്ടാരത്തിലേക്ക് പോയി.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സുരേന്ദ്രൻ ചുനക്കര. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബഹ്റൈൻ സന്ദർശനം അവസാനിച്ചു. ഇന്ത്യ ബഹ്റൈൻ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ജയശങ്കർ പറഞ്ഞു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വയനാട് കള്ളാടി ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFും മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ്. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞുജാഗ്രതയാണ്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ അവധി നൽകി. ജില്ലകളിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ വചന പദ്ധതി എന്ന കവിത, ആലാപനം എച്ച് രാജേഷ്, ഉദയഗീതം കെ ആർ ശ്യാമ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലിന്ന് കരുണാസായി മനോയാനം, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം, 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 അക്ഷരച്ചെപ്പ് തുടരും, 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി, ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ എം ജി മറുപടി നൽകുന്നു, 12:02 കൂട്ടുകാരി, തുടർച്ചയായ ഗർഭമലസൽ എന്തുകൊണ്ടുണ്ടാകുന്നു, പരിഹാര മാർഗങ്ങൾ എന്തെല്ലാം, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ സംസാരിക്കുന്നു, 12:20, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, കരൾ രോഗങ്ങളും ഹോമിയോ ചികിത്സയും, ഡോക്ടർ ഷാജി പൌലോസ് സംസാരിക്കുന്നു, ഉച്ചയ്ക്ക് 1:02 ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി, 2:02 ചിത്രീകരണം, 2:45 തിരയിപ്പൂക്കൾ, 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന കിളിമഞ്ചാരോ യാത്രാവിശേഷണങ്ങൾ അവസാന ഭാഗം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കരുണാസായി മനോയാനം, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, എള്ളു കൃഷിയിലൂടെ അധിക വരുമാനം, ഡോക്ടർ അതുൽ ജയ്പാലുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, 9:30 സംഗീതസുധ, സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, എസ് ആർ ശ്രീകാന്ത് മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം, ഗോപകുമാർ കെ ഡി മുഖർശംഖ്, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്, പേതമഴ 0.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പേതമഴ 1.5 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വചന പദ്ധതി എന്ന കവിത. ആലപിച്ചത് എച്ച് രാജേഷ്.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ. അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
3: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ,

0: നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 1/2 ഭാഗവും വഹിക്കുന്നു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഉദയഗീതമാണ്. കെ ആർ ശ്യാമ പാടിയത്. രചന പകൽക്കുറി വിശ്വൻ, സംഗീതം മുട്ടറ ബി എൻ രവീന്ദ്രൻ. ആദ്യം മൂകാംബികെ ദേവി നാദാംബികെ എന്നാരംഭിക്കുന്നു.

0: ഇന്ന് ഉദയഗീതത്തിൽ കെ ആർ ശ്യാമ പാടിയതാണ് കേട്ടത്. രചന പകൽക്കുറി വിശ്വൻ, സംഗീതം മുട്ടറ ബി എൻ രവീന്ദ്രൻ.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം.

0: ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഇപ്പോൾ സമയം 6:30. നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു. കാണാതായ 5 പേർക്കായി തിരച്ചിൽ തുടരുന്നു. 9 പേർ പരിക്കുകളോടെ ചികിത്സയിൽ. ഇന്തോനേഷ്യയ്ക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും അസ്ത്ര എയർ ടു എയർ മിസൈലുകളും നൽകാൻ ധാരണ. ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. IIM ബാംഗ്ലൂരുവിന്റെ ക്യാമ്പസ് ഇന്തോനേഷ്യയിൽ തുടങ്ങാനും ധാരണയായിട്ടുണ്ട്. 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പരക്കേസിൽ 3 മലയാളികളടക്കം 38 ഇന്ത്യൻ മുജാഹിദീൻ പ്രവർത്തകർക്ക് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഈജിപ്തിനെ 2-3 തോൽപ്പിച്ച് അർജന്റീന ക്വാർട്ടറിൽ. US 4-1 പരാജയപ്പെടുത്തി ബെൽജിയവും ക്വാർട്ടറിലെത്തി. സ്പെയിനാണ് ക്വാർട്ടറിലെ എതിരാളി. ഇംഗ്ലണ്ടിനെതിരായ 3-ാം 20-20 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് പരാജയം. വ്യാഴാഴ്ചയാണ് 4-ാമത്തെ മത്സരം.
1: ഓരോ നവജാത ശിശുവും കുഞ്ഞിക്കൈകാലുകളിളക്കി ഭൂമിയിലേക്കെത്തുന്നത് അനന്ത സാധ്യതകളുമായാണ്. ഓരോ കുഞ്ഞും ഒരു പുതിയ സ്വപ്നമാണ്, ഒരു പുതിയ പ്രതീക്ഷയാണ്. ഭാവിയിൽ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഡോക്ടർ, തലമുറകളെ പ്രചോദിപ്പിക്കുന്ന അധ്യാപകൻ, സംസ്കാരത്തെ സമ്പന്നമാക്കാൻ കൽപ്പുള്ള കലാകാരൻ, അല്ലെങ്കിൽ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു പൗരൻ, എന്നിങ്ങനെ എണ്ണമറ്റ സാധ്യതകളുള്ള സമൂഹത്തിന് വിലമതിക്കാനാവാത്ത ഒരു സ്വത്ത്. അതുകൊണ്ട് തന്നെ ഒരു നവജാത ശിശു ഉപേക്ഷിക്കപ്പെടുമ്പോൾ പിന്തള്ളപ്പെടുന്നത് ഒരു കുട്ടി മാത്രമല്ല, വിടർന്നു വിലസാൻ കാത്തിരിക്കുന്ന ഒരു ഭാവി കൂടിയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ അടുത്തിടെ സമാഹരിച്ച ഡാറ്റ പ്രകാരം 2019 മുതൽ കേരളത്തിൽ ഏകദേശം 150 നവജാത ശിശുക്കൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എറണാകുളമാണ് പട്ടികയിൽ 1-ാമത്. തൊട്ടുപിന്നാലെ തൃശൂർ, തിരുവനന്തപുരം, കോട്ടയം, കാസർഗോഡ്. ഔപചാരിക ശിശു സംരക്ഷണ സംവിധാനത്തിൽ ലഭിച്ച കുഞ്ഞുങ്ങളുടെ മാത്രം കണക്കാണിത്. അവിചാരിതമായ സാഹചര്യങ്ങളിൽ ഗർഭധാരണത്തിന് വിധേയരാകുന്ന, പ്രസവം മറച്ചുവെക്കുന്ന, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ ആലോചിക്കുന്ന സ്ത്രീകളുടെ ശരിക്കുള്ള എണ്ണം ഇതിലും കൂടുതലായിരിക്കാം.
2: ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേനയും അമ്മത്തൊട്ടിൽ മുഖേനയും ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെ കണക്കുകൾ മാത്രമാണ് സർക്കാരിനും ശിശുവികസന വകുപ്പിനും ലഭ്യമാകുന്നത്.
3: സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ ചാലിയം:
2: എന്നാൽ നിയമാനുസൃത മാർഗങ്ങളിലൂടെയല്ലാതെ കുട്ടികളെ തെരുവിലും ആശുപത്രികളിലും ഉപേക്ഷിക്കപ്പെടുന്ന എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമാനുസൃതം കുട്ടികളെ എങ്ങനെ തിരിച്ചേൽപ്പിക്കാം എന്ന കാര്യത്തിൽ വേണ്ടത്ര ബോധവൽക്കരണം താഴേക്കിടയിലുള്ള ജനങ്ങളിൽ ഇനിയും എത്തിയിട്ടില്ല.
1: ഇത്

0: അമ്മമാർക്ക് മാതൃത്വബോധം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള കണക്കല്ല, യുവതലമുറയെ കുറ്റപ്പെടുത്തി വിശദീകരിക്കാവുന്ന പ്രശ്നവുമല്ല. ഉപേക്ഷിക്കപ്പെടുന്ന ഓരോ നവജാത ശിശുവിനും വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവും മാനസികവുമായ സാഹചര്യങ്ങളാൽ രൂപപ്പെട്ട വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഭാവി ദുരന്തങ്ങളെങ്കിലും ഒഴിവാക്കാൻ കഴിയൂ.
1: പലപ്പോഴും സ്വന്തം പിതാവിൽ നിന്നോ സഹോദരൻ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പോലും ചൂഷണം നേരിടേണ്ടി വരുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ട്.
2: തിരുവനന്തപുരം സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി കോർഡിനേറ്റർ ശശികല സഞ്ജീവ്.
1: ചില സാഹചര്യങ്ങൾ കൊണ്ട് വളർത്താൻ കഴിയാതെ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ തിരികെ എത്തി അമ്മമാർ തന്നെ ചോദിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് കോഴിക്കോട് ശിശുക്ഷേമ വകുപ്പിൽ ഉപേക്ഷിച്ച ആരവെന്ന കുഞ്ഞിനെ അതിന്റെ അമ്മ തിരികെ എത്തി ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ സാഹചര്യങ്ങളൊക്കെ തന്നെ ആ കുഞ്ഞിന്റെ മാനസിക വളർച്ചയെയും വ്യക്തിത്വ വികസനത്തെയും ഒക്കെ സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല.
0: വിദ്യാഭ്യാസത്തിലും സാങ്കേതിക വിദ്യയിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടും വിവാഹത്തിന് പുറത്തുള്ള ഗർഭധാരണങ്ങളെയും കൗമാര ഗർഭധാരണങ്ങളെയും സിംഗിൾ മദർഹുഡിനെയും അഭിസംബോധന ചെയ്യാൻ സമൂഹത്തിന് ഇപ്പോഴും മടിയാണ്.
3: ഈ വിഷയത്തെ പൊതുസമൂഹം പലപ്പോഴും അമ്മമാരാകുന്ന പെൺകുട്ടികളുടെ വ്യക്തിപരമായ വീഴ്ചയായോ ധാർമ്മിക അധംപതനമായോ ചിത്രീകരിക്കാറുണ്ട്.
2: കേരള സർവകലാശാല സോഷ്യോളജി വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ ആന്റണി പാലക്കൽ.
3: എന്നാൽ സമൂഹശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ ഇവയൊന്നും ഒറ്റപ്പെട്ട വ്യക്തിഗതമായ സംഭവങ്ങളായിട്ടല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അടിച്ചമർത്തുന്ന സാമൂഹ്യ വ്യവസ്ഥകളുടെയും പ്രതിലോമകരമായ സാംസ്കാരിക മൂല്യങ്ങളുടെയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെയും പ്രതിഫലനമായിട്ടാണ് കാണേണ്ടത്. ഉയർന്ന സാക്ഷരതയും സാമൂഹ്യ ബോധവും അവകാശപ്പെടുമ്പോഴും ഉത്തരവാദിത്തപരമായ ലൈംഗിക ബന്ധം, പ്രസവത്തിന്റെ നിയമസാധുത, ലിംഗനീതി എന്നിവയെക്കുറിച്ചൊക്കെ നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ കടുത്ത പുരുഷാധിപത്യ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള അത്യന്തം നിഷേധാത്മകമായ പ്രതികരണവും കുടുംബമഹിമ തകർന്നു പോകുമെന്നും അതിനാൽ കുടുംബത്തിന് കളങ്കം വരുത്തിവെക്കുമെന്നുമുള്ള ഭയവും ഈ യുവതികളെ മാനസികമായി ഒറ്റപ്പെടുത്തുന്നു. പങ്കാളിയുടെയും കുടുംബത്തിന്റെയും പിന്തുണ നഷ്ടപ്പെടുമ്പോൾ പരസ്യമായ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി അവർ കാണുന്നത് കുട്ടിയെ ഉപേക്ഷിക്കുകയോ നിയമപരമായി കൈമാറുകയോ ആണ്. ഒറ്റപ്പെട്ട സ്ത്രീയാണ് എന്നുള്ളതും ചെറുപ്രായവും ദാരിദ്ര്യവും കൂടി ചേരുമ്പോൾ ഈ പ്രതിസന്ധി കൂടുതൽ തീവ്രമാകുന്നു.
0: അവിചാരിതമായി ഉണ്ടാകുന്ന ഗർഭധാരണത്തിൽ സ്ത്രീകളെ പങ്കാളികൾ ഉപേക്ഷിക്കുകയോ പിതൃത്വം അംഗീകരിക്കാതിരിക്കുകയോ അനന്തരഫലങ്ങൾ ഒറ്റയ്ക്ക് നേരിടാൻ സ്ത്രീകളെ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പൊതുജനശ്രദ്ധ എപ്പോഴും അമ്മയിൽ കേന്ദ്രീകരിക്കപ്പെടുകയും പിതാവിന്റെ പങ്ക് ചർച്ചകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു.
1: തന്റേതല്ലാത്ത കുറ്റം കൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ മോശം സാഹചര്യത്തിൽ എത്തിക്കാതെ ഇരിക്കാൻ സമൂഹത്തിലെ ഓരോ വ്യക്തിയും സ്വയം ബോധവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം.
2: ശശികല സഞ്ജീവ്.
1: അല്ലാതെ ഒരമ്മയും തന്റെ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാകില്ല തെരുവിൽ ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് എടുത്തു ചാടുന്നതിന് മുൻപ് ഓരോ പെൺകുട്ടിയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്തപ്പെട്ടു കഴിഞ്ഞാൽ നാം ഈ സൊസൈറ്റിയെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക, പ്രവർത്തിക്കുക.
0: ഈ പ്രശ്നത്തിന്റെ സാമ്പത്തിക വശവും കാണാതിരുന്നുകൂടാ. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും തൊഴിലില്ലായ്മയും കൂടാതെ സുരക്ഷിതമായ പാർപ്പിടത്തിന്റെ അഭാവം തുടങ്ങിയുള്ള സ്ത്രീകളുടെ സാമ്പത്തിക ആശ്രയത്വം പല സ്ത്രീകളെയും വിവേചനപരമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൽ നിന്ന് വിലക്കുന്നു. ലൈംഗിക പീഡനത്തിന്റെയും മനുഷ്യക്കടത്തിന്റെയും ഇരകൾ നവജാത ശിശുക്കളെ ഉപേക്ഷിക്കുന്നത് സമൂഹത്തിന്റെ കരുണയുടെ ഏത് മാനദണ്ഡം വെച്ചാണ് അളക്കാനാവുക?
4: 2002 കേരളത്തിൽ അമ്മ തൊട്ടിലുകൾ സ്ഥാപിക്കുന്നത്.
2: സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി എൽ അരുൺ ഗോപി.
4: അമ്മ തൊട്ടിലുകൾ മുഖാന്തരം സർക്കാരിന്റെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് എത്തിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 996. കഴിഞ്ഞ 3 വർഷക്കാലം, അതായത് 2023 ഏപ്രിൽ മാസം മുതൽ ഇതുവരെയായി അമ്മത്തൊട്ടിലുകളിൽ എത്തിയ കുട്ടികളുടെ എണ്ണം 109 കുഞ്ഞുങ്ങളാണ്. മറ്റൊന്ന്, അമ്മത്തൊട്ടിലുകൾ മുഖാന്തരം ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുണ്ട്. അതിനപ്പുറത്തേക്ക് വരുന്നത് CWC മുഖാന്തരം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് നിയമപരമായ പ്രോസസ്സാണ്, സറണ്ടർ പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിലൂടെയാണ് കുട്ടികളെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ വളർത്താനുള്ള സാഹചര്യത്തിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി വളർത്താനുള്ള സാഹചര്യം ഇല്ല. മറ്റൊന്ന്, വിവിധ സാമൂഹിക കാരണങ്ങളോ വിവിധ സാമൂഹിക പശ്ചാത്തലമോ ഇക്കാര്യത്തിൽ ഒരു കാരണമായി വന്നേക്കാം. ആ സാമൂഹിക പശ്ചാത്തലം ഈ കുട്ടിയെ സ്വന്തം വീട്ടിൽ വീട്ടിൽ വളരാൻ അനുവദിക്കുന്നില്ലായിരിക്കാം. ആ സാഹചര്യത്തിലാണ് കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടാനോ രക്ഷകർത്താക്കൾ തയ്യാറാകുന്നത്. അപ്പോൾ അവിടെ കൃത്യമായ ഒരു ബോധവൽക്കരണം നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്.
0: പരിപാലിക്കാൻ കഴിയാത്ത ശിശുക്കളെ വലിച്ചെറിയുന്നതിന് പകരം സുരക്ഷിതമായി ഏൽപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കേരളം അമ്മത്തൊട്ടിൽ പദ്ധതി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്ക് കീഴിലുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ നെറ്റ്വർക്ക്,

0: തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങൾ നൂറുകണക്കിന് കുരുന്നുകളെ രക്ഷിച്ചിട്ടുണ്ട് എങ്കിലും ദുർബലരായ പല സ്ത്രീകളും നിയമപരമായ ഈ ഓപ്ഷനുകളെക്കുറിച്ച് അജ്ഞരായി തന്നെ തുടരുന്നു.
1: 2015 ബാലനീതി നിയമപ്രകാരം
2: അഡ്വക്കേറ്റ് നസീർ ചാലിയം,
1: കുട്ടികളെ പോറ്റി വളർത്താൻ കഴിയാത്ത രക്ഷിതാക്കൾക്ക് നിയമപരമായ മാർഗങ്ങളിലൂടെ കുട്ടികളെ തിരിച്ചേൽപ്പിക്കാൻ വഴികളുണ്ട്. അത്തരം രക്ഷിതാക്കൾ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളിൽ ഹാജരായി നിയമപ്രകാരമുള്ള സറണ്ടർ രേഖകളിൽ ഒപ്പിട്ട് കുട്ടികളെ കമ്മിറ്റിക്ക് തിരിച്ചേൽപ്പിക്കാം. വീണ്ടും ആ രക്ഷിതാക്കൾക്ക് സറണ്ടർ ചെയ്ത കുട്ടികളെ തിരിച്ചെടുക്കണമെന്ന് താല്പര്യമുണ്ടാവുമ്പോൾ കുട്ടികളെ സറണ്ടർ ചെയ്ത് 60 ദിവസത്തിനകം കമ്മിറ്റി മുമ്പാകെ വീണ്ടും അപേക്ഷ നൽകി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവ് പ്രകാരം ആ കുട്ടികളെ അതേ രക്ഷിതാക്കൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കാനാവും. അപ്രകാരം കുട്ടികളെ തിരിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടികളുടെ ക്ഷേമം, അതോടൊപ്പം തന്നെ അവരുടെ ഉത്തമ താല്പര്യം എന്നീ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അപേക്ഷകളിൽ തീരുമാനമെടുക്കുകയുള്ളൂ. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അമ്മത്തൊട്ടിൽ മുഖേനയും കുട്ടികളെ നിയമപരമായി ഉപേക്ഷിക്കുവാനുള്ള മാർഗങ്ങളുണ്ട്. കുട്ടികളെ വളർത്തുവാനും സംരക്ഷിക്കാനും കഴിയാത്തവർക്ക് കുട്ടികളെ അമ്മത്തൊട്ടിലിൽ ഹാജരാക്കി പിന്നീട് ആ കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ലീഗലി ഫ്രീ ഡിക്ലറേഷനുള്ള നടപടികൾ സ്വീകരിച്ച് ദത്തെടുക്കുന്നതിനുള്ള കാര്യങ്ങൾക്കായി ആ കുട്ടികളെ നൽകുകയാണ് നിയമാനുസൃത മാർഗം.
0: സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും പ്രത്യുൽപാദന ആരോഗ്യ അവബോധത്തിന്റെയും ആവശ്യകത ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ബന്ധങ്ങൾ, ഉഭയസമ്മതം, ഗർഭനിരോധന മാർഗങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം യുവാക്കൾക്ക് നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്.
3: ആധുനിക കേരളത്തിൽ യുവജനങ്ങളുടെ ജീവിതശൈലിയിലും സാമൂഹിക ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
2: ഡോക്ടർ ആന്റണി പാലക്കൽ,
3: ഡിജിറ്റൽ മാധ്യമങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, പ്രണയബന്ധങ്ങൾ എന്നിവ വർദ്ധിച്ചെങ്കിലും അതിനനുസരിച്ചുള്ള ലൈംഗിക വിദ്യാഭ്യാസം, ഉത്തരവാദിത്വ ബോധം, പ്രത്യുൽപാദന ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവ് എന്നിവ സമൂഹത്തിൽ വേണ്ടത്ര വളർന്നിട്ടില്ല. പിതൃത്വത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുരുഷന്മാർ പിന്മാറുന്നതും സ്ത്രീകൾ ഒറ്റയ്ക്ക് പ്രതിസന്ധി നേരിടേണ്ടി വരുന്നതും നീതിയുക്തമല്ല. അതിനാൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നതിന്റെ പഴി സ്ത്രീകളിൽ മാത്രം ചുമത്തുന്നത് ശരിയല്ല. ഇത് സ്ത്രീയുടെ പ്രശ്നം മാത്രമല്ല, ലിംഗനീതിയുടെ പ്രശ്നം കൂടിയാണ്. അതിനാൽ അവിവാഹിതരായ അമ്മമാർക്ക് നേരെയുള്ള സാമൂഹ്യ ഒറ്റപ്പെടുത്തലുകൾ അവസാനിപ്പിക്കുകയും അവരെ ഉൾക്കൊള്ളാൻ സമൂഹത്തെ പ്രാപ്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസവും മുൻവിധികളില്ലാത്ത കൗൺസിലിംഗ് നെറ്റ്വർക്കുകളും ശക്തിപ്പെടുത്തണം. അവിവാഹിത മാതൃത്വത്തോടും അപ്രതീക്ഷിത ഗർഭധാരണത്തോടും ബന്ധപ്പെട്ട സാമൂഹിക കളങ്കം കുറയ്ക്കാൻ ബോധവൽക്കരണവും നടത്തേണ്ടതുണ്ട്.
2: സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ,
4: ഇന്നത്തെ കേരളത്തിൽ പല സാമൂഹ്യ പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിലെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. അതിലേറ്റവും സങ്കീർണമായൊരു പ്രശ്നം തന്നെയാണ് നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, എന്നേക്കുമായി കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഓരോരോ മറ്റു ജീവിതം തേടി പോകുന്ന അമ്മമാരെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നെഞ്ചു പിളർക്കുന്ന വേദനയാണോ എന്നുള്ളത്. എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും മക്കളെ ഉപേക്ഷിച്ചു പോകുന്നത് അംഗീകരിക്കാൻ നമുക്കാകില്ല. പലരും സാഹചര്യങ്ങളെ പഴിക്കുകയാണ് ചെയ്യുന്നത്. സാഹചര്യങ്ങൾ നമ്മളെ നയിക്കില്ല, നമ്മൾ സാഹചര്യങ്ങളെ അതിജീവിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങളുമായി നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് വെച്ച് പോവുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. പരമാവധി ബോധവൽക്കരണത്തിലൂടെയും കൗൺസിലിംഗ് അടക്കമുള്ള ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, അതിന് ശ്രമിക്കുകയുമാണ്.
0: നവജാത ശിശുവിനെ ഉപേക്ഷിക്കുന്നതല്ല, മറ്റുള്ളവർ അമ്മയെ ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ ദുരന്തം. ജനനത്തിന് ശേഷം കുട്ടികളെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട്. എന്നാൽ അനുകമ്പയും സമയോചിതമായ പിന്തുണയും കൊണ്ട് മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനും അമ്മമാരെ സംരക്ഷിക്കാനും കഴിയൂ. ആത്യന്തികമായി എത്ര കുഞ്ഞുങ്ങളെ രക്ഷിച്ചു എന്നതല്ല ചോദ്യം, എത്ര അമ്മമാരെ കൃത്യസമയത്ത് സഹായിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്.
5: പ്രഭാതഭേരി ഇനി നാളെ രാവിലെ 6:30 നമസ്തേ അനന്തപുരിയിൽ. ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565631. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496595631. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
6: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40.

മറ്റൊരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആറ് 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്ത്പുരി, തുടർന്ന് കേൾക്കാം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്തു നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ICU. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ KP അനിൽകുമാർ, TT സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFും മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി

0: മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാലാ പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്ര സുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് UPI, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചുകിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
0: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മത്സരത്തിന്റെ 79-ാം മിനിറ്റ് വരെ 2 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൾട്ടി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67-ാം മിനിറ്റിൽ കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസിന്റെ വലയിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 ഉയർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട രണ്ട് ഗൾപ്പിച്ച് ഇരമ്പി ആർസലോടെ 79-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. 4 മിനിറ്റുകൾക്ക് ശേഷം 83-ാം മിനിറ്റിൽ കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ

0: രണ്ട് രണ്ടാക്കി മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8th ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരെ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 മത്സര പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് പുറത്തായി. സ്ത്രീകളുടെ സൗജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി പി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി കെ എ തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കബാധ നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി പാട്ടിന്റെ പാലാഴി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് കെ എസ് ചിത്രയും അപർണ രാജീവും. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഡോക്ടർ സുരേഷ് മണിമല.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി മയക്കുമരുന്നു മാഫിയകളെ ഉന്മൂലനം ചെയ്യുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? അതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി മയക്കുമരുന്ന് മാഫിയകളെ ഉന്മൂലനം ചെയ്യുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം. നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമം കൃഷിഭവനിൽ വെച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം നഗരസഭാ വികസന സമിതി ചെയർമാൻ കരമന അജിത് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് പച്ചക്കറി വിത്തുകൾ, ഗുണനിലവാരമുള്ള തൈകൾ, പച്ചക്കറി കർഷകർക്കുള്ള ജൈവ കീടനാശിനികൾ, ട്രൈക്കോ കേക്ക് എന്നിവയും സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി നടപ്പുവർഷത്തെ ഭൂനികുതി രസീത്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്നിവ കൊണ്ടുവരേണ്ടതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചവറ, നീണ്ടകര, പന്മന, തെക്കുംഭാഗം, തേവലക്കര എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചവറ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലിം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9383470343. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യുവേറിയ ബാസിയാന, ലെക്കാനി

0: മൈസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനിപ്പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 9747238054872689798. പട്ടാമ്പി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കൃഷികൾക്കായി സബ്സിഡി ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നു. 2026 ഏപ്രിൽ മാസത്തിന് ശേഷം കൃഷി ആരംഭിച്ചവർക്കും പുതുതായി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അപേക്ഷ സമർപ്പിക്കാം. വാഴകൃഷി ഹെക്ടറിന് 44,000 രൂപ, റംബൂട്ടാൻ കൃഷി ഹെക്ടറിന് 30,000 രൂപ, പ്ലാവ് കൃഷി ഹെക്ടറിന് 18,000 രൂപ, ഇഞ്ചി മഞ്ഞൾ കൃഷി ഹെക്ടറിന് 40,000 രൂപ എന്നിങ്ങനെയാണ് സബ്സിഡി വിവരങ്ങൾ. അർഹരായ കർഷകർ അപേക്ഷ സമർപ്പിക്കണമെന്ന് പട്ടാമ്പി കൃഷി ഓഫീസർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547707703 0487 2370773. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KK തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496556321, 9496569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ കാർഷിക യന്ത്രങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനൈസേഷൻ അഥവാ SMAM പദ്ധതിയെക്കുറിച്ചും അതിൽ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യങ്ങൾ ലഭിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. SMAM പദ്ധതി സംബന്ധിച്ച കർഷകരുടെ സംശയങ്ങൾക്ക് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനിയ VS ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട കോൾ സെന്റർ നമ്പർ 04-81-2-576-622. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ചരിത്രത്തിൽ ഇന്ന് 1988 ജൂലൈ 8 കൊല്ലം പെരുമൺപാലത്തിൽ വെച്ച് നടന്ന ട്രെയിൻ ദുരന്തം കേരള റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായങ്ങളിലൊന്നാണ്. കൊല്ലം ജില്ലയിലെ പെരുന്നാടിനടുത്തുള്ള അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള പെരുമൺപാലത്തിലാണ് ഈ ദാരുണ സംഭവം നടന്നത്. ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി കായലിലേക്ക് മറിയുകയായിരുന്നു. ഈ വൻ ദുരന്തത്തിൽ 105 പേർ മരണപ്പെടുകയും 500-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടം നടന്ന ഉടനെ തന്നെ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികളും മണൽവാരൽ തൊഴിലാളികളും സ്വന്തം ജീവൻ പണയപ്പെടുത്തി വള്ളങ്ങളുമായി കായലിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി. നാട്ടുകാരുടെ ഈ അതിവേഗ ഇടപെടൽ കൊണ്ടാണ് മരണസംഖ്യ ഇത്രയെങ്കിലും കുറഞ്ഞത്. അപകടം നടന്ന് 10 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ഇതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. 1497 ജൂലൈ 8 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള തന്റെ വിപ്ലവകരമായ പ്രഥമ സമുദ്രയാത്ര ലിസ്ബണിൽ നിന്ന് ആരംഭിച്ചത്. യൂറോപ്പിൽ നിന്നും ആഫ്രിക്കൻ വൻകര ചുറ്റി ഇന്ത്യയിലേക്കുള്ള പുതിയൊരു കടൽമാർഗം കണ്ടെത്തുക എന്നതായിരുന്നു പോർച്ചുഗലിലെ ഇമാനുവൽ 1-ാം രാജാവ് അദ്ദേഹത്തിന് നൽകിയ ദൌത്യം. ലിസ്ബണിലെ ടാഗസ് നദീതീരത്തു നിന്നും 4 കപ്പലുകളിലായി ഏകദേശം 170 നാവികരുമായാണ് വാസ്കോഡഗാമ യാത്ര തിരിച്ചത്. സാവോ ഗബ്രിയേൽ എന്ന കപ്പലിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. യാത്ര തിരിച്ച് ഏകദേശം 10 മാസങ്ങൾക്ക് ശേഷം 1498 മെയ് 20 വാസ്കോഡഗാമയുടെ കപ്പലുകൾ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടപ്പുറത്ത് നങ്കൂരമിട്ടു. 2022 ജൂലൈ 8 ജപ്പാന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ജപ്പാനിലെ നാരാ നഗരത്തിൽ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പ്

0: 2006-2007 കാലഘട്ടത്തിലും പിന്നീട് 2012 മുതൽ 2020 വരെയും ജപ്പാന്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഷിൻസോ ആബെ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തിയ ജപ്പാൻ നേതാവായിരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഏറെ ശക്തമായ, തോക്കുപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വളരെ അപൂർവമായ ജപ്പാൻ പോലുള്ള ഒരു രാജ്യത്ത് ഈ കൊലപാതകം ആഗോളതലത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഉത്തരകൊറിയയുടെ സ്ഥാപകനും അവിടുത്തെ ആദ്യത്തെ പരമാധികാരിയുമായിരുന്ന കിം ഇൽ സുങ് 1994 ജൂലൈ 8 അന്തരിച്ചത്. 1948 ഉത്തരകൊറിയ രൂപീകൃതമായതു മുതൽ 1994 മരിക്കുന്നതുവരെ അദ്ദേഹം രാജ്യം ഭരിച്ചു. ആദ്യം രാജ്യത്തിന്റെ പ്രീമിയർ പദവിയും പിന്നീട് 1972 മുതൽ പ്രസിഡന്റ് പദവിയും അദ്ദേഹം വഹിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ഉത്തരകൊറിയൻ ഭരണഘടന ഭേദഗതി ചെയ്യുകയും അദ്ദേഹത്തെ രാജ്യത്തിന്റെ അനശ്വര പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആധുനിക ചരിത്രത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി കണക്കാക്കപ്പെടുന്ന പ്രശസ്ത അമേരിക്കൻ വ്യവസായി ജോൺ ഡി റോക്ക്ഫെല്ലർ ജനിച്ചത് 1839 ജൂലൈ 8. 1913 അദ്ദേഹം സ്ഥാപിച്ച ഈ ഫൗണ്ടേഷൻ ലോകമെമ്പാടുമുള്ള പൊതുജനാരോഗ്യം, വൈദ്യശാസ്ത്ര ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി കോടിക്കണക്കിന് ഡോളർ സംഭാവന നൽകി. പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ, റോക്ക്ഫെല്ലർ യൂണിവേഴ്സിറ്റി എന്നിവ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ലോകത്തുനിന്നും കൊളുത്തുരോഗം, മഞ്ഞപ്പനി എന്നിവ തുടച്ചു നീക്കുന്നതിനുള്ള ഗവേഷണങ്ങൾക്ക് അദ്ദേഹം വലിയ സാമ്പത്തിക സഹായം നൽകിയിരുന്നു. ഇന്ത്യയിലെ പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ജ്യോതി ബസു 1914 ജൂലൈ 8 ജനിച്ചത്. 1977 ജൂൺ 21 മുതൽ 2000 നവംബർ 5 വരെ തുടർച്ചയായി 23 വർഷത്തിലധികം അദ്ദേഹം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു.
1: ചരിത്രത്തിൽ ഇന്ന്
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472-28-83-856.
6: ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളികളിലൊന്നായ അർജൻസി കൾച്ചർ, അഥവാ എല്ലാ കാര്യങ്ങൾക്കും ഉടനടി പ്രതികരിക്കണം എന്ന മാനസികാവസ്ഥ, നമ്മുടെ നാഡീവ്യൂഹത്തെ എങ്ങനെ തളർത്തുന്നു എന്ന് ആധുനിക പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഓരോ സെക്കൻഡിലും ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ, ഇമെയിലുകൾ, സന്ദേശങ്ങൾ, ഇവയോടൊക്കെ എത്രയും വേഗം പ്രതികരിക്കണം എന്നൊരു തരം സമ്മർദ്ദം ഇന്ന് നമ്മളിൽ മിക്കവരും അനുഭവിക്കുന്നുണ്ട്. എപ്പോഴും സജ്ജമായിരിക്കുക, ഉടനടി മറുപടി നൽകുക എന്നത് ഒരു മിടുക്കായിട്ടാണ് പലരും കാണുന്നത്. എന്നാൽ ശാസ്ത്രീയമായി നോക്കിയാൽ ഈ അർജൻസി കൾച്ചർ നമ്മുടെ തലച്ചോറിനെ വിട്ടുമാറാത്ത സമ്മർദ്ദത്തിന്റെ മുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിരന്തരമായ ഓട്ടം നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് കനത്ത വിലയാണ് നൽകുന്നത്. തലച്ചോറിലെ ഓൺലൈൻ വിജിലൻസ് എന്ന അവസ്ഥയെക്കുറിച്ച് ഇന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫോണിൽ ഒരു സന്ദേശം വരുമോ എന്നോ ആരോടെങ്കിലും മറുപടി പറയേണ്ടി വരുമോ എന്നോർത്ത് തലച്ചോർ എപ്പോഴും ഒരു ജാഗ്രതാവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് ഓൺലൈൻ വിജിലൻസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ ശരീരം കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ശ്വസനഗതിയിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഉത്കണ്ഠയിലേക്കും തീവ്രമായ മാനസിക ക്ഷീണത്തിലേക്കും നയിക്കുന്നു. കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കുന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശ്രദ്ധാശൃംഖലകൾക്ക് വിശ്രമം ആവശ്യമാണ്. എന്നാൽ ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ

0: ശ്രദ്ധയെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഴത്തിലുള്ള ചിന്തകൾക്കോ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്കോ തലച്ചോറിന് സമയം ലഭിക്കുന്നില്ല. ഗൗരവമേറിയ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കു വരുന്ന ഒരു മെസ്സേജ് നമ്മുടെ ചിന്തയുടെ താളം തെറ്റിക്കുന്നു. ആ പഴയ ഏകാഗ്രതയിലേക്ക് തിരിച്ചെത്താൻ തലച്ചോറിന് ശരാശരി 20 മിനിറ്റിലധികം സമയം വേണ്ടിവരും. ഇങ്ങനെ ഓരോ മിനിറ്റിലും ചിന്തകൾ മുറിഞ്ഞു പോകുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ക്രിയാത്മകതയും മങ്ങാൻ തുടങ്ങുന്നു. ഈ നിരന്തരമായ തിരക്കിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കും. സന്ദേശങ്ങൾക്കും ഫോൺ വിളികൾക്കും ഉടൻ മറുപടി നൽകണം എന്ന വാശി ഉപേക്ഷിക്കുന്നത് ഒരുതരം മാനസിക സ്വാതന്ത്ര്യമാണ് എന്ന് മറന്നുപോകരുത്. ആശയവിനിമയത്തിന് കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുന്നതും ദിവസത്തിൽ ചില സമയങ്ങൾ പൂർണമായും സാങ്കേതിക വിദ്യയിൽ നിന്ന് മാറി നിൽക്കുന്നതും തലച്ചോറിലെ പാരാസിമ്പതറ്റിക് നാഡീവ്യൂഹത്തെ ഉണർത്തുന്നു. ഇത് നമുക്ക് മാനസിക വ്യക്തതയും വൈകാരിക സ്ഥിരതയും നൽകുന്നു. അല്പം സമയം വെറുതെ ഇരിക്കുന്നത് തലച്ചോറിന് ലഭിച്ച വിവരങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനുള്ള സമയം നൽകലാണ് എന്ന് ഓർക്കണം. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെ ഈ സമ്മർദ്ദത്തെ നമുക്ക് മറികടക്കാം. ഫോണിലെ അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ ഓഫാക്കി വയ്ക്കുക. ഭക്ഷണ സമയത്തോ ഉറങ്ങാൻ പോകുന്നതിനു മുൻപോ ഫോൺ മാറ്റിവെക്കുക. ഇതൊക്കെ ലളിതമെങ്കിലും അതീവ ഫലപ്രദമായ മാർഗങ്ങളാണ്. നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അത് ഫോണിലെ ചുവന്ന നോട്ടിഫിക്കേഷൻ ബട്ടണുകൾക്ക് ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഈ തിരക്കില്ലാത്ത ലോകത്തേക്ക് മടങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ദീർഘായുസ്സിനും മാനസിക സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ്. തിരക്കുകളെ തിരസ്കരിക്കുക, ശാന്തതയെ പൊലുകുക. അതിലൂടെ മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം. അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്ന് സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ ഇന്ന് തക്കാളിപ്പനി. കാരണങ്ങളും രോഗലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു.
5: 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പകർച്ചവ്യാധിയാണ് തക്കാളിപ്പനി എന്നറിയപ്പെടുന്ന ഹാൻഡ് മൗത്ത് ഫുഡ് ഡിസീസ്. തക്കാളിയുമായി യാതൊരുവിധ ബന്ധവും ഇല്ലെങ്കിലും ശരീരത്തിൽ തക്കാളി പോലെ ചുവന്ന കുമളകൾ വരുന്നതുകൊണ്ടാകാം ഈ പേര് വന്നത്. കോക്സ് സാക്കി എന്ന വൈറസാണ് തക്കാളിപ്പനി ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ 2003 കോഴിക്കോടാണ് ആദ്യമായി തക്കാളിപ്പനി സ്ഥിരീകരിക്കുന്നത്. അന്ന് 81 കുട്ടികളിൽ ഈ രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും ലക്ഷണങ്ങൾ പൂർണ്ണമായും മാറിയിരുന്നു. അതിനുശേഷം ഉഷ്ണകാലത്ത് പലപ്പോഴായി കുട്ടികൾക്കിടയിൽ തക്കാളിപ്പനി വ്യാപിക്കുന്നതായി കണ്ടുവരുന്നു. സാധാരണയായി കുട്ടികളിലാണ് ഈ രോഗം കണ്ടുവരുന്നതെങ്കിലും പ്രായമായവരെയും ഇത് ബാധിച്ചേക്കാം. രോഗിയുടെ ശ്രവങ്ങൾ സ്പർശിച്ച വസ്തുക്കൾ വഴിയാണ് ഈ രോഗം പകരുന്നത്. പ്രത്യേകിച്ചും കൈകളുടെ ശുചിത്വം പാലിക്കാതെ വരുമ്പോൾ അണുബാധയ്ക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. രോഗബാധയുള്ള വ്യക്തിയിൽ നിന്നും ആദ്യത്തെ ആഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ രോഗവ്യാപനം ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ചില ആളുകളിൽ നിന്ന് രോഗലക്ഷണങ്ങൾ മാറിയതിനു ശേഷവും രോഗവ്യാപനം ഉണ്ടായേക്കാം. സാധാരണഗതിയിൽ രോഗവ്യാപനം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അങ്കണവാടികളിലും സ്കൂളുകളിലും കുട്ടികൾ അടുത്തിടപഴകുമ്പോഴാണ്. പല കുട്ടികൾക്കും ഒരുമിച്ച് രോഗവ്യാപനം വരുന്നതും സാധാരണമാണ്. തക്കാളിപ്പനി ഉണ്ടായി ആദ്യ ദിവസങ്ങളിൽ നേരിയ പനി, വിശപ്പില്ലായ്മ, തൊണ്ടവേദന മുതലായ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. 1-2 ദിവസം കഴിഞ്ഞാണ് കൈകാലുകളിലും വായിലും ചുവന്ന വെള്ളം നിറഞ്ഞ വേദനയോടുകൂടിയ കുമളകൾ പ്രത്യക്ഷപ്പെടുന്നത്. ചിലരിൽ വായയുടെ ചുറ്റുമുള്ള ചർമ്മത്തിലും നെഞ്ചിലും വയറിലും പൃഷ്ഠഭാഗത്തും മറ്റും കുമളകൾ

0: വരാറുണ്ട്. കുമളകൾ വ്യാപിച്ച് തൊണ്ടയിൽ വരുമ്പോൾ ആഹാരവും വെള്ളവും ഇറക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. സാധാരണഗതിയിൽ 10 ദിവസത്തിനുള്ളിൽ ചികിത്സയൊന്നും ചെയ്യാതെ തന്നെ തക്കാളിപ്പനി പൂർണ്ണമായി മാറുന്നു. എന്നിരുന്നാലും ചിലർ ആഴ്ചകളോളം വൈറസ് വാഹകർ ആയേക്കാം. അപൂർവമായി ഈ രോഗം തലച്ചോറ്, ശ്വാസകോശം, ഹൃദയം തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അടിയന്തര ചികിത്സ വേണ്ടി വന്നേക്കും. തക്കാളിപ്പനിയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യമാണ് ഇനി പറയുവാൻ പോകുന്നത്. പനിയുള്ള സമയത്ത് അമൃതാരിഷ്ടം, വെട്ടുമാറൻ ഗുളിക, ആരോഗ്യദാസവം തുടങ്ങിയ മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. ത്രിഫലാചൂർണം കഷായം വെച്ച് ചെറിയ ചൂടോടെ കുമിളകൾ ഉള്ള ഭാഗം കഴുകാവുന്നതാണ്. കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ കുമിളകൾ പൊട്ടാതെ ശ്രദ്ധിക്കുക. ആഹാരപാനീയങ്ങൾ ഇറക്കുമ്പോഴുള്ള വേദന മൂലം ആഹാരക്കുറവും നിർജ്ജലീകരണവും ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഇടവിട്ടിടവിട്ട് കഞ്ഞിയായോ സൂപ്പായോ ആഹാരം നൽകണം. ത്രിഫല കഷായം വായിൽ നിർത്തുന്നതും ഗാർഗിൾ ചെയ്യുന്നതും തൊണ്ടവേദനയിൽ നിന്നും ശാന്തി ലഭിക്കുന്നു. പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ തക്കാളിപ്പനിയിൽ പ്രതിരോധത്തിനാണ് ഊന്നൽ കൽപ്പിക്കേണ്ടത്. ഇതിൽ പ്രധാനമായും വ്യക്തിശുചിത്വം ഉറപ്പാക്കുക, കൈകൾ നല്ലവണ്ണം സോപ്പിട്ട് കഴുകുവാനായി ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി. രോഗലക്ഷണം പൂർണ്ണമായി മാറിയതിനു ശേഷം മാത്രം കുട്ടികളെ സ്കൂളിൽ അയക്കുവാനും മറ്റുള്ളവരുമായി ഇടപഴകാനും അനുവദിക്കുക.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് തക്കാളിപ്പനി, കാരണങ്ങളും രോഗലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗണേശ് നാരായണൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
6: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിൽ എത്തിക്കും.
5: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
8: എന്തുപറ്റി?
7: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
9: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
10: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
9: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
10: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
11: നമസ്തേ. അനന്തപുരിയിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിനായി S. ജാനകി പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS ബാബുരാജ്.

0: തൊഴിൽ ദർശനം.
1: ബെംഗളൂരുവിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BEML ലിമിറ്റഡിൽ ഓപ്പറേറ്റർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ട്രേഡുകളിലായി 362 ഒഴിവുണ്ട്. ട്രേഡുകളും ഒഴിവും ഫിറ്റർ 127, ടർണർ 93, വെൽഡർ 44, മെഷീനിസ്റ്റ് 40, ഇലക്ട്രീഷ്യൻ 58. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിൽ കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിംഗിൽ നിന്ന് നേടിയ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. പ്രായം 2026 ജൂലൈ 10, 29 വയസ്സ് കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. അപേക്ഷാ ഫീസ് 200 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോയും ഒപ്പം വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 10. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://BEMLindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://BEMLindia.in. മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 38 ഒഴിവുണ്ട്. ഒഴിവുള്ള വകുപ്പുകൾ ERP 2, HR 3, Civil 9, Security 4, Law 1, Safety 2, Finance 12, Medical 5. യോഗ്യത: BE, BTech, ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമയും ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയവും. പ്രായം 34 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 500 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 13. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://NEEPCO.CO.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://NEEPCO.CO.IN. കർണാടകയിലെ ധാർവാഡിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 12 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് 2, ജൂനിയർ സൂപ്രണ്ട് 3, ജൂനിയർ അസിസ്റ്റന്റ് 2, ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് 5. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ

0: സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 13. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iitdh.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iitdh.ac.in. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 46 ഒഴിവുണ്ട്. റിസർച്ച് അസോസിയേറ്റ് ഒഴിവ് 8. യോഗ്യത: ഹോമിയോപ്പതിയിൽ ബിരുദാനന്തര ബിരുദവും 3 വർഷത്തെ ഗവേഷണ പരിചയവും. CCHന്റെ സെൻട്രൽ രജിസ്റ്ററിലോ അല്ലെങ്കിൽ സംസ്ഥാന ഹോമിയോപ്പതി രജിസ്റ്ററിലോ ഉള്ള രജിസ്ട്രേഷനും അല്ലെങ്കിൽ ഇമ്മ്യൂണോളജി ലൈഫ് സയൻസ് ബയോടെക്നോളജിയിൽ PhD പ്രായം 40 വയസ്സ് കവിയരുത്. സീനിയർ റിസർച്ച് ഫെലോ ഒഴിവ് 29. യോഗ്യത: ഹോമിയോപ്പതിയിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ ബിരുദവും 3 വർഷത്തെ ഗവേഷണ പരിചയവും. CCHന്റെ സെൻട്രൽ രജിസ്റ്ററിലോ അല്ലെങ്കിൽ സംസ്ഥാന ഹോമിയോപ്പതി രജിസ്റ്ററിലോ ഉള്ള രജിസ്ട്രേഷനും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. ഒഴിവുള്ള മറ്റ് തസ്തികകൾ: സീനിയർ റിസർച്ച് ഫെലോ, ജൂനിയർ റിസർച്ച് ഫെലോ 7, ജൂനിയർ റിസർച്ച് ഫെലോ ഹോമിയോപ്പതി 1, സീനിയർ റിസർച്ച് ഫെലോ IT 1. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത, പരിചയം, ജനന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പികളും അഭിമുഖ സമയത്ത് ഹാജരാക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ccrh.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ccrh.nic.in.
1: തൊഴിൽ ദർശനം. സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ MG മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം: 9495 96 4321, 9496 55 6321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 9496 59 6321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി ആകാശത്തിലേക്കൊരു കിളിവാതിൽ എന്ന ചിത്രത്തിനായി MG ശ്രീകുമാർ പാടിയ ഗാനം. രചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ബി ശ്രീകല.
1: ഒരേ പദങ്ങളോ ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളോ പ്രയോജനരഹിതമായി അടുത്തടുത്ത് പ്രയോഗിക്കുന്ന രീതി ധാരാളമായി ഭാഷയിൽ കാണുന്നുണ്ട്. പുനരുക്തി എന്ന ദോഷമാണ് ഇത്. ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. അവർ അന്യോന്യം തമ്മിൽ തല്ലി നശിച്ചു. അന്യോന്യം തമ്മിൽ ഇവയിൽ ഒരു വാക്ക് മതിയാകും. ഒന്നുകിൽ അവർ അന്യോന്യം തല്ലി നശിച്ചു, അല്ലെങ്കിൽ അവർ തമ്മിൽ തല്ലി നശിച്ചു. അവർ തമ്മിൽ പരസ്പര സംസർഗം എന്ന വാക്യത്തിലും ഇതേ തെറ്റുണ്ട്. കേവലം അതുമാത്രം എന്ന് പറയുമ്പോൾ കേവലം മാത്രം ഇവയിൽ ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ മതി. മറ്റു ഗത്യന്തരം, വേറെ ഗത്യന്തരം, ബാക്കി ശേഷിച്ചത്, അതിനേക്കാൾ കവിഞ്ഞ, അതിനേക്കാൾ ഭേദം, വീണ്ടും പുനരാരംഭിക്കുക തുടങ്ങിയ പ്രയോഗങ്ങളിലും പുനരുക്തി ദോഷമുണ്ട്. ഞാൻ നിത്യവും പതിവായി നാമം ചൊല്ലും എന്ന വാക്യത്തിലെ പുനരുക്തി ദോഷം മാറ്റാൻ ഞാൻ നിത്യവും നാമം ചൊല്ലും, ഞാൻ പതിവായി നാമം ചൊല്ലും എന്ന രീതിയിൽ പ്രയോഗിച്ചാൽ മതിയാകും. അവർ കാഴ്ചക്കാരായി നോക്കി നിന്നു, കാഴ്ചക്കാരായി നിന്നു, അല്ലെങ്കിൽ നോക്കി നിന്നു, ഇതിലേതെങ്കിലും ഒന്നു മതി. കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ ആവശ്യമില്ല, സഹപ്രവർത്തകൻ മതിയാകും. നഗരം ചുറ്റി പ്രദക്ഷിണം നടത്തുന്ന ജാഥകൾ നിരവധിയാണ്. എനിക്ക് എന്നെക്കുറിച്ച് ആത്മനിന്ദ തോന്നി, എനിക്ക് സ്വയം ആത്മനിന്ദ തോന്നി, എനിക്ക് സ്വയം ആത്മഹത്യ ചെയ്യാൻ തോന്നി. ഇത്തരം പ്രയോഗങ്ങളിലെല്ലാം സമാനാർത്ഥമുള്ള ശബ്ദങ്ങളുടെ ആവർത്തനമുണ്ട്. അതുപോലെ തന്നെയാണ് വായിക്കാനുള്ള ജിജ്ഞാസയും അറിയാനുള്ള ആകാംക്ഷയും. ജിജ്ഞാസ എന്ന പദം വായിക്കാനുള്ള അല്ലെങ്കിൽ അറിവ് നേടാനുള്ള ആഗ്രഹമാണ്. ആകാംക്ഷയാകട്ടെ അറിയാനുള്ള ആഗ്രഹവും. അതുകൊണ്ട് ജിജ്ഞാസ, ആകാംക്ഷ എന്നീ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ വായിക്കാനുള്ള, അറിയാനുള്ള എന്നീ ശബ്ദങ്ങൾ യഥാക്രമം ചേർക്കേണ്ട ആവശ്യമില്ല. താ, തം, ത്വം എന്നീ ശബ്ദങ്ങൾ പദങ്ങളിൽ എപ്രകാരമാണ് ചേർക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പലർക്കും നല്ല ധാരണയില്ല. അവസ്ഥയെ കുറിക്കുന്ന ഭാവനാമങ്ങൾ ഉണ്ടാക്കാനാണ് മുൻപ് പറഞ്ഞ പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നത്. മലയാള പദങ്ങളോട് തം എന്ന പ്രത്യയം ചേർക്കുമ്പോൾ താ, ത്വം എന്നിവ സംസ്കൃത പദങ്ങളോടാണ് ചേർക്കേണ്ടത്. ചീത്തത്തം, അടിമത്തം, ആണത്തം, മടയത്തം, കുട്ടിത്തം എന്നിങ്ങനെ മലയാള പദങ്ങളെ തം ചേർത്ത് ഭാവനാമങ്ങളാക്കി മാറ്റാം. മഹത്വം, തത്വം, പുരുഷത്വം, സ്ത്രീത്വം എന്നിങ്ങനെ ത്വം ചേർത്തും കുലീനത, സമാനത, ചാരുത എന്നിങ്ങനെ താ ചേർത്തും സംസ്കൃത പദങ്ങളിൽ നിന്ന് ഭാവനാമങ്ങളെ വ്യുൽപ്പാദിപ്പിക്കുന്നു. തം, ത്വം ഇവയുടെ പ്രയോഗത്തിൽ പലപ്പോഴും വീഴ്ച പറ്റാറുണ്ട്. സംസ്കൃത ശബ്ദങ്ങളോട് മാത്രമേ ത്വം ചേർക്കാവൂ എന്ന് തിരിച്ചറിയണം.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ബി ശ്രീകല.

നമസ്തേനന്ദപുരിയിൽ ഇപ്പോൾ കേട്ടത് പോക്കിരി രാജ എന്ന ചിത്രത്തിനായി യേശുദാസും സുജാതയും പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി യേശുദാസ് പാടിയ ഒരു ഗാനം, ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ചത്. സംഗീതം ജോൺസൺ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: BNV കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, തിരുവല്ലം. ആലാപ് 2026. ഇന്റർ കോളേജിയറ്റ് കവിതാ പാരായണ മത്സരം 2026 ജൂലൈ 10 രാവിലെ 9:30 മുതൽ കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ അംഗീകൃത കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 9633143266, 9496152291 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്.
4: ഒരു കുടയും കുഞ്ഞുമെങ്ങളും. ഈ ചിത്രത്തിനായി ചിത്രപാടിയ ഗാനം രചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ക്യാമ്പസ് കളേഴ്സ്, അനന്തപുരം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇപ്പോൾ സമയം 8 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വങ്ങളിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. സുരക്ഷിതവും വിശ്വാസയോഗ്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ നിർമ്മിത ബുദ്ധി ഭാവിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ കീർത്തിവർദ്ധൻ സിംഗ്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ജനീവയിൽ ചേർന്ന UN ഉന്നതതല പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഫാക്ടറികളിലെ സുരക്ഷ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. തിരുവനന്തപുരത്ത് ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് വകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ അവധി നൽകി. ജില്ലകളിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വെള്ളയാംകുടി AKG പടിയിൽ യുവതി കിണറ്റിൽ വീണ് മരിച്ചു. കിഴക്കേ ആലുങ്കൽ രാധുവാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിൽ. വാൻകൂവറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 സ്വിറ്റ്സർലൻഡിന്റെ ജയം. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ അനന്തപുരി തുടരുകയാണ്. നമസ്തേ അനന്തപുരിയിൽ ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം അറിയണ്ടേ? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി മയക്കുമരുന്ന് മാഫിയകളെ ഉന്മൂലനം ചെയ്യുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം തന്നെയാണ്, ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ഹിന്ദിയിൽ കൊടുങ്കാറ്റെന്നാണ് തൂഫാൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി മറക്കണ്ട, സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി മയക്കുമരുന്ന് മാഫിയകളെ ഉന്മൂലനം ചെയ്യുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്.

0: കല്യാണ കച്ചേരി എന്ന ചിത്രത്തിനായി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ

0: ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 1/2 ഭാഗവും വഹിക്കുന്നു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നമസ്തേ. അനന്തപുരയിലിനി കാലം സാക്ഷി.
6: മാലി മാധവൻ നായർ. മാലി എന്ന തൂലികാ നാമത്തിൽ പ്രശസ്തനായി തീർന്ന മാലി വി മാധവൻ നായർ 1914 ഡിസംബർ 6 തിരുവനന്തപുരത്ത് ജനിച്ചു. തിരുവനന്തപുരം മോഡൽ സ്കൂൾ, ഗവൺമെന്റ് ആർട്സ് കോളേജ്, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. BL പരീക്ഷ പാസായതിനു ശേഷം കുറച്ചുകാലം വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു. അതിനുശേഷം പത്രപ്രവർത്തകനായ അദ്ദേഹം ഫ്രീ പ്രസ് ജേണൽ, ദ ഹിന്ദു, സ്റ്റേറ്റ്സ്മാൻ തുടങ്ങിയ പത്രങ്ങളിൽ ജോലി ചെയ്തു. ആകാശവാണിയിലായിരുന്നു മാധവൻ നായർ ദീർഘകാലം ജോലി ചെയ്തത്. സ്റ്റേഷൻ ഡയറക്ടറായാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചത്. കുട്ടികൾക്കായുള്ള ബാലലോകം, രശ്മി തുടങ്ങിയ പരിപാടികൾക്ക് തുടക്കം കുറിച്ചതും അദ്ദേഹമായിരുന്നു. 50-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. മാലി ഭാരതം, മാലി രാമായണം, മാലി ഭാഗവതം എന്നിവ അദ്ദേഹം എഴുതിയ പ്രധാന ഗ്രന്ഥങ്ങളാണ്. കുട്ടികൾക്കായി മാലിക എന്നൊരു മാസികയും പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ 2 കൃതികൾ ചേർത്ത് സർക്കസും പോരാട്ടവും എന്ന പേരിൽ ഒറ്റ പുസ്തകമാക്കി 9-ാം ക്ലാസ്സിൽ മലയാളം ഉപപാഠ പുസ്തകമാക്കുകയും ചെയ്തിരുന്നു. 1970 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1988 കൈരളി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിൻ്റെ ബാലസാഹിത്യ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 2 മാലി വി മാധവൻ നായർ അന്തരിച്ചു.
7: തിരുവനന്തപുരം കഥകളി ക്ലബ്ബാണ് ഇന്നത്തെ കേരളത്തിലുള്ള കഥകളി ക്ലബ്ബുകളിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ടത്. അതിൻ്റെ സൂത്രധാരൻ യശശരീരനും മഹാപണ്ഡിതനും പ്രാതസ്മരണീയനുമായ വി കൃഷ്ണൻ തമ്പി സാറായിരുന്നു. അദ്ദേഹവും എൻ്റെ പിതാവും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു കുറേ കാലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളി പ്രവർത്തനങ്ങൾക്ക് വളരെ പിൻബലം എൻ്റെ അച്ഛൻ നൽകിയിട്ടുണ്ട്. അന്ന് മീനമാസത്തിലും തുലാമാസത്തിലും 10 ദിവസം വീതം കഥകളി നടത്തിയിരുന്നു കൃഷ്ണൻ തമ്പി സാർ. ഞങ്ങൾ കുട്ടികളായിട്ട് ഇരുന്ന് പോയി കാണും. ഒരു മാസ്മര ലോകത്തിലാണ് അന്ന് ഞങ്ങൾക്ക് എന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവം. ഞാൻ മാത്രമല്ല എൻ്റെ അനുജനും ഈ കാണുന്ന കഥകളിയുടെ പദങ്ങളുടെ അർത്ഥം മുഴുവൻ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അതിന് ഒരു ആസ്വാദന ശക്തി ഉണ്ടാക്കുകയും ചെയ്തത് എൻ്റെ അച്ഛനാണ്.
8: ഈ കർണശപഥമാണല്ലോ അങ്ങയുടെ പ്രധാനപ്പെട്ട ആട്ടക്കഥ. ഈ കർണന്റെ കഥ തന്നെ പറഞ്ഞു കളയാം എന്ന് വിചാരിച്ചതിന് എന്തെങ്കിലും അടിസ്ഥാനം തോന്നുന്നുണ്ടോ?
7: തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഇത്ര ഉജ്ജ്വലമായ ഒരു കഥാപാത്രത്തെ 1-2 കഥകളിൽ ഏറ്റവും അപ്രധാനമായ കഥാപാത്രമായി സ്വീകരിച്ചിട്ടുണ്ട്. അത് കർണനോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് എനിക്ക് പണ്ട് തന്നെ ഒരു വിചാരമുണ്ടായിരുന്നു. ഇത്ര നാടകീയമായ ഒരു കഥാപാത്രത്തെ എന്തുകൊണ്ട് ഇതുവരെയുള്ള ആട്ടക്കഥാകാരന്മാർ പ്രധാന പാത്രമായി സ്വീകരിച്ച് ഒരു ആട്ടക്കഥ എഴുതിയിട്ടില്ല? എനിക്ക് അത്ഭുതം തോന്നി. അപ്പോ അവരോടുള്ള ഒരു പ്രതിഷേധവും കൂടിയാണ് വേണമെങ്കിൽ എന്റെ കർണശപഥം എന്ന് പറയാം.
6: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മാലി മാധവൻ നായരുടെ ശബ്ദം.
9: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
10: എന്തു പറ്റി?
9: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
11: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
12: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
11: ഒപ്പം സെപ്റ്റംബർ 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
12: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
10: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
13: പഠിക്കൂ ബി ടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ.

0: ബിഷപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
0: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരം ജില്ലയിലെ സെൻസസിന്റെ ഭാഗമായുള്ള ഹൌസ് ലിസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ ഈ മാസം 30 വരെ തുടരും. ഒന്നാംഘട്ട സെൻസസിന്റെ ഭാഗമായ ഹൌസ് ലിസ്റ്റിംഗിൽ വീടുകളുടെ പട്ടിക, സൌകര്യങ്ങൾ, ആസ്തി എന്നീ വിവരങ്ങൾ ശേഖരിക്കും. രണ്ടാംഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് പിന്തുണയും സഹകരണവും പൊതുജനങ്ങൾ നൽകണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള ഒന്നാംഘട്ട താൽക്കാലിക കേന്ദ്രീകൃത അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പരാതികൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിവിധ യുജി പിജി പ്രോഗ്രാമുകൾക്ക് ജൂലൈ ഓഗസ്റ്റ് സെഷൻ പ്രവേശനത്തിനായുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 28 യുജി പിജി പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എംബിഎ എംസിഎ നോട്ടിഫിക്കേഷൻ ജൂലൈ പകുതിയോടെ പുറത്തിറങ്ങും. 28 യുജി പിജി പ്രോഗ്രാമുകളിൽ 10 പ്രോഗ്രാമുകൾ 3 വർഷ യുജിയും 6 പ്രോഗ്രാമുകൾ 4 വർഷ യുജി ഓണേഴ്സ് പ്രോഗ്രാമുകളുമാണ്. 4 വർഷ പ്രോഗ്രാമിൽ ചേരുന്നവർക്ക് 3 വർഷം കഴിഞ്ഞാൽ നിശ്ചിത ക്രെഡിറ്റോടെ എക്സിറ്റ് ഓപ്ഷൻ ലഭ്യമാണ്. 12 പിജി പ്രോഗ്രാമുകളും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 4 വരെ ഓൺലൈനായി www.sgou.ac.in എന്ന പോർട്ടലിലൂടെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. 5 റീജിയണൽ സെന്ററുകളുടെ പരിധിയിലായി കേരളത്തിൽ ഉടനീളം പഠിതാക്കളുടെ സൌകര്യാർത്ഥം 51 പഠന കേന്ദ്രങ്ങൾ ഉണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഔദ്യോഗിക വെബ്സൈറ്റായ www.sgou.ac.in വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. യുജിസി നിർദ്ദേശപ്രകാരം പ്രവേശനത്തിന് മുന്നോടിയായി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും എബിസി ഐഡിയും ഡിഇബി ഐഡിയും എടുത്തിരിക്കണം. പ്രോഗ്രാം ഫീസ്, റീജിയണൽ സെന്ററുകൾ, ലേണർ സപ്പോർട്ട് സെന്ററുകൾ, ലഭ്യത, യോഗ്യത എന്നിവയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള പ്രോസ്പെക്ടസ് പരിശോധിക്കുക. വിശദവിവരങ്ങൾക്ക് 9188909901 അല്ലെങ്കിൽ 9188909902 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ യുജി പിജി പ്രോഗ്രാമുകളും യുജി സി ഡിഇബിയുടെ പരിശോധനയ്ക്ക് ശേഷമുള്ള അംഗീകാരത്തോടുകൂടിയാണ് നടത്തുന്നത്. മറ്റെല്ലാ ഉന്നത വിദ്യാഭ്യാസത്തിനും എല്ലാ ഉദ്യോഗത്തിനും ഓപ്പൺ സർവകലാശാലയുടെ ബിരുദം മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ബിരുദം പോലെ തന്നെ സ്വീകാര്യമാണ്. നിങ്ങൾ കേട്ടത് നമുക്കു ചുറ്റും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ്, നിയർക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: 25 വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ്, നിയർക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645147158.
5: ഗ്രാമകേരളം.
6: ചിരട്ടത്തവി
5: ഒരു കാലത്ത് അടുക്കളയുടെ അനിവാര്യതയായിരുന്നു ചിരട്ടത്തവികൾ. അടുക്കളയിലെ ഉപയോഗത്തിനനുസരിച്ച് തവിയുടെ പേരിനും മാറ്റമുണ്ട്. ചോറ് കോരിയെടുക്കുന്ന തവി ചോറ് തവി, കൂട്ടാൻ അഥവാ ഉപദംശങ്ങൾ വിളമ്പുന്നത് കൂട്ടാൻ തവി, മീൻകറി വിളമ്പുന്ന മീൻ തവി മറ്റൊന്നിനും എടുക്കാറില്ല. ഇങ്ങനെ പല വലിപ്പത്തിലുള്ള ചിരട്ടത്തവികൾ എല്ലാ അടുക്കളയിലും ഉണ്ടാകുമായിരുന്നു. തവി എന്നാൽ മലയാളിക്ക് ചിരട്ടത്തവി തന്നെയായിരുന്നു. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് തവി ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ ആരോഗ്യപരമായ നന്മ. കൽപ്പവൃക്ഷമായ തെങ്ങിൻ്റെ ചിരട്ടയും അടയ്ക്കാമരം അഥവാ കമുകിൻ്റെ തടിയായ അലകുമാണ് തവി ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. ചിരട്ടയുടെ കണ്ണില്ലാത്ത ഭാഗമെടുത്ത് ചീകി പുറത്ത് ചോറ് കളഞ്ഞ് രണ്ട് ദ്വാരമിട്ട് താഴെയും മുകളിലുമായുള്ള ദ്വാരത്തിലൂടെ കമുകിന്റെ അലക് ആവശ്യമായത്ര നീളത്തിൽ മുറിച്ച് ചെത്തിമിനുക്കി ദ്വാരത്തിലൂടെ കടത്തി ബലമായി പുറപ്പിക്കുന്നു. പ്രകൃതിജന്യ വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആവശ്യാധിഷ്ഠിത അടുക്കള ഉപകരണം. ചിരട്ടത്തവികളിൽ പായസത്തവിക്കാണ് താരതമ്യേന വലിപ്പം കൂടുതലുള്ളത്. പണ്ട് വിവാഹത്തിനടക്കം വീടുകളിൽ ദേഹണ്ണക്കാരെ വെച്ച് സദ്യ തയ്യാറാക്കുകയായിരുന്നു പതിവ്. പാചകക്കാർ വലിയ വാർപ്പിലാണ് അട, കടല തുടങ്ങിയ പായസം തയ്യാറാക്കുന്നത്. അടുപ്പിലെ ഉയർന്ന ചൂടിൽ വാർപ്പിനകത്തെ പ്രഥമൻ ഇളക്കുന്നതും പാത്രങ്ങളിലേക്ക് പകരുന്നതിനുമെല്ലാം ഈ വലിയ ചിരട്ടത്തവി തന്നെയാണ് ഉപയോഗിക്കുക. ശർക്കരയും നെയ്യും തേങ്ങാപ്പാലും മറ്റും യഥാവിധി ചേർത്ത് തയ്യാറാക്കുന്ന പ്രഥമന് രുചിയേറുമെങ്കിലും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയ്ക്കും കൊളസ്ട്രോൾ നില ഉയർത്തുന്നതിനും സഹായകമായ ഘടകങ്ങളാണല്ലോ ഇതിൽ ഉൾച്ചേർന്നിട്ടുള്ളത്. എന്നാൽ ചിരട്ടത്തവി കൊണ്ട് തിളച്ചുകിടക്കുന്ന ഈ പായസം നിരന്തരം ഇളക്കുകയും പകരുകയും വിളമ്പുകയും ചെയ്യുമ്പോൾ ചിരട്ടയിൽ ഉൾച്ചേർന്നിട്ടുള്ള ആൽക്കലോയിഡുകളും ലിഗ്നിൻ, സെല്ലുലോസ്, ഫെമി സെല്ലുലോസ് തുടങ്ങിയവയും നേരിയ അളവിൽ പായസത്തിലേക്ക് ഊർന്നിറങ്ങുന്നു. ഇത് മുമ്പ് പറഞ്ഞ ദോഷകരമായ വശങ്ങളെ കുറേയെങ്കിലും ഒഴിവാക്കാൻ സഹായിക്കുന്നു. ചിരട്ടയുടെ ഈ ഗുണസവിശേഷതയാണല്ലോ കൊളസ്ട്രോളിനെ പ്രതിരോധിക്കാൻ ചിരട്ട പൊട്ടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് മരുന്ന് പോലെ കുടിക്കുവാൻ പ്രേരണയായത്. നിരന്തര ഉപയോഗത്തിലൂടെ ചിരട്ടത്തവി ഉപയോഗിക്കാൻ

0: കഴിയാതെ വന്നാലും അത് പ്ലാസ്റ്റിക് പോലെ ഭൂമിക്ക് ഭാരമാകുന്നില്ല. പണ്ട് വീട്ടമ്മമാർ കുരുത്തക്കേട് കാണിക്കുന്ന മക്കളെ ശകാരിക്കുമ്പോൾ പറയാറുണ്ട്, കുറുമ്പ് കാണിച്ചാൽ തവിക്കണ കൊണ്ട് മോണയ്ക്കൊരു കുത്തു തരും. അടുക്കളയിൽ അമ്മമാർ സദാ കൈകാര്യം ചെയ്യുന്ന തവി ഇവിടെ ഒരു ആയുധമായി ചിലപ്പോഴെങ്കിലും മാറുന്നു. വല്ലഭന് പുല്ലും ആയുധം എന്ന ചൊല്ല് ഇവിടെ പ്രസക്തമാകുന്നു. ചിരട്ടത്തവി കോട്ടി വിൽപ്പന നടത്തി ഉപജീവിച്ചിരുന്നവരും ഉണ്ടായിരുന്നു. ആയാസമുള്ള തടിപ്പണികൾ ചെയ്യുവാൻ കഴിയാത്ത നല്ല പ്രായമെത്തിയ ആചാര്യമാർ ചിരട്ടത്തവി ഉണ്ടാക്കി വീടുകളിൽ കൊണ്ടുപോയി വിറ്റ് ജീവിത ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു. ഓണത്തിനും മറ്റും ഇങ്ങനെ തവി ഉണ്ടാക്കി വീടുകൾ തോറും എത്തിച്ചു നൽകി ഓണത്തിനാവശ്യമായ പണം സ്വരുക്കൂട്ടിയിരുന്നവരും ഉണ്ടായിരുന്നു. അലുമിനിയവും പ്ലാസ്റ്റിക്കും അലോയും സ്റ്റീലും കൊണ്ടുണ്ടാക്കിയ തവികൾ വളരെ ഉയർന്ന താപനിലയിൽ പ്രതിപ്രവർത്തിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേരുമ്പോൾ യഥാർത്ഥത്തിൽ നാം കഴിക്കുന്ന ആഹാരം വിഷമായി മാറുകയല്ലേ? മണ്ണിൽ ലയിച്ചു ചേരാത്ത ഇവ ഭൂമിക്കും ഭാരവും ദുരന്തവുമായി മാറുന്നു. പ്രകൃതി കരുതിവെച്ച ചിരട്ടയും കമുകിന്റെ അലകും കൊണ്ടുണ്ടാക്കിയ ചിരട്ടത്തവി പ്രകൃതിക്ക് സുഹൃതമാകുന്നു, ഒപ്പം നമ്മുടെ ആരോഗ്യത്തിന് പരിരക്ഷയുമാകുന്നു. പക്ഷേ ഇപ്പോൾ ചിരട്ടത്തവികൾ അടുക്കളയിൽ അപൂർവ വസ്തുവാണ്. കാർഷിക വ്യാവസായിക മേളകളിലെ പ്രദർശന വസ്തുവായാണ് ഇപ്പോൾ നാം ചിരട്ടത്തവി കാണുന്നത്.
1: ചിരട്ടത്തവി, രചന മുരളീധരൻ തഴക്കര, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമ കേരള, പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
6: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
8: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
8: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര

0: ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
1: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്, ട്രിവാൻഡ്രം.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നമസ്തേ അനന്തപുരി തുടരുന്നു.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ലക്ഷ്മിക്കുട്ടി കുറെ കൂടി അടുത്തുനിന്നു. കാറ്റത്തുലയുന്ന സാരി ഗോപിക്കുറുപ്പിന്റെ മേൽ തടവുന്നുണ്ടായിരുന്നു. അവൾ തുടർന്നു: ഞാൻ അത്രയ്ക്കൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം അറിയാം. എന്റെ ഇഷ്ടത്തിനല്ല കാര്യങ്ങൾ നടന്നിരുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്നോട് പകയാണല്ലോ. ഈ കൊല്ലം അത്രയും ഞാൻ എന്തൊക്കെ വിചാരിച്ചു, എന്തൊക്കെ ചെയ്തു, എത്രയൊക്കെ വേദനിച്ചു എന്നൊന്നു ചോദിക്കാൻ പോലും ദയവുണ്ടായില്ല. ഇതാണോ ഇഷ്ടം? എനിക്ക് അങ്ങനത്തെ സ്നേഹം അറിഞ്ഞുകൂടാ. എന്നെ പരിഭ്രമിപ്പിക്കുകയാണോ? കുറുപ്പ് ശാന്തമായി തന്നെ ചോദിച്ചു. ഇല്ല, അതെനിക്ക് സാധിക്കില്ല. ഇഷ്ടമുള്ളവരുടെ അടുത്താണെങ്കിൽ അതൊക്കെ സാധ്യമാണ്. പക്ഷേ
6: എനിക്കിഷ്ടമില്ല, കുറുപ്പ് ബീറോടെ പറഞ്ഞു. എങ്കിൽ എന്തിനേ വന്നത്?
5: വെറുതെ. അല്ല, പകപോക്കാൻ.
6: അല്ല, ഭ്രാന്തു പിടിക്കാൻ.
5: എന്നെ ഭ്രാന്തു പിടിപ്പിക്കാനും?
6: അവളുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു.
5: ഞാൻ വളരെ സഹിച്ചു, ജീവിതമാകെ തുലച്ചു. ഒക്കെ കഴിഞ്ഞ് ഒരു ശവം പോലെ ഇരിക്കുമ്പോൾ പിന്നെയും എന്നെ കുത്തി പകപോക്കുകയാണ്. ഇത് ഈശ്വരൻ കാണും.
6: വളരെ കാലത്തിന് ശേഷം ലക്ഷ്മിക്കുട്ടി പൊട്ടിക്കരഞ്ഞു. ഞാനൊന്നും സഹിച്ചില്ല
5: എന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാം, എനിക്ക് മനുഷ്യരുടെ ഹൃദയം മനസ്സിലാവും. എന്നെയും മനസ്സിലാക്കണം.
6: എന്തു വേണം?
5: പോവരുത്, ഇനി പോയാൽ പിന്നെ ഞാനില്ല.
6: ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗോപിക്കുറുപ്പ് അത് നോക്കി നിന്നു. അയാളുടെ ഹൃദയത്തിൽ പഴയ നളൻ സ്ഥാനം പിടിച്ചു വരികയാണ്. ഹൃദയത്തിനടിയിലെവിടെയോ ഒളിച്ചു കിടന്നിരുന്ന ആ പല്ലവി പെട്ടെന്ന് പൊങ്ങിവന്നു.
5: ദൈതേ കേൾ നീ.
6: ഒരു നിമിഷം അയാൾ ചോദിച്ചു: എന്തിനു നിൽക്കുന്നു?
5: ഒന്ന് കാണാൻ. അതെങ്കിലും പാടില്ലേ?
6: പക്ഷേ നാട്ടുകാരുണ്ട്.
5: നല്ലത് ചെയ്തപ്പോഴൊക്കെ നാട്ടുകാർ സഹായിച്ചോ? ചീത്തത്തം വന്നപ്പോൾ തടുത്തോ?
6: ഇല്ലായിരിക്കാം. എന്നാലും ലക്ഷ്മിക്കുട്ടിയെ മാനം കെടുത്താൻ മാത്രം ഞാൻ വേണ്ടല്ലോ.
5: അത് ഞാനാണ് തീർച്ചപ്പെടുത്തേണ്ടത്. അവിടെ ഇരിക്കൂ.
6: അതൊരു ശാസനയായിരുന്നു. കുറുപ്പ് ഇരുന്നു പോയി. ലക്ഷ്മിക്കുട്ടി മുഖം തുടച്ചു. വാതിൽക്കലേക്ക് ചെന്ന് വിളിച്ചു:
5: കുഞ്ഞനായരെ.
6: ഓ,
5: ആ ആപ്പീസ് മുറിയിൽ ഇദ്ദേഹത്തിന് ഒരു കിടക്ക വിരിച്ചു കൊടുക്കൂ.
6: അഷ്ടാവക്രൻ അമ്പരന്നു നിന്നു.
5: ഇയാൾക്ക് കിടക്കയോ? എന്താ മിഴിച്ചു നിൽക്കുന്നത്? ചെവി കേൾക്കില്ലേ?
6: ഓ, അയാൾ കിടക്ക വിരിക്കാൻ പോയി. ഇതൊക്കെ സിംഗപ്പൂരിലെ സമ്പ്രദായമായിരിക്കാമെന്ന് സമാധാനിക്കുകയും ചെയ്തു. എന്നിട്ടും ഗോപിക്കുറുപ്പ് കിടന്നപ്പോൾ അയാൾ പുറമേ നിന്ന് മുറിയുടെ വാതിൽ ഓടാമ്പലിട്ടു. അത് കണ്ടപ്പോൾ തടിമാടൻ ശംഖുവിനും കുഞ്ഞൻ നായരുടെ ബുദ്ധിയെക്കുറിച്ച് അഭിനന്ദനം തോന്നി.
5: നന്നായി,
6: അവൻ പതുക്കെ പറഞ്ഞു.
5: വിശ്വസിക്കാവോ?
6: വയ്യ. അവർ മനസ്സമാധാനത്തോടെ കൂർക്കം വലിച്ചുറങ്ങാനും തുടങ്ങി. പക്ഷേ രണ്ടു മനുഷ്യർ അന്ന് ആ വീട്ടിലുറങ്ങിയില്ല. അവർ ഭൂതകാലത്തെ അയവിറക്കുകയും വർത്തമാനകാലത്തോട് സമരം ചെയ്യുകയുമായിരുന്നു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് വേർപാടിന്റെയും വിരഹത്തിന്റെയും വേദന വരികളിൽ വ്യക്തമാകുന്ന ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അമരം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോപ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: യോഗ സൗഖ്യം.
8: ഇന്ന് ഈ പരിപാടിയിൽ പാർശ്വ ത്രികോണാസനയുടെ പ്രയോജനങ്ങളെ കുറിച്ച് ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു.
9: പാർശ്വ ത്രികോണാസനം പരിശീലന ക്രമം: നിവർന്നു നിന്ന് ഇരുകാലുകളും ചേർത്ത് നേരെ നോക്കി നിവർന്ന് നിൽക്കുക. ഇരുകൈകളും ശരീരത്തിനോട് ചേർത്ത് വെച്ച് സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നിലനിർത്തുക. ശേഷം കാലുകൾ 3-4 അടി അകലത്തിൽ അകറ്റിവെച്ചുകൊണ്ട് മെല്ലെ ഇടതുകാൽ വിരലുകൾ നേരെ ഇടതുവശങ്ങളിലേക്ക് തിരിച്ചുവെക്കുക. ഇപ്രകാരം ഇടതുകാൽ വിരലുകൾ നേരെ ഇടതുവശങ്ങളിലേക്ക് തിരിച്ചതിന് ശേഷം സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നിലനിർത്തുക. ശേഷം വലതുകൈ മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് ഉയർത്തുക. കാൽമുട്ടുകൾ മടങ്ങാതെ വളരെ സാവകാശം തന്നെ ശ്വാസം വിട്ടുകൊണ്ട് ഇടതുകൈ ഇടതു തുടയുടെ ഇടതുവശങ്ങളിലൂടെ താഴേക്ക് താഴ്ത്തിക്കൊണ്ട് ഇടതുവശത്തേക്ക് ചരിഞ്ഞ് മുന്നിലേക്ക് നോക്കി നിൽക്കുക. ഇപ്രകാരം ഇടതുവശങ്ങളിലേക്ക് ചരിഞ്ഞ് മുന്നിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ശരീരം മുൻപിലേക്കോ പിന്നിലേക്കോ ആഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. കൃത്യമായും ഇടതുവശത്തേക്ക് തന്നെ ചരിഞ്ഞ് നിൽക്കുന്നതിന് ശ്രമിക്കുക. ഇപ്രകാരം 10 മുതൽ 15 സെക്കൻഡ് നിൽക്കുകയും ശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് മുകളിലേക്ക് നിവർന്നു വരികയും ചെയ്യുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലം കൈ താഴ്ത്തുകയും ചെയ്യുക. ഇതേ പ്രകാരം മറുവശത്തും പാർശ്വത്രികോണാസനം അഭ്യസിക്കാവുന്നതാണ്. ഗുണങ്ങൾ: അര മുതൽ തോള് വരെയുള്ള മാംസപേശികളെ ദൃഢമാക്കുകയും നട്ടെല്ലിനും കഴുത്തിനും ഇടുപ്പിനും അയവും ബലവും ഉണ്ടാക്കുന്നു. അരക്കെട്ട് വശങ്ങളിലേക്ക് ചലിപ്പിക്കുന്നത് കൊണ്ട് ഒതുക്കം വരികയും ചെയ്യുന്നു. പുറം വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതിനും പാർശ്വത്രികോണാസനം ഗുണകരമാണ്. പാർശ്വത്രികോണാസനം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം: സർജറി കഴിഞ്ഞ അവസ്ഥകളിലോ ഇടുപ്പുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകളോ കഴുത്തുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർശ്വത്രികോണാസനം ഒഴിവാക്കേണ്ടതാണ്.
8: പാർശ്വ ത്രികോണാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാൻ എസ് ബി.
10: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
11: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
10: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
12: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
13: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
12: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
14: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
15: എന്നും രാവിലെ 10:30.
14: പ്രായോജകർ:
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
16: നമസ്തേ. അനന്തപുരിയിൽ ഇനി ചിത്രപാടിയ ഒരു ഗാനം കേൾക്കാം. ബിജു തിരുമേളർ വരികൾക്ക് ശ്യാമാണ് സംഗീതം നൽകിയത്. ചിത്രം അടിവേരു.

0: സീനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻട്രോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻട്രോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻട്രോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻട്രോയൽ പ്രോപ്പർട്ടീസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
4: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തുപറ്റി?
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
10: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കല്യാണ കച്ചേരി എന്ന ചിത്രത്തിനായി P.J. ചന്ദ്രനും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്. ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1981 മുതൽ 1990 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് ജാനകി പാടിയ ഗാനമാണ് ചിത്രം ദേവദാസി. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലീൽ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: 3 കോളേജിലെയും
6: ഡോണ്ട് വറി,
5: ഫീസ് നോക്ക്.
7: എന്തുണ്ട് വിശേഷം?
5: എന്തുപറ്റി?
6: ഫീസിന്റെ ടെൻഷൻ.
7: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു.

0: ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
1: ആർബിഐ പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
8: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാറും വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: ഗാനോപഹാരത്തിൽ ഇനി കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനായി യേശുദാസും സിന്ധുവും പാടിയ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
3: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
2: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
3: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
2: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൌണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
4: अरे मोहन भाई, काफी बिजी लग रहे हो.
5: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
4: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
5: सच?
4: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
5: समझ गया.
6: ആ മാഷേ, സുഖാണോ?
7: ആ സുഖം തന്നെ, സുഖം തന്നെ.
6: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
7: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
6: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
8: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
9: ഗാനോപഹാരത്തിൽ ഇനി ONV കുറുപ്പ് രചന നിർവഹിച്ച് MB ശ്രീനിവാസന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം ചില്ല്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9496553321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 അറിയിപ്പ് കഴിഞ്ഞു.
0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഗാനോപഹാരം തുടരുകയാണ്. ഇനി എസ് രമേശൻ നായർ രചിച്ച് ദർശൻ രാമന്റെ സംഗീതത്തിൽ എസ് ജാനകിയും ആലീസ് ഉണ്ണികൃഷ്ണനും പാടിയ ഗാനം, ചിത്രം ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ.

യേശുദാസും സംഘവും പാടിയ ഗാനമാണിനി. ചിത്രം ചക്രവാളം ചുവന്നപ്പോൾ. രചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം M.K. അർജുനൻ.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് പരിപാടി. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗ് സെന്ററിന്റെ ലക്ഷ്യം. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ 2-ാം ദിവസമായ ഇന്നും ഊർജ്ജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാസേന, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ശക്തമായ മഴയിൽ കോഴിക്കോട് 2 ഇടത്ത് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരിയിൽ കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം പുതുക്കിണറും പുതുപ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. കർണാടക വനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കവിഞ്ഞൊഴുകി. രാത്രിയോടെ പാലത്തിനു മുകളിലൂടെ ഗതാഗതം നിരോധിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രൊവിഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ന് 1-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-ാം തീയതിക്കകം ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ഫ്രാൻസ് മൊറോക്കോയെയും സ്പെയിൻ ബെൽജിയത്തെയും നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറു കളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: അക്ഷരച്ചെപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ അക്ഷരച്ചെപ്പ് പൂരിപ്പിക്കാനായി കളങ്ങളെല്ലാം വരച്ച് പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തയ്യാറായിരിക്കുകയാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ നമുക്ക് നിരാശരാക്കണ്ട, അവരെ
1: പെട്ടെന്ന് തുടങ്ങാം.
0: പെട്ടെന്ന് ഞങ്ങൾ തുടങ്ങുകയാണ്. ആദ്യത്തെ വാക്ക് പതിവ് പോലെ ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 6, 7, 8 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 6, 7, 8 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ 3 അക്ഷരമുള്ള വാക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതും ശ്രോതാക്കൾക്ക് വ്യക്തമായി അറിയാം. എന്നാലും ഒന്ന് സൂചിപ്പിച്ചോളൂ.
1: സൂചനകൾ പറയണം.
0: അതെ, സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അധികം സംസാരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ആൾ, നിർത്താതെ സംസാരിക്കുന്ന ആൾ എന്നൊക്കെയാണ്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട സൂചനയും കൂടെ പറയാം. പൊതുവെ അധികം സംസാരിക്കുന്ന പെൺകുട്ടികളെയോ അല്ലെങ്കിൽ കുട്ടികളെയോ ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറഞ്ഞാലോ?
0: തീർച്ചയായിട്ടും പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം അധികം സംസാരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ആൾ, നിർത്താതെ സംസാരിക്കുന്ന ആൾ എന്നൊക്കെയാണ്. പൊതുവെ അധികം സംസാരിക്കുന്ന പെൺകുട്ടികളെയോ അല്ലെങ്കിൽ കുട്ടികളെയോ ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: നിർത്താതെ പാടുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആകാശവാണിക്കും ചിലപ്പോഴീ പേര് ചെയ്യലുമായിരിക്കും. രവീന്ദ്രനാഥ ടാഗോറിന്റെ കാബൂളിവാല എന്ന പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. അതിൽ ഒരു കൊച്ചു പെൺകുട്ടിയും കാബൂളിവാല എന്ന ഒരു മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ്. അതിൽ ആ കുട്ടിയെ അദ്ദേഹം സൂചിപ്പിക്കുന്ന വാക്ക് ചാറ്റർ ബോക്സ് എന്നാണ്. ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ വാക്കുമായി വളരെയധികം ബന്ധമുള്ളൊരു വാക്കാണ് അല്ലേ? അപ്പോൾ കണ്ടുപിടിച്ചോളൂ. വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും.

0: അടുത്ത വാക്കിലേക്ക് പോവുകയാണ്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കേണ്ട വാക്ക് തന്നെയാണ് അടുത്തതും. 12, 13, 14 കളങ്ങളിൽ എഴുതാനുള്ള 3 അക്ഷരമുള്ള വാക്ക്. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം വിജ്ഞാനം, വിവേകം, ഗ്രഹണശക്തി, ബോധം, ജ്ഞാനം എന്നിങ്ങനെയൊക്കെയാണ്. പഠനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ഒരു വ്യക്തി നേടുന്ന വിവരത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം വിജ്ഞാനം, വിവേകം, ഗ്രഹണശക്തി, ബോധം, ജ്ഞാനം എന്നിങ്ങനെയാണ്. പഠനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ഒരു വ്യക്തി നേടുന്ന വിവരത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു. വാക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാട്ട് കേൾക്കുക. പാട്ടിനുള്ളിൽ ഈ വാക്കുണ്ട്. വാക്ക് കണ്ടുപിടിച്ച് എന്താണ് ചെയ്യേണ്ടത്?
1: കളങ്ങളിൽ പൂരിപ്പിക്കണം.
0: അതെ,

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
1: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
1: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം അടൂർ, കളിയേക്കാവിലായി കൊല്ലം.
5: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 900

0: ₹99 പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ₹12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സാർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും, സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
8: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
9: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
6: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
10: ആ മാഷേ, സുഖാണോ?
11: ആ, സുഖം തന്നെ, സുഖം തന്നെ.
10: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
11: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
10: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
12: അക്ഷരച്ചെപ്പ് തുടരുന്നു.
13: ഇടത്തുനിന്നും വലത്തോട്ടുള്ള വാക്ക് തന്നെയാണ് ഇടത്തുനിന്നും വലത്തോട്ട്. 17, 18, 19 എന്നീ മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
14: മൂന്നക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 17, 18, 19.
13: ഈ വാക്കിന്റെ സൂചനകൾ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വാക്കിൽ ഒരു ചലച്ചിത്രമുണ്ട്. ആ ചലച്ചിത്രത്തിൽ മനോഹരമായ ഒരു ഗാനവുമുണ്ട്. സൂചനകൾ പറയാം. ഈ വാക്കിന് ജനാല, കിളിവാതിൽ, ഗവാക്ഷം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. വീടുകളിലോ കെട്ടിടങ്ങളിലോ ഒക്കെ വായു അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാനുള്ള ജനവാതിലിനെയാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും സന്ദർഭത്തിനനുസരിച്ച് ഈ വാക്കിന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം എന്നും അർത്ഥമുണ്ട്. സൂചന കുറച്ച് നീണ്ടുപോയോ എന്നൊരു സംശയമുണ്ട് അല്ലേ?
14: അതെ, പക്ഷേ വാക്ക് വളരെ എളുപ്പമാണ്.
13: വാക്ക് വളരെ എളുപ്പമാണ്, കേൾക്കുമ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് മനസ്സിലാവും. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
14: ഈ വാക്കിന് ജനാല, കിളിവാതിൽ, ഗവാക്ഷം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. വീടുകളിലോ കെട്ടിടങ്ങളിലോ ഒക്കെ വായു അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാനുള്ള ജനവാതിലിനെയാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും സന്ദർഭത്തിനനുസരിച്ച് ഈ വാക്കിന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമെന്നും അർത്ഥമുണ്ട്.
13: വാക്ക് കണ്ടുപിടിച്ചുള്ളൂ. മനോഹരമായ ഒരു ഗാനമാണ് കേട്ടോ കേൾപ്പിക്കുന്നത്.

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞു. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 4, 3, 2 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ട് 4, 3, 2 എന്നീ 3 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: ഈ വാക്കിന്റെ സൂചനകൾ പറയാം. പതുക്കെ, മെല്ലെ, സാവധാനം, വേഗത കുറച്ച്, ക്രമേണ എന്നിങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്കാണിത്.
0: അപ്പോൾ സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പതുക്കെ, മെല്ലെ, സാവധാനം, വേഗത കുറച്ച്, ക്രമേണ എന്നിങ്ങനെയൊക്കെയാണ്. വാക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഈ മനോഹരമായ ഗാനം ആസ്വദിച്ചോളൂ.

0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള രണ്ടാമത്തെ വാക്ക് പറയാം. അത് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 23, 22 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്കാണ്.
1: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് 23, 22 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. സൂചനകൾ പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം എന്നും എപ്പോഴും നിരന്തരം എന്നിങ്ങനെയൊക്കെയാണ്. അതായത് സ്ഥിരതയുള്ള അല്ലെങ്കിൽ മാറ്റമില്ലാതെ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥങ്ങൾ എന്നും എപ്പോഴും നിരന്തരം എന്നിങ്ങനെയൊക്കെയാണ്. അതായത് സ്ഥിരതയുള്ള അല്ലെങ്കിൽ മാറ്റമില്ലാതെ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: ഇന്നത്തെ അക്ഷരച്ചേപ്പിലെ എല്ലാ വാക്കുകളും കുറച്ച് എളുപ്പമാണല്ലേ?
1: അതെ, സൂചനകൾ കേൾക്കുമ്പോൾ തന്നെ വാക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്നത്തെ അക്ഷരച്ചേപ്പ്. എല്ലാ അക്ഷരച്ചേപ്പും അങ്ങനെ തന്നെയാണ് അല്ലേ?
0: അതെ.
1: ശ്രോതാക്കളുടെ ആസ്വാദനത്തെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണല്ലോ അക്ഷരച്ചേപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ ഈ പാട്ടുകൂടി കേൾക്കട്ടെ അവർ?
1: അതെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം അക്ഷരച്ചെപ്പ് തുടർന്ന് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 13,245 രൂപ നിരക്കിലും പവന് 560 രൂപ കുറഞ്ഞ് 1,05,960 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: അക്ഷരച്ചെപ്പ് തുടർന്ന് കേൾക്കാം.
4: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തത്. വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
5: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
4: ഈ വാക്കിന്റെ സൂചനകൾ പറയാം. മഹർഷി അല്ലെങ്കിൽ മഹാതപസ്വി എന്നാണ് അർത്ഥം. ജ്ഞാനവും ആത്മീയ ശക്തിയും ഒരുപോലെയുള്ള സന്യാസിമാരെ അല്ലെങ്കിൽ മഹാഋഷിമാരെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
5: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് മഹർഷി അല്ലെങ്കിൽ മഹാതപസ്വി എന്നാണ് അർത്ഥം. ജ്ഞാനവും ആത്മീയ ശക്തിയും ഒരേപോലെയുള്ള സന്യാസിമാരെ അല്ലെങ്കിൽ മഹാഋഷിമാരെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
4: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ അധികം തപസ്സിന്റെ ആവശ്യം വരില്ല അല്ലേ?
5: ഈ ഗാനത്തിൽ പെട്ടെന്ന് അവർക്ക് കിട്ടും.
4: അതെ, അപ്പോൾ പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് കളത്തിലെഴുതുമല്ലോ.

0: ഇനി പൂരിപ്പിക്കേണ്ട വാക്കുകൾ മുകളിൽ നിന്നും താഴോട്ടാണ്. 1, 6, 11, 16, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ് അക്ഷരച്ചെപ്പിൽ. ഇനി മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16, 21 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്. പലപ്പോഴും നമ്മൾ ഈ വാക്കിന്റെ കൂടെയായിരിക്കും അല്ലേ?
0: അതെ.
1: വെറുതെ ഒരു ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ എങ്ങനെ സൂചനകൾ പറഞ്ഞോളൂ.
0: പറയാം, പകൽ കിനാവ് അല്ലെങ്കിൽ മനോരാജ്യം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതായത് ഉറക്കത്തിലല്ലാതെ ഉണർന്നിരിക്കുമ്പോൾ മനസ്സിൽ നാം സങ്കല്പിച്ചു കൂട്ടുന്ന ആഗ്രഹങ്ങളെയോ സ്വപ്നങ്ങളെയോ ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
1: സൂചനകൾ പറയാം. പകൽ കിനാവ് അല്ലെങ്കിൽ മനോരാജ്യം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതായത് ഉറക്കത്തിലല്ലാതെ ഉണർന്നിരിക്കുമ്പോൾ മനസ്സിൽ നാം സങ്കല്പിച്ചു കൂട്ടുന്ന ആഗ്രഹങ്ങളെയോ സ്വപ്നങ്ങളെയോ ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പകൽ കിനാവ് കണ്ടിരിക്കാതെ ഈ പാട്ട് കേട്ട് ശ്രോതാക്കൾ എഴുതുമായിരിക്കും അല്ലേ?
0: അതെ,
1: തീർച്ചയായിട്ടും.

0: മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള ഒരു വാക്ക് കഴിഞ്ഞിരിക്കുന്നു. മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള അടുത്ത വാക്ക് പറയാം. 4, 9, 14 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 4, 9, 14.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. കല്ലുകൊണ്ടോ തടി കൊണ്ടോ ഉണ്ടാക്കുന്ന ചവിട്ട് പടിയെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. കല്ലുകൊണ്ടോ തടി കൊണ്ടോ ഉണ്ടാക്കുന്ന ചവിട്ടുപടിയെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്.
0: വലിയ പ്രയാസമില്ല വാക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിനു മുമ്പ് പാട്ട് കേൾക്കുക. പാട്ടിൽ ഈ വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്, കേട്ടുകൊള്ളൂ.

0: മുകളിൽ നിന്നും താഴോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. 5, 10, 15 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴേക്ക് 5, 10, 15 എന്നീ 3 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഒരു വസ്തുവിന് മുകളിലായി സംരക്ഷണത്തിനോ അലങ്കാരത്തിനോ ആയി സ്ഥാപിക്കുന്ന വിധാനത്തെയോ അല്ലെങ്കിൽ തണലിനെയോ ആണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഒരു വസ്തുവിന് മുകളിലായി സംരക്ഷണത്തിനോ അലങ്കാരത്തിനോ ആയി സ്ഥാപിക്കുന്ന വിധാനത്തെയോ അല്ലെങ്കിൽ തണലിനെയോ ആണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പാട്ട് കേട്ട് ഈ വാക്ക് കണ്ടുപിടിക്കൂ.

0: അക്ഷരച്ചപ്പിൽ ഇനി ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ളതാണ്. താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15 എന്നീ മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കേണ്ട ഒരു വാക്കാണിത്. 25, 20, 15 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: മാളിക മുകളേറിയ മന്നന്റെ തോളിൽ എന്ന് പറഞ്ഞ ജ്ഞാനപ്പാനിൽ ഒരു വരിയുണ്ട്. ആ വാക്കാണ് ഈ ഗാനത്തിൽ നിന്നും കണ്ടെത്തേണ്ടത്. സൂചന പറയാം അല്ലേ? വസ്ത്രം കൊണ്ടുള്ള ഒരു ഭാണ്ഡക്കെട്ടിനെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സാധന സാമഗ്രികൾ പൊതിഞ്ഞുകെട്ടിയ തുണി കൊണ്ടുള്ള ഒരു ഭാണ്ഡം എന്നർത്ഥം.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. വസ്ത്രം കൊണ്ടുള്ള ഒരു ഭാണ്ഡക്കെട്ടിനെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സാധന സാമഗ്രികൾ പൊതിഞ്ഞുകെട്ടിയ തുണി കൊണ്ടുള്ള ഒരു ഭാണ്ഡം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ട് കേട്ടാൽ മാത്രം മതി അല്ലേ?
1: അതെ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: 82 സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
7: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
8: ഇൻറോയൽ അപ്ടോപ്പ്, കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
9: അക്ഷരച്ചെപ്പ് തുടരുന്നു.
10: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
11: അക്ഷരച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
10: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
11: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ?
12: കഴിഞ്ഞ അക്ഷരച്ചപ്പിലെ ശരി ഉത്തരങ്ങൾ ഏതാണ് എന്ന് നോക്കാം അല്ലേ?
13: അതെ. ഇടത്തു നിന്നും വലത്തോട്ട് 2, 3, 4, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ദേൽക്കുക.
12: ഇടത്തു നിന്നും വലത്തോട്ട് 6, 7, 8, 9, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിദ്രാവിഹീന.
13: ഇടത്തു നിന്നും വലത്തോട്ട് 21, 22, 23, 24, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രമദവനം.
12: വലത്തു നിന്നും ഇടത്തോട്ട് എഴുതാനുള്ള വാക്കായിരുന്നു അടുത്തത്. വലത്തു നിന്നും ഇടത്തോട്ട് 2, 1 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വേള.
13: മുകളിൽ നിന്നും താഴോട്ട് 8, 13, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിലോലം.
12: മുകളിൽ നിന്നും താഴേക്ക് 10, 15, 20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നന്ദുണി.
13: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രണയിനി.
12: താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മരാളം.
13: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വസന്തം.
14: നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരിയുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരിയുത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്.
12: വിജയി രസ്നി, കൊല്ലം കുണ്ടുമണ്ണുള്ള രസ്നിയാണ് കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വിജയി.
14: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ അഭിനന്ദനങ്ങൾ.
12: അക്ഷരച്ചെപ്പിൽ വിജയിയായ രസ്നി ആകാശവാണിയോട് സംസാരിക്കുന്നത് കേൾക്കണ്ടേ?
15: എന്റെ പേര് രസ്നി. എന്റെ വീട് കൊല്ലം ജില്ലയിലെ കുണ്ടുമൺ എന്ന സ്ഥലത്താണ്. എന്റെ വീട്ടില് ഞാനും ഹസ്ബൻഡും ഒരു മോനും ആണുള്ളത്. എന്റെ ഹസ്ബൻഡിന്റെ പേര് നൈസാം. അദ്ദേഹം ദുബായില് ബിസിനസ് ആണ്. എനിക്ക് ഒരു മകനാണുള്ളത്. മോന്റെ പേര് അൽഹാൻ അഹമ്മദ് എൻ. ദി ഓക്സ്ഫോർഡ് സ്കൂൾ, മൈലാപ്പൂര്, കൊല്ലം. അവിടെയാണ് മോൻ പഠിക്കുന്നത്. മോൻ 6th standard പഠിക്കുക. ഞാൻ ഹൗസ് വൈഫ് ആണ്. ആകാശവാണിയിലെ എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് പ്രോഗ്രാമിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് മാലിക് എന്ന സിനിമയിലെ തീരമേ തീരമേ എന്ന സോങ്ങാണ്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: അഭിലാഷ്. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: വയനാട് കള്ളാടി തുരങ്കപാത സ്ഥലത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിനിടയാക്കിയ കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതികാനുമതി സംബന്ധിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രിസഭായോഗത്തിനു ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി.

അറിയിച്ചു. കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി. പരിസ്ഥിതിലോല പ്രദേശമായ വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതായിരുന്നുവെന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി. ഇന്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തതടക്കം കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്ത് കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിക്കില്ലെന്ന് വി ഡി സതീശൻ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ

വിഴിഞ്ഞം ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്ത് കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിക്കില്ലെന്ന് വി ഡി സതീശൻ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. രണ്ടു ദിവസത്തെ യോഗത്തിൽ വി ഡി സതീശൻ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. രണ്ടു ദിവസത്തെ യോഗത്തിൽ

0: കേൾക്കാം 12 മണിക്ക്.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
8: എന്തോറ്റി
7: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
9: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
10: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണമോതിരങ്ങൾ.
11: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
10: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
12: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
13: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
14: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
15: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
16: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
17: ഇൻറോയൽ അപ്ടോ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
18: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
19: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
20: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
21: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: അല്പസമയത്തിനുള്ളിൽ തത്സമയ ഫോൺ ഇൻ പരിപാടി ഡോക്ടറോട് ചോദിക്കാം.
1: ആകാശവാണി, ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോൺ ഇൻ പരിപാടി. ഇന്ന് ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. ഇപ്പോൾ മുതൽ 12 മണിവരെ ഇനി പറയുന്ന നമ്പറുകളിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9495963231, 9496556321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496596321. സ്റ്റുഡിയോയിൽ ശ്രീ അമൽ എം ജിയോട് സംസാരിക്കുന്നത് റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ചലനശേഷിയും ജീവിത നിലവാരവും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം ഏറി വരികയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം സർ.
3: നമസ്കാരം.
2: നമുക്ക് ഫിസിയോതെറാപ്പിയെക്കുറിച്ച് ജനറലി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരാൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
3: ഫിസിയോതെറാപ്പി ഇപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി, ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നമ്മുടെ ജീവിച്ചു പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ഇഞ്ചുറി വരുന്നു അല്ലെങ്കിൽ ഒരു അസുഖം വരുന്നു, അതുമൂലം ഉണ്ടാകുന്ന വേദന, ചിലപ്പം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന വേദനയാവാം, ചിലപ്പോൾ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന വേദനയാവാം. അപ്പോൾ ഈ വേദനയുടെ പരിഹാരം, അതേപോലെ അതുകൊണ്ടുണ്ടാകുന്ന ചികിത്സയോ അതിൻ്റെ സർജറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്റ്റിഫ്നെസ്സുകൾ, ചലനശേഷി കുറയുക, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകൾ ചലനശേഷിക്ക് ഉണ്ടാകുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെ വരിക.

0: ആണെങ്കിൽ അതിന് ഫിസിയോതെറാപ്പി ചികിത്സ വേണ്ടി വരാറുണ്ട്. അപ്പോൾ പ്രധാനമായും ചലനശേഷി കുറയുക, വേദന ഉണ്ടാവുക, അതേപോലെ ബാലൻസിൻ്റെ പ്രോബ്ലംസ് വരിക, ഇങ്ങനെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഒരു ശ്രോതാവ് നമ്മളോട് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സ്വാഗതം. പേരും സ്ഥലവും ഒന്ന് പറയാമോ?
2: ഞാൻ സെബാസ്റ്റ്യൻ ജോസഫ്, കോട്ടയം ജില്ലയിലെ പാലായി എന്ന് വിളിക്കുന്നു.
1: ആ, ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മോടൊപ്പം ഉണ്ട്, ചോദിച്ചോളൂ കേട്ടോ.
0: നമസ്കാരം സർ, പറയാം.
2: ആ ഡോക്ടർ, എന്റെ ഭാര്യയുടെ കൈയുടെ മുട്ട് ഇടയ്ക്കിടത്തൊന്ന് മുട്ടി, ഇപ്പൊ അവിടെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുകയാണ്. നമുക്ക് ഈ ഫിസിയോതെറാപ്പിയിലൂടെ അത് മാറ്റാൻ പറ്റുമോ?
0: എത്ര നാളായത്?
2: അതിപ്പോ ഒരു ഒരു മാസമായതേ ഉള്ളൂ. കൈ പൊക്കാനും പ്രയാസമുണ്ടേ.
0: അതായത് തോളിന് ബുദ്ധിമുട്ടുണ്ട്, തോള് വേദനയുണ്ട്, അത് മുട്ട് മുട്ടിന് മാത്രം
2: വേദനയുണ്ട്.
0: തോള് വേദനയുണ്ട്, കൈ പൊക്കാൻ പ്രയാസമുണ്ട്. കൈമുട്ടിന് നീരും മറ്റും ഉണ്ടോ?
2: കൈമുട്ടിന് നീരില്ല, പക്ഷെ കൈമുട്ടിന് വേദനയുണ്ട്.
0: ഓക്കെ ഓക്കെ. നിങ്ങൾ ഡോക്ടർ ആരെങ്കിലും കണ്ടിരുന്നോ?
2: ആരെയും കണ്ടില്ല ഡോക്ടറെ.
0: വലിയ വേദനയാണ്.
2: ആരെയും ഈ ഒരു ചികിത്സയ്ക്കായിട്ട് ആരെയും കണ്ടില്ല. ഞങ്ങള് ഈ DFO ജെല്ലൊക്കെ തേച്ച് നോക്കിയതേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ ഓക്കെ. വേദന സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട് എങ്കിൽ അത് ചലനശേഷി തീരെ കുറവാണ്.
2: ചില സമയത്ത് കണ്ടമാനം അതൊരു അവിടെ ഒരു വിങ്ങൽ പോലെ വരുവാണ്.
0: ചെറിയ വേദനയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം, അല്ല നല്ല വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറിനെ കാണണം. കണ്ടിട്ട് വേണം ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ചെറിയ ചെറിയ പേശികളുടെ പിടുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മാസമായിട്ട് ആ കൈ വെച്ച് ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? കുറച്ചെങ്കിലും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അതിന്റെ പരിഹാരം ചോദിക്കാവുന്നതാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മസിൽസ് ഒക്കെ നോക്കിയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസം വരാം. അത് കുറയുന്നില്ലെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറിനെ കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: ഇപ്പൊ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ എപ്പോഴാണ് നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിന്റെ ഇതൊക്കെ പറയാമോ?
0: ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചത് പ്രകാരമാണെങ്കിൽ ഇപ്പോൾ മുട്ട് കൈമുട്ടിനൊരു ഇഞ്ചുറി വന്നു, അത് ഒരു നീരും വേദനയൊക്കെ വരികയാണ്, നമുക്ക് തീരെ ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കാര്യപ്പെട്ടൊരു ഇഞ്ചുറി ഉണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിൽ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ വേണ്ടി വരും, കുറച്ച് നാൾ റെസ്റ്റ് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ഫിസിയോതെറാപ്പി ചികിത്സ തുടങ്ങേണ്ടത്. അതറിയാൻ വേണ്ടിയിട്ട് കാര്യപ്പെട്ടായ വേദനയും നീരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഓർത്തോപീഡിഷനെ കണ്ട് അവൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് അതിൻ്റെ ചികിത്സ നോക്കണം. അതിന് റെസ്റ്റ് വേണം, ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ സ്നായുവിന് ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്റ്റ് പീരീഡൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ
3: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ പേയാട്
1: പേയാട് നിന്ന്.
3: ആ,
1: സംസാരിച്ചോളൂ കേട്ടോ ഫിസിയോതെറാപ്പിസ്റ്റിനോട്.
0: പറഞ്ഞോട്ടെ.
3: ഒരു വർഷമായി കഴിഞ്ഞ ജൂലൈ 20 ഞാൻ ഒരു വീഴ്ച വീണതാ 3 പടിയുടെ മേളിൽ നിന്ന്.
0: ഓക്കെ ഓക്കെ.
3: ഇപ്പോഴത് കയ്യിന് നല്ല വേദനയുണ്ട് ഇപ്പോഴും.

0: അപ്പൊ അത് പിടിച്ചിട്ടു. അതിനുശേഷം
1: പിടിച്ചിട്ടിട്ട് ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു.
0: ആ
1: പോയപ്പം വീണ്ടും ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്തപ്പം കുഴപ്പമില്ല, അഞ്ചാഴ്ച ബെൽറ്റ് ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അഞ്ചാഴ്ച ഈ ബെൽറ്റ് ഇട്ടിരുന്നു. അഞ്ചാമത്തെ ആറാമത്തെ ആഴ്ച ചെന്നപ്പോഴത്തേക്ക് ബെൽറ്റ് ഊരിയേ, പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേദനയുടെ ഗുളിക എഴുതി തന്നു. അത് കഴിച്ചു.
0: ശരി,
1: കൈ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, അത് സ്ട്രോങ് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ എക്സസൈസ് ചെയ്തു. ഇപ്പോഴും കയ്യിന് ഒരു വർഷമായിട്ടും വേദനയുണ്ട്. തലമുടി വാരിക്കെത്താനോ പറ്റുന്നില്ല.
0: അമ്മയ്ക്ക് അന്ന് ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സാധിക്കുമായിരുന്നോ? അതിപ്പോഴാണോ വയ്യാണ്ടായത്, അതോ അന്ന് തൊട്ടേ ഈ മുടി കെട്ടാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നോ?
1: ഇതുവരെയും തലമുടി വാരിക്കെത്തിയിട്ടില്ല.
0: ശരി ശരി, ഓക്കെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ ഒന്നുകൂടി ആ ഓർത്തോ ഡോക്ടറിനെ കണ്ടിട്ട് ചോദിക്കുക, അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് ചോദിക്കണം. വ്യായാമം ഇപ്പം അമ്മയ്ക്ക് ഇത്രയും നാളായിട്ട് സ്വന്തമായിട്ടത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വേദന കാരണം ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഫിസിയോതെറാപ്പി ചികിത്സ കൊണ്ട് സാധിക്കും. വ്യായാമങ്ങൾ വേണം, നമുക്ക് വ്യായാമവും അതേപോലെ വേദന കുറയ്ക്കാനുള്ള ചികിത്സകളൊക്കെ ആവശ്യമാണ്. എക്സസൈസ് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും അമ്മ, മുടി കെട്ടാനും ഡ്രസ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അതെ അതെ അതെ അതെ. അപ്പൊ ഇടത് കൈ അത് കുറച്ച് വ്യായാമം ചെയ്യുമ്പോൾ ശരിയാവുമോ? വ്യായാമം ചെയ്ത് ചിലത് പിടിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അത് പിടിച്ച് ചെയ്തിട്ട് അമ്മയെ കൊണ്ട് വ്യായാമവും ചെയ്യിച്ച് വേദനയും കുറച്ച് അത് മെല്ലെ മെല്ലെ മാറി വരും. ഒരു വർഷം ആയതുകൊണ്ട് ഒരു പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല അത് മാറുക, ചെയ്തു വരുമ്പോൾ ആഴ്ചകൾ എടുക്കും, പക്ഷേ അത് ശരിയായി വരും. അമ്മ ഒന്നുകൂടി ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് ഉപദേശം ചോദിക്കണം.
1: ആ
0: അമ്മ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കണ്ട് ചോദിക്കുന്നതാണ് നല്ലത്.
2: ഈ ചികിത്സയിൽ, ഫിസിയോതെറാപ്പി ചികിത്സയിൽ വേദന സംഹാരികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാറുണ്ടോ? ഇത് നമ്മൾ ഈ അമ്മ ചോദിച്ചതുപോലെ എത്ര നാൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം?
0: വേദന സംഹാരി, ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന വേദന സംഹാരി എന്ന് പറയുന്നത് ഒരു കറണ്ടാണ്, ആക്ച്വലി ടെൻസ് എന്ന് പറഞ്ഞിട്ട്, ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേറ്റർ എന്നാണ് അതിൻ്റെ പേര്. അത് വേദന സംഹാരിക്ക് പകരമായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഒരു മൊഡാലിറ്റിയാണ്. നമ്മൾ മോഡേൺ മെഡിസിനിൽ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നു, ഫിസിയോതെറാപ്പിയിൽ അത് ഈ ഒരു കറണ്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ അമ്മയുടെ കേസ് പറയുകയാണെങ്കിൽ അതിൽ വേദന കാരണം അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം മുടി കെട്ടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു ഒരു ഫംഗ്ഷൻ അമ്മയ്ക്ക് നഷ്ടമാണ്, അത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വേദന സംഹാരി വേദനയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വേദന ഒന്ന് കുറച്ച് അമ്മയെ കൊണ്ട് വ്യായാമങ്ങൾ ചെയ്ത് ജോയിൻ്റെ മൂവ്മെൻറ്റ്സ് കൂട്ടിയെടുത്ത് സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് അമ്മയ്ക്ക് പഴയ പോലെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
2: അതിൽ ഈ ഇവരുടെ വേദന കുറയുന്നതാണ് നമ്മുടെ ആ പീരീഡ് അല്ലേ?
0: ആ പീരീഡ്. അപ്പോൾ അത് അതിന് കുറച്ച് സമയം വേണം. ഇനി എക്സസൈസ് ചെയ്ത് ഈ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് റീഗെയിൻ ചെയ്യാനും കുറച്ച് സമയം വേണം. അതാണ് ഞാൻ ആഴ്ചകളെന്ന് പറഞ്ഞത്.
2: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ കോള് കട്ടായി. സർ, ഈ ഇത് ചെയ്യാൻ, ഫിസിയോതെറാപ്പി ചെയ്യാൻ പ്രായപരിധിയുണ്ടോ? കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇത് ചെയ്യാമോ, അങ്ങനൊരു സംശയം?
0: പ്രായപരിധിയില്ല. ഇപ്പോൾ കുട്ടികളിൽ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ ജന്മന വൈകല്യമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് ജനിച്ച ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ പ്രായമായവരിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ഇനി അസുഖമല്ലാതെ തന്നെ ബാലൻസ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുണ്ടാവും, അവർക്കുള്ള ചികിത്സയും ജെറിയാട്രിക് കെയർ ഉണ്ട്. അതുകൊണ്ട് പ്രായപരിധിയില്ല.
2: ഓക്കെ, ഇന്ന് നമുക്കറിയാം ഇപ്പോൾ ഐ ടി ജീവനക്കാർ അല്ലെങ്കിൽ ഇപ്പം വർക്ക് ഫ്രം ഹോംസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ഏരിയയിൽ. അപ്പോൾ വരുന്നതാണ് ഈ ടെക്സ്റ്റ് നെക്ക് പോലുള്ള പ്രശ്നങ്ങൾ.
0: അതിന്
2: ഫിസിയോതെറാപ്പി എന്താണ് ചികിത്സാ രീതി പറയുന്നത്?
0: വൺസ് നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ, വേദന വന്നാൽ പിന്നെ അതിനുള്ള ചികിത്സയാണ്. ഇപ്പം കഴുത്ത് വേദന വന്നു, ഇപ്പോൾ ടെക്സ്റ്റ് നെക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്ഥിരമായിട്ട് മൊബൈൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുത്ത് കുറച്ച് കുനിഞ്ഞിരുന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുനിഞ്ഞിരുന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട്, പെയിനും ബുദ്ധിമുട്ട്, സ്റ്റിഫ്നെസ് ഒക്കെ വരും കഴുത്തിന്. അങ്ങനെ വരുന്നതിനുള്ള ചികിത്സ ആണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത്.
2: ടെക്സ്റ്റ് നെക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ കർണാടകയിൽ നിന്നാണ്.
0: നമസ്കാരം സാർ, പറയണം.
2: പറഞ്ഞോളൂ.
3: എനിക്ക് 4 മാസത്തിന് മുമ്പേ ഹാർട്ട് അറ്റാക്ക് ആയി. അതിപ്പോ ആന്റിബയോട്ടിക് എടുത്ത് വളരെ കയ്യില്, ആ ആന്റിബയോട്ടിക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ കൈ പൊക്കാനും താക്കാനും ഒന്നും വരുന്നില്ല. പിന്നെ ഓർത്തയിൽ കണ്ട് പറഞ്ഞപ്പോൾ മുണ്ടെടുക്കാൻ നോക്കൂല, ആഹാരം ഒന്നും വരി കഴിക്കാനോ മറ്റൊന്നിനും പറ്റുന്നില്ല. ഞാൻ

0: അപ്പൊ കാർഡിയോളജി പറഞ്ഞപ്പോ ഓർത്തോളജി തോന്നി. ഓർത്തോളജി ചെന്നപ്പം എക്സ്റേ എടുക്കാൻ പറഞ്ഞു.
1: ശരി,
0: എക്സ്റേ എടുത്തപ്പോൾ കയ്യൊരു എക്സ്റേ എടുക്കണം പറഞ്ഞു.
1: ഓക്കെ, എക്സ്റേ എടുത്തപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞത്?
0: എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞത് പിന്നെ ഈ തോളിലെ തേയ്മാനമാണെന്ന്. അപ്പോ പിന്നെ ആ സമയം അത് വിളിച്ചു പറഞ്ഞു. എന്നാ പിന്നെ എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എം ആർ ഐ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ ഞരമ്പോഴെല്ലാം പൊട്ടലാണ്, എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞാലേ പറ്റൂ. 71 വയസ്സായി എനിക്ക്.
1: ശരി ശരി.
0: എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു.
1: ഓപ്പറേഷൻ
0: കഴിഞ്ഞ ഓപ്പറേഷൻ കഴിയുന്നുണ്ടെങ്കിൽ കാർഡ് കളഞ്ഞു നെയ്തു തന്നു. കാർഡ് കളഞ്ഞു നെയ്തു തന്നു. പക്ഷെ ഡോക്ടറൊക്കെ എഴുതില്ലാത്ത എന്താ പറഞ്ഞു, പ്രായമൊക്കെ ആയതല്ലേ, ഇനി പതിനു വേണ്ടി പോണോ എന്നൊക്കെ ചോദിച്ചൊരു സംശയം പറഞ്ഞു. പിന്നെ ഞാൻ ആയുർവേദ കളഞ്ഞു പോയി. ഇപ്പൊ ആയുർവേദ കളഞ്ഞു ചെന്ന് അപ്പൊ എനിക്ക് ആകെ ഉള്ളിലുള്ള മറ്റേ മരുന്ന് കഴിക്കാൻ പോലും, ഇംഗ്ലീഷ് മരുന്ന് മാത്രം കഴിക്കാവൂ, ഈ ആയുർവേദ മരുന്നും കഴിക്കാൻ പറ്റില്ല. കാർഡുകളുടെ കാര്യത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പിന്നെ അവിടെ ആയുർവേദ കളഞ്ഞു പറഞ്ഞപ്പോഴും അവരൊരു പൂശൊക്കെ തന്നു. 10-20 ദിവസമായുള്ളത് മറ്റേ ആൻറ്റിഗ്രാം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞു.
1: അപ്പൊ
0: അവ കയ്യിലുള്ള നീരൊക്കെ കുറഞ്ഞു. പക്ഷെ കൈ പൊക്കാനുണ്ടാക്കാനും ഒക്കെയില്ല. പിന്നെ മുണ്ടെണ്ണം കൊടുക്കാൻ പോകില്ല, കൈ ഇങ്ങനെ വിരളൊന്നും മടക്കാൻ പോകില്ല, ഇങ്ങനെയൊക്കെയുള്ള അത് ഇപ്പോൾ നടക്കുന്നത്. അത് ഇനി തല വിശ്വതലത്തി കൊണ്ട് എന്തെങ്കിലും കൂടെ
1: വിരള് മടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടോ?
0: ഓ, വിരളൊന്നും മടക്കാൻ പോകില്ല.
1: ശരി, അപ്പൊ അത് വിരള് മുടക്കാൻ. തോള് എല്ലിനാണ് അവിടുത്തെ ജോയിന്റിനല്ലേ പറഞ്ഞത് അസ്ഥി തേയ്മാനം ഉണ്ടെന്ന്? ജോയിന്റിന് അങ്ങനെ ഒരു തേയ്മാനം നോക്കൂ, അങ്ങനെ ഒരു ജോയിന്റിന് ഒരു തേയ്മാനം വന്നു കഴിഞ്ഞാല് വിരള് മുടക്കാനുള്ള പ്രയാസം അത്ര കോമൺ ആയിട്ട് വരാറില്ല.
0: അത് എടുത്തു. എടുത്തപ്പോൾ ശകലം ബ്ലഡ് വന്നു. ബ്ലഡ് വന്നപ്പോൾ ഈ ഒരു ബ്രദറും ഒരു ഡോക്ടറും കൂടി ഈ കൈയെ പിടിച്ച് ഒരു നല്ലൊരു കൈയൊക്കെ വെച്ച് നല്ലൊരു കെട്ടി വെച്ചു. നല്ല കെട്ടെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി മുഴുക്കടല്ല തരിപ്പായിരുന്നു.
1: ഓ, ശരി ശരി.
0: ഹലോ.
1: ഓക്കെ, കേക്കാം കേക്കാം കേക്കാം, പറയണം. ഹലോ ഹലോ.
0: ആ, നല്ല നല്ല നല്ല തരിപ്പായിരുന്നു കൈ. അത് അത് ഇളക്കിയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ കയ്യൊരാ ഈ പടം കയ്യും ഒരുപോലെ വെന്നേരം നോക്കാൻ കഴിയില്ല. ആ കുഴയ്ക്ക് മുകളിലോട്ടുള്ള വിരലുകളും മറക്കാൻ കഴിയില്ല.
1: അപ്പോ അതൊരു കാര്യം ചെയ്യണ്ട, ഇപ്പൊ തോള് സന്ധിയുടെ തേയ്മാനം കൊണ്ട് മാത്രം വന്നൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട്. സാധാരണഗതിയിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് തോളിന്റെ സന്ധിയുടെ കാര്യം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ പൊക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷെ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഇവാലുവേഷൻ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ ഒന്നുകൂടി ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ട്. കണ്ട ഓർത്തോ ഡോക്ടറെ തന്നെ ഒന്നുകൂടെ കണ്ടാലും മതി. ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു അഡ്വൈസ് ചോദിക്കണം. ചോദിച്ചിട്ട് വേണം ഫിസിയോതെറാപ്പിയിലേക്ക് പോകാനായിട്ട്.
2: ഓക്കെ, അദ്ദേഹം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ടെക്സ്റ്റിനൊക്കെ പറഞ്ഞതിനെ,
1: ആ ടെക്സ്റ്റിനൊക്കെ ടെക്സ്റ്റിനൊക്കെ ഒന്ന് നമുക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ഇത് ഐ ടി ജീവനക്കാർക്ക് മാത്രമല്ല നമ്മൾ സാധാരണ എല്ലാവരും ഈ ഫോൺ ഒരുപാട് നേരം ഉപയോഗിക്കുന്നവർക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. തല നമ്മൾ കുറച്ച് താഴ്ത്തി വെച്ചായിരിക്കും നോക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കഴുത്തിലെ ജോയിൻസിനും മസിൽസിനും വരുന്ന സ്റ്റിഫ്നെസ്സും വേദനയുമാണ്. അത് കഴുത്ത് വേദനയായിട്ടോ തലവേദനയായിട്ടോ ഒക്കെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും ചെയ്യാം. അല്ലാതെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥിരമായിട്ടിപ്പം ഐ ടി ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മേശ അതേപോലെ കസേര ഇത് രണ്ടും വളരെ പ്രധാനമുള്ളതാണ്. ഈ മേശയുടെ ഉയരം, അതായത് സ്ക്രീൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ നമ്മൾ ഇരിക്കുന്ന ആളിൻ്റെ കണ്ണിൻ്റെ ലെവലിൽ ആയിരിക്കണം സ്ക്രീനിൻ്റെ മുകൾ വശം, അല്ലെങ്കിൽ 1 ഇഞ്ച് താഴെ അതായിരിക്കണം അതിൻ്റെ കറക്റ്റ് ലെവല്. അതേപോലെ കസേര എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കൈമുട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആം റെസ്റ്റ് വേണം, ആം റെസ്റ്റ് വേണം. അതേപോലെ കൈ മുട്ടൊരിക്കലും ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, ചേർന്ന് ശരീരത്തോട് ചേർന്ന് വേണം കൈമുട്ട് നിൽക്കാനായിട്ട്. അതേപോലെ നമ്മുടെ കൈയുടെ കുഴയും എൽബോയുടെ അതേ ലെവലിലായിരിക്കണം, പൊങ്ങി നിൽക്കാനൊന്നും പാടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച്, മൗസ് ഒരുപാട് ദൂരെ വെക്കാൻ പാടില്ല, അടുത്ത് തന്നെ വെക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനായിട്ട്.
2: ടെക്സ്നെക്കിന് വീണ്ടും ഒരു ഇടവേള എടുത്തുകൊണ്ട് ഒരു ശ്രോതാവ് കൂടി ചേർന്നു. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് ലീനു, ഞാൻ പാലായിൽ നിന്നാണ് വിളിക്കുന്നത്.
2: സംസാരിച്ചോളൂ സാറിനോട്.
1: പറഞ്ഞോട്ടെ.
3: ഗുഡ് മോർണിംഗ് ഡോക്ടർ.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, പറയണം.
3: ഡോക്ടർ, ഞാൻ എന്റെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നേ. എന്റെ മമ്മിക്ക് ഓൾറെഡി ഒരു ന്യൂറോ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആളാണ്.

0: പെട്ടെന്നാണ് ആൾക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് കാലിന് ഭയങ്കരമായിട്ട് നീര് വന്നു. അപ്പൊ ഭയങ്കരമായിട്ട് നീര് എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ അവിടെ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് നീര് വെച്ച് അങ്ങ് ഭയങ്കര വീർത്തു പോലെ ആയി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ ന്യൂറോയുടെ ഡോക്ടറെ കണ്ടപ്പോൾ ന്യൂറോയുടെ ഡോക്ടർ പറഞ്ഞു ഓർത്തോയുടെ ഡോക്ടറെയും കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓർത്തോയുടെ ഡോക്ടറെ കണ്ട് ഓർത്തോയുടെ ഡോക്ടർ ഒരു മെഡിസിൻ തന്നു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി ഇതിനൊക്കെ കുറവുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും ഇതിന് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ?
1: അമ്മയ്ക്ക് ന്യൂറോ എന്ത് അസുഖമായിരുന്നു?
0: അമ്മയ്ക്ക് തേയ്മാനത്തിന്റെ ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ കഴുത്തിന്റെ അവിടെ നിന്നുള്ള ഞരമ്പിന് ചെറിയൊരു ഇതുള്ളത് കൊണ്ട് താഴേക്കൊക്കെ അപ്പത്തേക്ക് നടുവേദന അങ്ങനെയുള്ള ബോഡി പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു.
1: അപ്പൊ
0: അങ്ങനെയാണ് ന്യൂറോയുടെ മരുന്ന് എടുത്തു തുടങ്ങിയത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഒത്തിരി കുറവുണ്ട്. അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ അപ്പൊ കാലിങ്ങനെ വലിച്ചു വലിച്ചു നടക്കണം എന്നുള്ളൊരു ഫീലായി. എന്ന് വെച്ചാൽ അതുപോലെ ഒരു ഭാരം കാലിന് കൊടുക്കുന്ന പോലെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല, മുട്ട് മടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഇതില് ഫിസിയോതെറാപ്പിക്ക് എന്തെങ്കിലും ഒരു
1: അത് ആക്ച്വലി നോക്കേണ്ടതാണ്. കാരണം മുട്ടിൻ്റെ പേശികളുടെ ബലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അസസ് ചെയ്ത് നോക്കിയിട്ട് വേണം അത് എത്രത്തോളം നമുക്ക് എക്സസൈസ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഒന്ന് നിങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പം ലാസ്റ്റ് കണ്ട ഓർത്തോ ഡോക്ടർ തന്ന മരുന്നുകളുടെ കൂടെ എക്സസൈസ് വല്ലതും പറഞ്ഞിരുന്നോ?
0: ഇല്ല, പറഞ്ഞില്ല. എന്നാലും ഇതുപോലെ ഫിസിയോതെറാപ്പി നമുക്ക് അതിന് ശേഷം ഒന്ന് നോക്കാന്നാ പറഞ്ഞത്. ഈ മെഡിസിൻ ഒന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും. നമ്മള് മരുന്ന് കഴിച്ചതിൽ വേദനയ്ക്ക് കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്?
0: ആ, വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട്. നീരും വലിഞ്ഞു
1: വലിഞ്ഞിട്ടുണ്ട്.
0: അത്യാവശ്യം മുട്ടെന്ന് കണ്ട ഒരു ഷേപ്പിലേക്ക് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അങ്ങൊരു ബോളിന്റെ പരുവം പോലെ
1: ഒത്തിരി വീർത്തിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പോ ഒരു വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നീരും വേദനയും കുറഞ്ഞ സ്ഥിതിക്ക് ഇനി വ്യായാമം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വ്യായാമം ചെയ്യാവുന്നതാണ്, അത് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് ഓർത്തോ ഡോക്ടറോട് ഒരു വാക്ക് ചോദിച്ചിട്ട് ഫിസിയോതെറാപ്പിനെ കാണാം, ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടാൽ മതിയാവും. അതെ അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു.
2: അപ്പോൾ സർ, നമ്മൾ ഈ ടെക്സ്റ്റിനൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഈ കൈവിരലുകളിൽ വരുന്ന തരിപ്പ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: കാർപ്പൽ ടണൽ സിൻഡ്രോം അതേപോലെ നമ്മുടെ റിസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ഞരമ്പിനുണ്ടാകുന്ന കംപ്രഷനാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. കൂടുതലും രാത്രികാലങ്ങളിൽ ഭയങ്കരമായിട്ട് വേദനയും തരിപ്പും ഒക്കെ
2: ഈ പറയുന്ന പോലെ മൊബൈൽ ഉപയോഗിക്കുന്ന കൂടുതൽ വരുമ്പോൾ
1: അത് ഒന്ന് ഈ ഉപയോഗിക്കുന്ന അത് മാത്രം മൊബൈൽ ഉപയോഗിക്കുന്ന മാത്രമല്ല, നമ്മുടെ ശീലങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെ അല്ല ചെയ്യുന്നത്. ഇപ്പം മൊബൈൽ എല്ലാവരും ഒരേപോലെ അല്ല പിടിക്കുന്നത്. പുസ്തകം വായിക്കുന്നവർ ഒരേപോലെ അല്ല പുസ്തകം പിടിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നത് ഒരേപോലെ അല്ല സ്റ്റിയറിംഗ് പിടിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ്. ഇപ്പം ഉറങ്ങുന്നത് പോലും പലരും പല പൊസിഷനിൽ കിടന്നേ ഉറങ്ങുള്ളൂ, ചിലർ ചില പൊസിഷനിലേ ഉറങ്ങത്തുള്ളൂ. കസേരയിൽ ഇരിക്കുന്ന പല രീതിയിലാണ്, ആ കസേര കണ്ടാൽ അറിയാം ആ വ്യക്തി എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങൾ കാരണമാണ്. ഇപ്പം കൈ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക പൊസിഷനിൽ പിടിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്ന ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്, ഒരു പ്രത്യേക പൊസിഷനിൽ ബെൻഡ് ചെയ്തൊക്കെ റിസ്റ്റ് പിടിച്ചിട്ട്. അങ്ങനെയുള്ളവർക്ക് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്.
2: അതിലേക്ക് വരാം, ഒരു ശ്രോതാവ് കൂടെ ചേരുന്നു. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സ്വാഗതം. ആരാണ്?
3: ഞാൻ കോട്ടയത്ത് നിന്ന് മിനി ആയിരുന്നു, എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ടായിരുന്നു. ഞങ്ങള് 2023 നവംബർ 3 തീയതി എന്റെ ഹസ്ബൻഡിന് അയോട്ട ആന്യൂറിസം ആയിട്ട് ശ്രീചിത്രയില് സർജറി നടത്തിയിരുന്നു. എന്നിട്ട് ആ ടേബിളിൽ വെച്ച് തന്നെ സ്ട്രോക്ക് ഉണ്ടായി എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തലയോട്ടി തുറന്ന് മാറ്റി വെച്ച് ശസ്ത്രക്രിയ ചെയ്തത് 4 നവംബർ 4. അപ്പോഴത്തേനും ഒരു വശം വലതുവശം തളർന്നു പോയിരുന്നു. പിന്നീട് സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം 22 ക്രിട്ടിക്കൽ ICU അബോധാവസ്ഥയിലായിരുന്നു കിടന്നെ. അങ്ങനെ കണ്ണ് മെല്ലെ തുറന്നു കഴിഞ്ഞപ്പം വീണ്ടും ഞങ്ങളെ ICU മാറ്റി 22 കൂടി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ പറഞ്ഞു ഇനി ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ ഇനി ഇതിനൊരു പരിഹാരം, അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കെയർ കിട്ടുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കുറച്ചു ദിവസം നിന്നതിന് ശേഷം വീട്ടിലേക്ക് പോക്കോ, അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ട്രക്കോസ്റ്റമി ഇട്ടു, റഷ് ട്യൂബ് ഇട്ടു, യൂറിൻ ബാഗ് ഇട്ടു, എല്ലാം ആയിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. വന്ന് അവിടെ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ 65

0: താമസിച്ചു അതിനോടകം ഫിസിയോതെറാപ്പിയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഒട്ടുമേ വയ്യായിരുന്നു ആളിന്. അങ്ങനെ ഒരു തരത്തില് ഇരിക്കാൻ പരുവ കസേരയിലൊന്ന് ഇരുത്തിയേ ഇരിക്കാറായി. ജനലയിലൊക്കെ പിടിച്ചു നിർത്തിയാലൊന്നും നിൽക്കാറുവായപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന പിറ്റേ അപ്പോ ഫെബ്രുവരി 18 ആ ഫെബ്രുവരി 19 തന്നെ വീട്ടിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ച് ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം കൊണ്ട് ആള് ബാലൻസ് ചെയ്ത് നിൽക്കാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രീചിത്രയിൽ വന്ന് ഈ ബോൺ തിരിച്ചു വെച്ചു. അത് മാർച്ച് 22 തിരിച്ചു വെച്ചു. ഏപ്രിൽ 6 അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ വീട്ടിൽ വന്നു. അന്ന് മുതലും വീണ്ടും ഇപ്പം വരെ ഇന്നലെ വരെയും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആള് കാര്യങ്ങളിലേക്കെല്ലാം ബോധമായി. പക്ഷെ സംസാരിക്കാന് വേണ്ട, വേണം, മൂത്രമൊഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, ആളിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും. അതിന് സ്പീച്ച് തെറാപ്പിയും കൊടുത്തോണ്ടിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അത് നിർത്തി. പിന്നീട് ഇപ്പൊ വലത് കൈ ഒന്ന് പൊക്കാവുന്നതേ ഉള്ളൂ. വിരലുകൾ അനങ്ങുക, പത്തിഭാഗം അനങ്ങുക ഒന്നുമില്ല. കൈ വിരല ഉള്ളിലേക്ക് മടങ്ങി നമ്മൾ പിടിച്ചു നൂർക്കുവാണെങ്കിൽ മാത്രം നൂർന്നും വരും. അങ്ങനെയാണ് ഇപ്പം വരെയും ഉള്ള അവസ്ഥ. ഇത് തുടർന്ന് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് എത്രത്തോളം മാറ്റം വരും, ആളിന് സ്വന്തമായിട്ടൊന്ന് നിൽക്കാനാണേലും പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം. ഞാന്
1: നമുക്കിപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആളിനിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ പിടിച്ച് നിൽക്കാം അല്ലെ, ഒരുവിധം ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് ആളിന്. വലതു കൈ കുറച്ച് മൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ. ബാത്റൂമിലൊക്കെ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അമ്മയ്ക്ക്? ബാത്റൂമിൽ കൊണ്ടുപോകാനൊക്കെ അമ്മയ്ക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ടോ? ശരി ശരി. അപ്പൊ അത് അതെ അതെ അതെ അതെ. അപ്പൊ ഒരു ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തു എന്ന് വേണം പറയാൻ. ആള് കിടപ്പായിരുന്ന ആള് മെല്ലെ ഇരിക്കാൻ തുടങ്ങി. ഇരിപ്പുന്ന ഇപ്പോ നിൽക്കാനും ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് നടക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അതൊരു മാറ്റം, വലിയൊരു മാറ്റമാണ്. നമുക്ക് ഇങ്ങനെ ഒരു വലിയ ഇഞ്ചുറി ഉണ്ടായ ഒരാളിന് ഇങ്ങനെ തിരിച്ച് ഇത്രയും വന്നത് ഒരു വലിയ കാര്യമാണ്. അമ്മ അതിന്റെ കൂടെ നിന്നതിന് ആദ്യമായിട്ട് അമ്മയ്ക്ക് ഞാനൊരു അഭിനന്ദനം പറയുകയാണ്. കാരണം ഇത്രയും കൂടെ നിന്നത് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, നമുക്കറിയാം അത്. അപ്പോൾ അത്രയും ചെയ്തു ആളിപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തി. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് അറിയാം അല്ലേ? അമ്മ കുറേ നാളുകൊണ്ട് ഇപ്പോൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ വ്യായാമം ചെയ്യണം എന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ഡെയിലി എക്സസൈസ് വേണം, ആളിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അതോടൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാ ദിവസവും കാണണം എന്നില്ല. ഇനി അമ്മ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ഒന്നുകിൽ അമ്മയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ശരി. അപ്പോൾ ആ എക്സസൈസുകൾ അമ്മ ചെയ്തു കൊടുക്കുക, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ 1-2 മാത്രം ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം എടുക്കൂ. ഇപ്പോൾ ഡെയിലി എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നത് അമ്മ ഒന്ന് കുറച്ച് കൊണ്ടുവരും. ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ അമ്മ ചെയ്യുക. അവർ ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള അഡ്വൈസസ് അവർ തരും. ആ സമയത്ത് മാറ്റങ്ങൾ എന്തൊക്കെ എക്സസൈസിന് വരുത്തണം എന്നുള്ളത് പറഞ്ഞു തരും. അതുപ്രകാരം മാറ്റം വരുത്തിയാൽ മതിയാവും. ഡെയിലിയുള്ള എക്സസൈസുകൾ ഇപ്പോൾ ഇത്രയും നാളായ സ്ഥിതിക്ക് അമ്മയ്ക്ക് അറിയാം, നന്നായിട്ട് അറിയുന്നുണ്ടാവും. അത് അമ്മ തന്നെ ചെയ്തു കൊടുക്കുക എക്സസൈസ്. ഒരാൾ സ്ഥിരമായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം ഇനി വേണമെന്നില്ല. കുറച്ച് കൊണ്ടുവരിക, ഹെൽപ്പ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം എടുക്കണം.
0: നൂരാത്തത് കാരണം ആളിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ ശരിയാവൂല, ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു നിരാശ ഇപ്പൊ പറയുന്നുണ്ട്.
1: അല്ല, അതില് തലച്ചോറിന് വന്ന ഇഞ്ചുറി അനുസരിച്ചിട്ടാണ് നമുക്ക് റിക്കവറി വരുന്നത്. ഇപ്പൊ എത്ര വയസ്സുണ്ടോ ഹസ്ബൻഡിന്?
0: 62. ഇപ്പൊ 62. ഞങ്ങള് 59 ചെയ്യാൻ അവിടെ കൊണ്ടുവന്നത്.
1: ശരി ശരി ശരി. അപ്പൊ മാറ്റം വരില്ല എന്നല്ല, മാറ്റം ഇനിയും വരും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. കുറച്ച് സമയം വേണം ഓരോ മാറ്റത്തിനും. കാരണം കുറേ ചെയ്യുമ്പോഴാണ് ബ്രെയിൻ അത് പിക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുള്ളൂ. അപ്പം സമയം വേണം. ഇത്രയും നാൾ വളരെ സംയമനത്തോടു കൂടി നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് ആൾ ഇങ്ങനെ നന്നായി ഇരിക്കുന്നത്, ഇത്രയും ചേഞ്ചസ് വന്നത് കേട്ടോ. അപ്പൊ അതേപോലെ മുന്നോട്ടും അമ്മ സംയമനത്തോടു കൂടി ചെയ്യണം.
0: വരുമ്പോഴാണ് കൂടുതലായിട്ടും ബുദ്ധിമുട്ട് കാണിക്കുന്നത്.
1: തണുപ്പ് വരുമ്പോൾ പൊതുവേ ബുദ്ധിമുട്ടാണമ്മ. എല്ലാവർക്കും വേദന ഉള്ളവർക്കും സ്റ്റിഫ്നെസ് ഉള്ളവർക്കും ഒക്കെ പ്രയാസം കൂടുന്നൊരു സമയമാണ് തണുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ

0: ചൂടിന് വേണ്ടിയിട്ടുള്ള ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുകയോ അങ്ങനെയുള്ള ഡ്രസ്സിംഗ് ഒക്കെ യൂസ് ചെയ്യുകയോ ചെയ്യണം കേട്ടോ.
1: ഈ അമ്മ പറഞ്ഞ പോലെ സർജറി ഒക്കെ അതിനൊക്കെ ശേഷം ഫിസിയോതെറാപ്പി നിർബന്ധമാക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ റിക്കവറിക്ക് ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമായതാണോ?
0: അതെ, ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പം ഇദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ വിളിച്ച കോളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു വലിയൊരു ഇഞ്ചുറിയാണ്, ബ്രെയിനിന് വന്ന് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇഞ്ചുറി വന്നു. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴത്തേക്കും ശരീരമാകെ തളർന്നു പോവുകയാണ്. അപ്പോൾ ഒരു സർജറിയും കഴിഞ്ഞു, അതിനുവേണ്ടി ഇട്ട് തലയോട്ടി മാറ്റി വയ്ക്കുന്നൊരു സർജറിയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇനി ഇപ്പം അസ്ഥി സംബന്ധമായിട്ടൊരു പ്രോബ്ലത്തിനാണെങ്കിലും സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേദന, അതേപോലെ സ്റ്റിഫ്നെസ്, പേശികൾ വേണ്ട രീതിയിൽ അങ്ങോട്ട് ചലിക്കാതെ വരും. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ അടുത്ത ദിവസം തൊട്ട് നമുക്ക് ചലിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചില സർജറി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നാൾ, ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ അനക്കാതെ വയ്ക്കേണ്ടതായിട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കൈ ചലിപ്പിക്കുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരിക്കും, സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ ആളിന് സ്വന്തമായിട്ടത് ചെയ്യാൻ പറ്റത്തില്ല. പെയിനുള്ള ഒരാൾ ഒരിക്കലും മൂവ് ചെയ്യില്ല, പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ചിട്ടുമൊക്കെ മൂവ് ചെയ്യില്ല. അപ്പോൾ മൂവ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് സഹായം വേണ്ടി വരും. ആ വേദന ഒന്ന് കുറയ്ക്കാനും പിന്നെ വേദന ഇല്ലാത്ത രീതിയിൽ എക്സസൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട് നമുക്ക് ഫിസിയോതെറാപ്പിയിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഇനി അതിന് പുറമെ ഒരു ഇഞ്ചുറി വന്ന് കഴിയുമ്പോഴത്തേക്കും ബ്രെയിൻ തന്നെ നമ്മുടെ ശരീരം അനക്കണ്ട എന്ന് പറയും. പിന്നെ അത് പെയിനാണ്, വേദനയാണ്, അതുകൊണ്ട് അനക്കാതിരിക്കുക എന്നുള്ള ഒരു ബോഡി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്റ്റിഫാക്കി അങ്ങ് വെക്കും. അതിനെ തിരിച്ച് പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് ചില ടെക്നിക്സ് യൂസ് ചെയ്ത് ചലിപ്പിക്കേണ്ടതായിട്ട് വരും.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞാട്ടെ, പേരെന്താണ്?
1: പേരും സ്ഥലവും പറഞ്ഞിട്ട് ചോദിച്ചോളൂ.
2: എന്റെ പേര് അൻസാർ കൊല്ലം പെരുന്നാളത്തിൽ.
0: ഓക്കെ, പറയണം.
2: എനിക്ക് ഉറങ്ങി എണ്ണീക്കുമ്പോഴേ, ഉറങ്ങി എണ്ണീക്കുന്ന സമയത്ത് നല്ല തലവേദനയാണ്. ചില സമയത്ത് അത് മുഖം കണ്ണൊക്കെ കഴുകി കഴിയുമ്പോ എനിക്ക് കാഴ്ചയില്ലാത്ത ഒരാളാ.
0: അപ്പൊ
2: ഇത് മുഖം കണ്ണൊക്കെ കഴുകി കഴിയുമ്പോ ചില സമയത്ത് അവ മാറും. ചില സമയത്ത് ഈ മുഖം കണ്ടൊക്കെ കഴുകി കഴിഞ്ഞാലും ചിലന്നോ വിട്ടുമാറാത്ത തലവേദന കുറേ നേരം അങ്ങനെ നീണ്ടിരിക്കും.
0: ശരി, തലയുടെ ഏത് ഭാഗത്താണ് തോന്നുന്നത്? മൊത്തമായിട്ടാണോ തോന്നുന്നത് അതോ പ്രത്യേകിച്ച് ഏതെങ്കിലും ഭാഗത്താണോ?
2: അല്ലില്ല, തലയുടെ നമ്മുടെ ഉച്ചിഭാഗത്താണ്. തലയുടെ ഉച്ചിഭാഗത്താണ്.
0: ഉച്ചിഭാഗത്താണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര നാളായിട്ടുണ്ട് ഇത്?
2: അത് എന്റെ 20-ാമത്തെ വയസ്സിൽ തുടങ്ങിയത്, ഇതുവരെയ്ക്കും മാറിയിട്ടുള്ളത്.
0: ഓക്കെ, ഇപ്പൊ എത്ര വയസ്സായി?
2: എനിക്ക് 43 വയസ്സ്.
0: ശരി, അപ്പൊ ഇത് കാണിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ, ന്യൂറോയിലോ മറ്റോ?
2: കാണിച്ചിട്ടുണ്ട് ഡോക്ടറെ. അത് അത് ഗുളിയൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുമ്പം അങ്ങ് മാറും, വീണ്ടും അത് വരിക.
0: അത് എന്ത് പ്രശ്നമാണെന്നാ പറഞ്ഞത്?
2: എന്ത് പ്രശ്നമാണെന്ന് അവര് പറയുന്നില്ല
0: കേട്ടോ. അത് ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കേണ്ട ഒരു സംഭവമാണ്. അതിനൊരു കാരണം കാണും തലവേദനയ്ക്ക്. ആ കാരണം എന്താണെന്ന് അറിഞ്ഞ
2: ഞാൻ 2011 ആലപ്പുഴ വണ്ടാനപ്പടിക്ക കോളേജിൽ പോയി, ഡോക്ടറെ കാണാൻ പോയി. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു.
0: ഓക്കെ,
2: അപ്പൊ ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞത് MRI സ്കാനിങ് ഒക്കെ നടത്തി നോക്കുമ്പോ അവര് പറയുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനുള്ള പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ തലവേദന എന്താ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെന്നാ അവര് പറയുന്നത്, എനിക്കറിയത്തില്ല.
0: അത് വീണ്ടും നമുക്ക് തലവേദന മാറാതെ നിൽക്കുന്നു, ഇത്രയും നാൾ മാറാതെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കഴുത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, കഴുത്തിലെ പേശികളുടെയൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോഴും തലവേദന വരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കഴുത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുള്ള തലവേദനയാണ് എങ്കിൽ അവർ പറഞ്ഞു തരും, അതിനുള്ള പരിഹാരം പറഞ്ഞു തരും. അല്ലാന്നുണ്ടെങ്കിൽ താങ്കൾ ന്യൂറോ ഡോക്ടറിനെ വീണ്ടും കാണേണ്ടതാണ്. ഓ, ഇല്ല ഇല്ല. അപ്പം താങ്കളൊരു ന്യൂറോ കണ്ടുകൊണ്ടിരുന്ന ന്യൂറോ ഡോക്ടറിനെ വീണ്ടും റിവ്യൂ ചെയ്യുന്നതാണ് നല്ലത്. അത് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട്.
1: ഇപ്പോൾ ഫിസിയോതെറാപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ ഇപ്പം കഴുത്തിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞു, നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പോൾ അതിന് ഫിസിയോതെറാപ്പിയിൽ എന്താണ് ചികിത്സാരീതി പറയാം?
0: നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ജോയിൻറ്റ് ക്രാക്കിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. അത് ചെയ്യുന്നത് സാധാരണ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കാനും വേദന കുറയ്ക്കാൻ, ചലനം കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് അതിൻ്റെ മറ്റ് ട്രീറ്റ്മെൻറ്റ് കൂടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മൊബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കുണ്ട്, അതേപോലെ മറ്റൊന്നാണ് ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചൊരു സ്പീഡിൽ ചെയ്യുന്നൊരു മൂവ്മെൻ്റാണ്, ഫോഴ്സ് കൂട്ടി ചെയ്യുന്നൊരു മൂവ്മെൻ്റാണ്. അപ്പം അങ്ങനെ

0: അത് ചെയ്യുന്നത് എക്സ്പെർട്ടീസ് ഉള്ള ഒരാളിന് ആൾ തന്നെ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ്. ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ, അത് ചെയ്യുന്ന സമയത്ത്. അതായത് ഇപ്പോൾ ഒരാൾ നെക്ക് മാനിപ്പുലേഷന് വിധേയനാവുന്നു എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഏത് ജോയിൻ്റ് ആണോ, കഴുത്തിലെ ഏത് ജോയിൻറ്റിനാണോ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ജോയിൻറ്റിൻ്റെ മാനിപ്പുലേഷൻ പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ തല കുറച്ച് നേരം വച്ച് നോക്കി അതിൽ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മളൊപ്പം ചേരുന്നു. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: സുജാത, രാമപുരത്ത് നിന്ന്. സംസാരത്തിനടുത്തുള്ള രാമപുരത്ത് നിന്ന്
0: പറയൂ.
2: ഹലോ ഡോക്ടർ, ഞാൻ സുജാത, രാമപുരത്ത് നിന്ന് വിളിക്കുകയാണ്.
0: കേട്ടായിരുന്നു, കേട്ടായിരുന്നു. സുജാത മേഡം പറയണം, പറയണം, എന്തായിരുന്നു ബുദ്ധിമുട്ട്?
2: എന്റെ രണ്ട് അനിയത്തിമാർക്കും ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, എന്തായിരുന്നു, എന്തിനായിരുന്നു?
2: എന്റെ നേരെ അളിയ അനിയത്തിക്ക് വണ്ടി ആക്സിഡന്റ് ഉണ്ടായി, മുട്ടിന്റെ ലിഗമെന്റിന്റെ ഒരു സ്ക്രാച്ച് വന്നു.
0: ശരി.
2: സ്ക്രാച്ച് വന്നിട്ട് അത് കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലിലാണ് ഇത് ചെയ്തത്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു അവിടെ നമുക്ക് ഈ സ്റ്റഡ് ഇടന്ന് പറഞ്ഞു, കമ്പി ഇട്ടേ താലയില്.
1: പ്രശ്നം ഒന്ന് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞോളൂ കേട്ടോ, നമ്മുടെ മറ്റ് ശ്രോതാക്കൾ.
2: അങ്ങനെ താലയെ ചുരുക്കിയിട്ട് കമ്പി ഇട്ട്, കമ്പി ഇട്ടിട്ട് ഇപ്പം ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ മോള് പോയിരിക്കുകയാണ്. അപ്പം അവനെ രണ്ടാമത്തെ അനിയത്തിക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യുവാണ്. വായിച്ച് സുഖമില്ലാതെ വന്ന് ജി ബി എസ് എന്നുള്ള അസുഖമായിരുന്നു, അത് കൊല്ലം മെഡിസിറ്റിയിലായിരുന്നു. പക്ഷെ അത് ജി ബി എസ് ചെയ്തപ്പം നല്ല മാറ്റമുണ്ട്. ഈ ജി ബി എസ് അസുഖം വന്നിട്ട് ഈ ഫിസിയോതെറാപ്പി ചെയ്തപ്പം നല്ല മാറ്റമുണ്ട്. അത്
0: ഫിസിയോതെറാപ്പിയാണോ സ്പീച്ച് തെറാപ്പിയാണോ ചെയ്തോണ്ടിരുന്നത്?
2: സ്പീച്ച് തെറാപ്പിയാണ് മറ്റാൾക്ക് ചെയ്തത്, ജി ബി എസ് വന്ന ആളിന്.
0: ആളിന് ശാരീരികമായിട്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല? കൈകാല്
2: ശാരീരികമായിട്ട് ഷുഗറുണ്ട്.
0: ശരി ശരി ശരി.
2: പിന്നെ മറ്റു അസുഖങ്ങളായിട്ട് ഒന്നുമില്ല. പിന്നെ പുള്ളിക്കൊരു സർജറി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, ഈ ഓവറിയില് വെള്ളക്കെട്ടുള്ളതുകൊണ്ട്. ഇതുമായിട്ട് ഇങ്ങനെ ഈ ജി ബി എസ് വന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഉടനെ തന്നെ ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ ഡോക്ടർ?
0: അത് ന്യൂറോ ഇപ്പൊ ജി ബി എസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്തെങ്കിലും ചികിത്സ നടക്കുന്നുണ്ടോ? മരുന്ന് മറ്റും ഉണ്ടോ?
2: മരുന്നുണ്ട്, മരുന്നുണ്ട്, ഗുളികകളുണ്ട്. പക്ഷെ സ്പീച്ച് തെറാപ്പി ചെയ്തോണ്ടിരിക്കുകയാണ്.
0: അത് കുഴപ്പമില്ല, സ്പീച്ച് തെറാപ്പി കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ ഒരു പുതിയൊരു ഓപ്പറേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ന്യൂറോളജി ഡോക്ടറിന്റെ അടുത്ത് ഒരു കൺസൾട്ട് എടുക്കേണ്ടതുണ്ട്.
2: ചെയ്യാം. മറ്റേ ആ കാലിന് ഇപ്പം അവന് 3 മാസം കഴിഞ്ഞ്, ഇനി അത് ഇത് ചെയ്യാനേ ആ ഡോക്ടർക്കും ഫിസിയോതെറാപ്പി ചെയ്താൽ എന്റെ രണ്ടാമത്തെ അനിയത്തിയുടെ ഈ കാലിന്റെ ഇത് മാറ്റം ഉണ്ടാവുക ഡോക്ടറെ?
0: കാലിന് ഇപ്പൊ എന്താ പ്രയാസം, മടക്കാൻ പ്രയാസമുണ്ടോ, പണക്കാരൻ നിവർത്താനും പ്രയാസമുണ്ടോ?
2: ഒരു വലിയൊരു കമ്പ് പോലെ ഇങ്ങനെ വെച്ചിട്ട് മുട്ട് വെച്ചിരിക്കുകയാണ്.
0: ഓക്കെ ഓക്കെ. അത് അത് ഇപ്പൊ ഡോക്ടർ ഇന്നിപ്പോ റിവ്യൂവിന് പോയി വരുമ്പോ എന്താ പറയുന്നതെന്ന് നോക്കുക. അത് റിമൂവ് ചെയ്യാനുള്ള, മാറ്റാനുള്ള സമയമായോ എന്നുള്ളത് അറിയണം. അതേപോലെ ഇപ്പൊ വന്നിരിക്കുന്ന ഇഞ്ചുറി ഹീൽഡ് ആയോ, അത് പൂർണ്ണമായിട്ടും മാറിയോ എന്നുള്ളത് അറിയണം. അത് കഴിഞ്ഞിട്ട് അത് ചെയ്ത് തുടങ്ങാം. അതിന് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അത് ഡോക്ടർ അത് നോക്കിയിട്ട് ഫിസിയോതെറാപ്പി എക്സസൈസ് തുടങ്ങാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം.
2: ഫിസിയോതെറാപ്പി ചെയ്താൽ ഡോക്ടർ അവർക്ക് നടക്കാൻ പറ്റുമോ?
0: അത് കൂടുതൽ പരിശോധിച്ചാലാണ് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നടക്കാൻ പറ്റണം. ഒരു ലിഗമെന്റിന് ഒരു സ്ക്രാച്ച് എന്ന് പറയുന്നത് ഒരു വലിയ ഇഞ്ചുറി ഒന്നും അല്ല. ഓക്കെ, അത് പൂർണ്ണമായിട്ടും പൊട്ടിപ്പോ ചെറിയ അപ്പൊ അത് ലിഗമെന്റ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണോ ചെയ്തത്?
2: അല്ല, അത്
0: പൊട്ടിയ ലിഗമെന്റ് റിപ്പയർ ചെയ്ത സർജറി ആണോ ചെയ്തത്? നമുക്ക് അത് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല എന്ന് തോന്നുന്നു.
2: ഒരു 3-4 കമ്പി അതേ സ്ക്രൂവിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുക കാല്.
0: ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അതിന്റെ ഹീലിംഗിന് സമയം അമ്മ, അത് തന്നെ, അത് ഹീലിംഗ് കഴിഞ്ഞിട്ട് വേണം ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട്. ചെയ്യുമ്പോഴത്തേക്കും മൂവ്മെന്റ് എല്ലാം പഴയതുപോലെ വന്നോളും കേട്ടോ. ലിഗമെന്റ് ഇഞ്ചുറി അല്ലേ, പേടിക്കണ്ട കേട്ടോ, റെഡി ആയിക്കോളും. ഓക്കെ.
1: ഈ വീട്ടമ്മമാരിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന കാൽക്കുഴ വേദന, ഉപ്പൂറ്റി വേദന, അതിനൊക്കെ ഫിസിയോതെറാപ്പിയിൽ എങ്ങനെയാണ് പരിഹാരം നിർദ്ദേശിക്കുന്നത്?
0: ഉപ്പൂറ്റി വേദന വളരെ സാധാരണമായിട്ട് കാണുന്ന ഒന്നാണ്. അത് എന്തുകൊണ്ടുള്ള ഉപ്പൂറ്റി വേദനയാണെന്നുള്ളതനുസരിച്ച് ട്രീറ്റ്മെന്റിൽ വ്യത്യാസങ്ങൾ വരും. സാധാരണയായിട്ട് വരുന്ന ഒരുപാട് നേരം നിൽക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഒരുപാട് പാചകം ചെയ്യാനായിട്ട് ഒത്തിരി നേരം കിച്ചണിൽ നിൽക്കുന്നു. ചിലർ ഈ ഹീൽ ഉള്ള ചെരുപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ചിലർക്ക് ഉപ്പൂറ്റി വേദന വരാറുണ്ട്. അതേപോലെ തേഞ്ഞു പോയ ചെരുപ്പ്, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചെരുപ്പ് നമുക്കൊരു ആത്മബന്ധമുള്ള ചെരുപ്പായിരിക്കും, അത് മാറ്റാൻ നമുക്കൊരു പ്രയാസമുണ്ടാകും. അപ്പോൾ ആ അങ്ങനെയുള്ള ചെരുപ്പുകളിൽ അതിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ചില പ്രഷർ കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ

0: ഉപ്പൂറ്റി വേദന വരാം. പിന്നെ ഇരി കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്കും കാല് ഉപ്പൂറ്റി പൊക്കിയിട്ട് വിരലിൻ്റെ ഭാഗം മാത്രം തറയിൽ തൊട്ടിരിക്കുന്നവർക്ക് ഉപ്പൂറ്റി വേദന വരാം. കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന ശീലമുള്ളവർക്ക് ഉപ്പൂറ്റി വേദന വരാം. ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ കൊണ്ടുവരും.
1: പരിഹാര മാർഗങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനോട് സംസാരിച്ചു.
0: പറയണോ?
2: ഗുഡ് മോർണിംഗ് സർ.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
2: ഞാൻ എന്റെ കാലിനെപ്പറ്റി. ഗുഡ് മോർണിംഗ് സർ.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
2: ഞാൻ എന്റെ കാലിനെപ്പറ്റി.

0: ഇംഗ്ലീഷ് മരുന്ന് അമ്മ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് സ്പെഷ്യാലിറ്റിയിലാണ് അമ്മ കണ്ടത്? ഓർത്തോ ഡോക്ടറിനെയാണോ കണ്ടത്?
1: വാദത്തിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടർ, മുൻപ് മെഡിക്കൽ കോളേജ് ഡോക്ടറായിരുന്നു, ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേ
0: ഹോസ്പിറ്റലിൽ
1: ഉണ്ടല്ലോ ഇപ്പോഴത്തെ.
0: അപ്പൊ എന്ത് അസുഖം പറഞ്ഞത്? നമ്മുടെ മുട്ടിന് എന്ത് പ്രശ്നമാണ് ഡോക്ടർ പറഞ്ഞത്?
1: അല്ല, അത് എക്സ്റേ ഒക്കെ എടുത്ത കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോ മുട്ടിന്റെ തകര, എന്നിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമായിരുന്നു, ഒന്ന് രണ്ട് മാസം കഴിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ടോ അങ്ങ് വരുമ്പോ പോകുന്നില്ല. ഇപ്പൊ തൊട്ടടുത്ത് ഹോമിയോയുടെ ഇത് ഉണ്ടായിരുന്നു, അപ്പൊ അതിന് പോയി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ശരി അമ്മ, ഇപ്പൊ വേദനക്ക് എത്ര കുറവുണ്ട്? നല്ല വ്യത്യാസമായോ?
1: അല്ല, വേദന കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വേദന വരും, അത് ദിവസവും വരും, ഇന്നപ്പെടുന്നില്ല, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കും. കുറെ നേരം ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് ശരിക്കും വേദന തുടങ്ങുന്നത്. മുട്ടിന്റെ അകത്തായിട്ടും അടിവശമുണ്ടല്ലോ, മടക്കുന്ന അവിടെ, അവിടെ കാല് മടക്കുന്ന അവിടെ ആയിട്ട്.
0: അപ്പോൾ അമ്മ ചെയ്യേണ്ടത് വ്യായാമം ചെയ്യണം, മുട്ടിന് കുറച്ച് എക്സസൈസസ് ചെയ്യുമ്പോഴത്തേക്ക്, അത് ഫോക്കസ്ഡ് ആയിട്ടുള്ള, അത് വലിയ വെയിറ്റ് എടുത്തുള്ള വ്യായാമങ്ങളല്ല, വളരെ ലഘുവായിട്ടുള്ള മുട്ടിനെ ഫോക്കസ് ചെയ്തുള്ള ഒന്ന് രണ്ട് വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വ്യത്യാസം വരേണ്ടതാണ്. എന്തായാലും അമ്മ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറിനെ, ആ ഞാൻ പറയുന്ന അമ്മ ശ്രദ്ധിക്കുക, അമ്മ ചെയ്യണം എന്ന് പറയാണ്, അമ്മ ചെയ്തു, അമ്മ ഇനി ചെയ്യണം, ഇനി സ്റ്റാർട്ട് ചെയ്യണം, വ്യായാമങ്ങൾ ചെയ്യാൻ തുടങ്ങണം. അതൊരു ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും.
1: അതിന്
0: അല്ല, അതിന് മുമ്പായിട്ട് അമ്മ കണ്ടുകൊണ്ടിരുന്ന ഓർത്തോ ഡോക്ടറിനെ ഒന്നുമല്ല, ജോയിന്റിന്റെ ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇല്ലേ, അദ്ദേഹത്തിനെ ഒന്നുകൂടെ കാണണം, കണ്ടിട്ട് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യട്ടോ എക്സസൈസ് ചെയ്യട്ടോ എന്ന് ചോദിക്കണം കേട്ടോ, എന്നിട്ട് വേണം ഫിസിയോതെറാപ്പി തുടങ്ങാനായിട്ട്. ശരി അമ്മ.
2: ഈ വ്യായാമം ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ്, ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ജിമ്മിൽ ഉള്ള പോക്ക്. പക്ഷേ ജിമ്മിൽ പോകുമ്പം ഈ എക്സസൈസ് ആയിട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ തെറ്റായ ജിം ആയിട്ടുള്ള ഉപയോഗവും കാരണങ്ങളൊക്കെ ഈ സന്ധി വേദന അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
0: ശ്രദ്ധിക്കേണ്ടത് നമുക്കെപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇപ്പോൾ യുവതലമുറ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമായിട്ടാണ് ജിമ്മിൽ പോകുന്നത്. ചിലർക്ക് തടി കുറയ്ക്കാനായിരിക്കാം, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിരിക്കാം, ചിലർക്ക് സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, പല ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് അവർ ചിലപ്പം ഈ ആമില മസിൽസ് കൂടുതലായിട്ട് വേണം, അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്
2: വേണം,
0: ആ പാക്ക് വേണം, 8-6 പാക്കൊക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് ചെയ്യുമ്പോൾ അതിന് ഫോക്കസ് ചെയ്ത് ചെയ്യും, കൂടുതലായിട്ട് അതിന് വർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന മസിൽസിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും ഒരു ഇംബാലൻസ് മസിൽസിൽ വരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഇഞ്ചുറികൾ വരാൻ സാധ്യതയുണ്ട്, നട്ടലിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ വരാം, മസിൽസിന് ഇഞ്ചുറി അസ്തച്ച് അങ്ങനെ തന്നെ വരാം, ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കുറയുന്ന രീതിയിൽ വരാം, ആ ഒരു മസിൽസ് മാത്രം വീർത്ത് വീർത്ത് വരും, ഒത്തിരി സൈസിൽ വരും. അപ്പോൾ അവരാഗ്രഹിച്ച കാര്യം നടക്കും, പക്ഷേ അതിന് പുറമെ ബാക്കിലൊരു ഇഞ്ചുറിയും കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് ജിമ്മിൽ ശ്രദ്ധിക്കേണ്ടത്.
2: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനോട് സംസാരിച്ചോളൂ.
3: എന്റെ പേര് സതീശൻ.
0: പറഞ്ഞോട്ടെ സർ.
3: സതീശൻ മുക്കോല.
2: പറഞ്ഞോളൂ.
3: ആ സാറേ, എനിക്കൊരു സംശയം ചോദിച്ചത്, എനിക്ക് ചെവിയിലിട്ട് ഒരു മൂളലുണ്ട് എപ്പോഴും, 24 hours മൂളിക്കൊണ്ടേയിരിക്കും.
0: ശരി,
3: അതിപ്പോഴത്തേക്ക് കൂടിക്കൊണ്ടുവരുവാണ്.
0: എത്ര നാളായി തുടങ്ങിയിട്ട്?
3: ഇതൊത്തിരി വർഷമായി, നാലഞ്ചാറ് വർഷത്തിൽ കൂടുതലായി. അന്ന് ഞാൻ സ്കാൻ ചെയ്തപ്പം, സിടി സ്കാൻ ചെയ്തപ്പം പറഞ്ഞ് എനിക്ക് 65 വയസ്സായി, ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
0: അപ്പൊ
3: ഇതിന് ഫിസിയോതെറാപ്പിയിൽ എന്തെങ്കിലും വഴി ഉണ്ടോ സാറേ?
0: മുമ്പ് കണ്ടത് ഏത് ഡോക്ടറെയാണ്? ENT ഡോക്ടറെയാണോ ന്യൂറോ ഡോക്ടറെയാണോ?
3: ഞാൻ കണ്ടത് ന്യൂറോ ഡോക്ടറെയാണ്.
0: ശരി, അപ്പൊ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഒരു പ്രോബ്ലം കാണുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അത് മാറ്റാൻ പ്രയാസം,
3: ചെറിയൊരു മിസ്റ്റേക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞു.
0: ശരി ശരി, ഓക്കെ.
3: അപ്പൊ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
0: ശരി, അപ്പൊ അതിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ അതൊരു റിയാലിറ്റിയാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. ഫിസിയോതെറാപ്പിയുടെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെവിക്ക് മുകളിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്, പേശിയുടെ പ്രശ്നം കൊണ്ട് അങ്ങനെ വരാറുണ്ട്, അതുണ്ടോ എന്ന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ അത് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്തിട്ട് ഈ മൂളൽ വരുന്നതിന് കാരണമായിട്ടുള്ള ഒന്ന് രണ്ട് പേശികളുണ്ട്, അതിൻ്റെ പ്രോബ്ലംസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആണെങ്കിൽ അതിനുള്ള പരിഹാരം തരും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ന്യൂറോ പ്രശ്നം തന്നെയാണ്, അത് റിയാലിറ്റിയാണ്, അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് ഡോക്ടർ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത്

0: പ്രയാസമായിരിക്കും.
1: ഓക്കെ സർ, ഈ സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു കാലത്ത് യൂട്യൂബ് നോക്കിയിട്ട് പല രീതി കോപ്പി ചെയ്യുന്ന ഒരു ഇതുണ്ട്, അതിലെത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാണ്ട തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: യൂട്യൂബിൽ നമുക്ക് ഒന്നും ഒരു ആധികാരികമാണെന്ന് പറയാൻ പറ്റില്ല യൂട്യൂബിലെ കണ്ടൻറ്റ്സ്. അപ്പം നമുക്കിഷ്ടമുള്ള കണ്ടൻറ്റ് നമുക്ക് യൂട്യൂബിലിടാം. അപ്പോൾ അതിനൊരു അവർ ചിലപ്പോൾ അതിൻ്റെ താഴെ എഴുതും അത് സ്വന്തം റിസ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രമാണ്, ഇതൊരു ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസായിട്ട് കാണരുത് എന്നൊക്കെ അതിൽ എഴുതാറുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. നമ്മളത് നോക്കിയൊരു ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും അത് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷേ അതൊരു വയ്യായിക ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊരു തെറാപ്പി ആയിട്ടൊക്കെ അത് സെലക്ട് ചെയ്യുന്നത് അത്ര അഡ്വൈസബിൾ അല്ല.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനോട്
0: പറഞ്ഞട്ടെ സാറേ, എന്താണ് ബുദ്ധിമുട്ട്?
2: ഞാൻ 2 മാസത്തിന് മുമ്പ് ഒരു സർജറി നടന്നായിരുന്നു. അത് അതിന്റെ ട്രിപ്പിടാൻ വേണ്ടിയിട്ട്. കേൾക്കുന്നുണ്ടോ ഡോക്ടർ?
0: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്ത് സർജറി ആയിരുന്നു, എന്തിനുള്ള സർജറിയാ ചെയ്തത്?
2: അത് ഒന്ന് ഹിരണ്യയുടെ ഒന്ന് വിഷസഞ്ചിയുടെ ആയിരുന്നു. അത് ഈ ട്രിപ്പിടാൻ വേണ്ടിയിട്ട് ഇടത്തെ കൈയിന്റെ വിരളയിലായിരുന്നു ട്രിപ്പിടാൻ വേണ്ടി കുത്തി വെച്ചിരുന്നത്. 8 ദിവസം ആശുപത്രി കിടന്നു. ഇതിപ്പം ഈ ഇടത്തെ കയ്യില് 2 വിരളും മടക്കാനും ഒക്കെ ഇതിലെ ഭയങ്കര പെരുപ്പും നരക്കുകയാണ്.
0: മരവിപ്പുണ്ടല്ലേ, വിരളൊക്കെ
2: ഭയങ്കര മരവിപ്പ്. അത് ഞാന് ഇത് ബാൻഡേഡ് കെട്ടിയായിരുന്നു.
0: ബാൻഡേഡ്
2: കുറവില്ല.
0: ഈ ഒരു പ്രശ്നം, വിരലിന്റെ പ്രശ്നം ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നോ?
2: ഇല്ല, ഇപ്പൊ അടുത്ത ഒരു 2 ആഴ്ചക്കകം വീണ്ടും ഡോക്ടറെ അടുത്ത് പോയാലേ പറ്റും, ചെക്കപ്പിന് പോയാലേ പറ്റും. അന്നേരം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ 2.5 മാസമായി.
0: ശരി, എന്തായാലും അതുവരെ ചെറുതായിട്ട് ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വിരൽ ചലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ സ്റ്റിഫ് ആയിട്ട് ഇരിക്കുകയാണല്ലേ, മടക്കാൻ പ്രയാസമുണ്ട്?
2: മടക്കാൻ പ്രയാസമുണ്ട്, ചില സമയം നല്ലോണൊക്കെ തിരുമ്മൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നുണ്ട്.
0: ശരി, അപ്പോൾ എന്തായാലും നമ്മൾ ചെറുതായിട്ട് പറ്റുന്ന രീതിയിലൊന്ന് മടക്കാനായിട്ട് ശ്രമിച്ചോളൂ. എന്നിട്ട് ഡോക്ടറെ കാണുന്ന സമയത്ത് ഈ പ്രശ്നം ഒന്ന് പറയണം, അതെന്താന്നുള്ളത് നോക്കട്ടെ. നോക്കിയിട്ട് ഡോക്ടർ നോക്കിയതിന് ശേഷം ഫിസിയോതെറാപ്പിയുടെ കാര്യം വേണമെന്നുള്ളത് ഡോക്ടർ പറയും.
2: താങ്ക് യു
1: സാർ. അതുപോലെ ഈ പ്രായം ചെന്നവർ വീണ് പരിക്കേൽക്കുന്നത് തടയാനായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിലൂടെ ഒരു ബാലൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും, അവരുടെ ഒരു ബോഡി ബാലൻസ് കൈവരിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്, അത് എത്രത്തോളം?
0: പ്രായമായി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് പേശികളുടെ ബലം കുറയുക, അതിൻ്റെ ബൾക്ക് കുറയും, സൈസ് കൊണ്ട് കുറയും. അതേപോലെ അസ്ഥികൾക്ക് കുറച്ച് ശോഷിപ്പ് സംഭവിക്കും, ജോയിൻറ്റുകൾക്ക് കുറച്ച് തേയ്മാനം വരും. പിന്നെ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സന്ധികളിൽ നിന്നുള്ള സംവേദനശേഷി ഞരമ്പുകൾക്ക് അത് കുറവായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതേപോലെ പ്രായമാകുമ്പോൾ കാഴ്ച മങ്ങൽ കുറച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് ബാലൻസിനെ ബാധിക്കും. അപ്പോൾ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സസൈസുകൾ, ബാലൻസ് ട്രെയിനിങ് ഉണ്ട്. ബാലൻസ് ട്രെയിനിങ്ങിന് അതിനോടൊപ്പം തന്നെ പേശികളുടെ ബലം കൂട്ടാനുള്ളതും കുറച്ച് വെയ്റ്റ് വളരെ ചെറിയ രീതിയിലുള്ള വെയ്റ്റ് ട്രെയിനിങ്ങുകളും ഒക്കെ ചെയ്ത് പേശിയുടെ ബലം കൂട്ടുകയും ബാലൻസ് ട്രെയിനിങ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വീഴ്ച ഒരു പരിധി വരെ കുറയാൻ പറ്റും. ഇല്ല, എന്നാലും വീഴ്ചയ്ക്കുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള മറ്റ് പരിഹാരങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: എന്റെ പേര് വത്സല എന്നാണ്.
0: പറഞ്ഞോട്ടെ അമ്മ, എന്താ ബുദ്ധിമുട്ട്? എന്ത് സർജറി ആയിരുന്നു മമ്മൂട്ടിന്? രണ്ട് മുട്ടിനും ചെയ്തിരുന്നോ? ശരി, പറയണം.
3: അപ്പൊ ഒന്നര വാർഡം തെറാപ്പിസ്റ്റ് വന്ന്
0: ചെയ്യുന്നുണ്ട്.
3: ഇന്ന് 10-40 ദിവസമായി. ഇനി എത്ര നാളുകൂടി?

0: തുടങ്ങാനും കുറച്ചുകൂടി എളുപ്പമാകും കേട്ടോ. കസേരയിൽ ഇരുന്ന് എഴുന്നേക്കാനും ഈസിയാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓ തീർച്ചയായിട്ടും പറ്റും പറ്റും. ഓക്കെ
1: ഓക്കെ, താങ്ക് യു. സാറി, ക്ലിനിക്കുകളിൽ പോയിട്ട് നമ്മൾ തെറാപ്പി ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഒരു പീരീഡ് കഴിഞ്ഞാൽ അത് വീട്ടിൽ ചെയ്തോളാനും ഇതിൻ്റെ ഇടയ്ക്ക് സാറ് പറഞ്ഞു. അപ്പം ഈ വീട്ടിൽ ഈ തെറാപ്പീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്
0: വീട്ടിൽ ചെയ്യാൻ? ഞാനിപ്പോൾ ഒരു ശ്രോതാവിനോട് പറഞ്ഞത്, ഒരുപാട് നാളായിട്ട് അതായത് വർഷങ്ങളായിട്ട് അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരുടെ സാമ്പത്തിക സ്രോതസ്സൊന്നും നമുക്കറിയില്ല, എന്നാലും ഒരുപാട് നാളാവുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാസം നമ്മൾ എക്സസൈസസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പം കൂട്ടിരിപ്പുകാരാണോ അവരിങ്ങനെ കണ്ടിട്ട് അതിങ്ങനെ പഠിക്കുന്നുണ്ടാവും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇനിയും തെറാപ്പി കുറേ നാളും കൂടെ വേണ്ടി വരും എന്ന് വരുന്ന സമയത്ത് ആ കൂടെയുള്ള അതേ ആൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എക്സസൈസസ് ചെയ്യാൻ പറ്റും, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഇപ്പോൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നട വിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ കണ്ടാൽ മതിയാവും. എന്തോ അതുകൊണ്ടാണ് ആ ശ്രോതാവിനോട് ഞാനത് പറഞ്ഞത്. ഇനി അല്ലാണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വീട്ടിൽ ചെയ്യേണ്ട വ്യായാമങ്ങൾ എന്തൊക്കെയാണ് മിക്കവാറും ഫിസിയോതെറാപ്പിസ്റ്റുകൾ പഠിപ്പിച്ചു കൊടുക്കും. എന്നെ എക്സസൈസസ് വീട്ടിൽ ചെയ്യണം, ഇത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ പറഞ്ഞ എണ്ണം ഇത്ര പ്രാവശ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രാവശ്യവും കൃത്യമായിട്ട് ചെയ്തു പോയാൽ മതി. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും റിവ്യൂ വീണ്ടും ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ ചോദിച്ച് ഉറപ്പിക്കുകയും വേണം. ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതെന്നാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസിൻ്റെ ഫലം കിട്ടാതിരിക്കുകയോ ദോഷം വരികയോ ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടാണോ ചെയ്യുന്നതെന്ന് അടുത്ത വിസിറ്റിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കി വേണം അത് വീണ്ടും വീട്ടിൽ ചെയ്യാനായിട്ട്.
1: അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം, വ്യായാമം കൂടുന്നതുണ്ട് കുറയുന്നതുണ്ട്. അപ്പോൾ ടോട്ടലി ഒരു ഫിറ്റ്നസ് ടിപ്പ് എന്ന നിലയിൽ നമ്മുടെ അസ്ഥികളുടെ ബലത്തിനും മസിൽസിൻ്റെ ആ ഒരു ഇതിനും വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്?
0: അപ്പോൾ ജനറലായിട്ട് വ്യായാമം എന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ടുന്ന ഒന്നാണ്. അത് നമ്മളിപ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, ഇപ്പം കൽപ്പണി ചെയ്യുന്നവരുണ്ട്, വളരെ വെയിറ്റൊക്കെ എടുത്തിട്ടുള്ള ജോലി ചെയ്യുന്നവരുണ്ട്, ഞാനിനി വേറൊരു ജോലി ഒരു എക്സസൈസിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരാളാണല്ലോ എന്ന് പറയാറുണ്ട്. ചിലർ അതേപോലെ ഇപ്പം മാഡം പറഞ്ഞതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, തീരെ വർക്ക് എക്സസൈസ് ഇല്ലാത്ത ശരീരം ഉള്ള ആൾക്കാരുണ്ട്, പ്രായമായവരുണ്ട്. കുട്ടികൾ ഓഫ് കോഴ്സ് ഓടിക്കളിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊരു എക്സസൈസ് തന്നെ വേണ്ടി വരില്ല. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ഒരു ഇരുന്ന് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ജോലി ചെയ്യുന്നവരെല്ലാം വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ സ്ട്രെച്ചിങ്, അതായത് പേശികളെ വലിച്ച് നീട്ടുന്ന വ്യായാമങ്ങളുണ്ടായിരിക്കണം. അതേപോലെ കാർഡിയാക് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിയർക്കുന്ന രീതിയിൽ ശ്വാസത്തിൻ്റെ തോത് കൂടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ, പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം എടുക്കേണ്ടി വരും, നമ്മൾ ഓടുന്നു അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ നടക്കുന്നു, നീന്തുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്വാസോച്ഛ്വാസമൊക്കെ കൂടും, അങ്ങനെയുള്ള വ്യായാമം വേണം. അതേപോലെ പേശിയുടെ ബലം കൂട്ടാനുള്ള എക്സസൈസസ് വേണം, അതായത് വെയിറ്റ് എടുത്തിട്ടും ഡംബലിൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് പോലെ ചെറിയൊരു ഭാരം കയ്യിൽ വെച്ചുകൊണ്ടുള്ള എക്സസൈസസ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ജനറലായിട്ട് ഇതെല്ലാം ചേർന്ന്, അതായത് ശ്വാസത്തിൻ്റെ ബ്രീതിങ് എക്സസൈസസ് വേണം, ഇതെല്ലാം ചേർന്ന ഒരു പാക്കേജാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാവരും നിത്യവും പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ്.
1: ഓക്കെ, അതുപോലെ തന്നെ ഈ കൂടുതൽ വ്യായാമം ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് അങ്ങനെയൊക്കെ വരുന്നില്ലേ?
0: അതെ അതെ അതെ, അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നത്, ഇത് എല്ലാം അധികമായാൽ അമൃതം വിഷം നമ്മൾ പറയുന്നത് പോലെ, എന്തായാലും കൂടിക്കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ്. അപ്പം ഓരോ വ്യക്തിക്കും അതിന് നിയന്ത്രണമുണ്ട്. ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നത് മാത്രം, വേറൊരാൾ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യാനും പാടില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള എക്സസൈസസ് മാത്രം ചെയ്യുക. അതിൽ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഫിറ്റ്നസ് ട്രെയിനറിനെയോ അല്ലെങ്കിൽ വൈകാരികമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ കണ്ട് എക്സസൈസുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് ചെയ്യേണ്ടതാണ്.
1: ഓക്കെ, നമ്മോട് ഇത്രയും നേരം ഈ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി ആണ്. സാറിനും ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച സാറിനും വിളിച്ച ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഹലോ ആകാശവാണി നന്ദി, നമസ്കാരം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് റോബി ബാബു. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോ സഹായം ശോഭ ബി ടി.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ

0: ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
3: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററേ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
2: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
3: ഏ മാസ്റ്ററേ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
2: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൌണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
4: കെ ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
5: എന്തു പറ്റി?
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
11: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ, അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
12: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 2/3 ഭാഗവും വഹിക്കുന്നു.
11: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12
13: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12:00.
14: നമസ്കാരം, പ്രധാന വാർത്തകൾ.
13: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2-ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിക്ക് പ്രോഗ്രാം മാനേജ്മെന്റ് കോർഡിനേഷന് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായി സജി വി.പി ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ 6 ജില്ലകളിൽ കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. നേരത്തെ ഈ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരുന്നു. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് ഓർമ്മയായിട്ട് നാളേക്ക് 25 പൂർത്തിയാകും. ഓർമ്മദിനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ ആരംഭിച്ച പണിമുടക്ക് പൂർണ്ണം. സമരത്തിന്റെ ഭാഗമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്നും കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ ചനപ്പോര മേഖലയിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതായി പോലീസ്. കരസേനയും CRPFഉം സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വർണവില കുറഞ്ഞു. പവന് 560 താഴ്ന്ന് 1,05,960 രൂപയായി. 13,245 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകളിനി 1 മണിക്ക്.

0: തുടർച്ചയായ ഗർഭമലസൽ എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിനുള്ള പരിഹാരമാർഗങ്ങൾ എന്തെല്ലാം എന്ന് ഇന്ന് കൂട്ടുകാരിയിലൂടെ സംസാരിക്കുന്നു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ.
1: തുടർച്ചയായിട്ടുള്ള ഗർഭാലസൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ഗർഭാലസൽ വരുമ്പോഴേ ആളുകൾ ഭയപ്പെടുന്ന കാണാറുണ്ട്. അങ്ങനെ ശരിക്കും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു ഗർഭാലസലൊക്കെ പലപ്പോഴും പല ദമ്പതികളുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ തുടർച്ചയായിട്ട് ഗർഭം അലസുക എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ഗർഭങ്ങൾ അലസി പോകുമ്പോഴാണ് തുടർച്ചയായ ഗർഭം അലസൽ അല്ലെങ്കിൽ റെക്കറന്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ ഗർഭങ്ങൾ അലസി പോവുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വേറൊരു ശാസ്ത്രീയ വശം കൂടെ ഉള്ള എന്താന്ന് വെച്ചാൽ ഗർഭം സ്ഥിരീകരിക്കപ്പെടണം. വെറുതെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഗർഭം കൃത്യമായി നമ്മൾ സ്ഥിരീകരിക്കണം. ഒന്ന് ബീറ്റ HCG എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ്, അതിൽ നമുക്ക് ഗർഭം പോസിറ്റീവ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതേപോലെ സ്കാനിങ് പരിശോധനയിലൂടെ നമുക്ക് ഗർഭം യൂട്രസിനകത്ത് വളർന്നു തുടങ്ങിയോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഗർഭം അലസി പോവുകയാണെങ്കിലാണ് അതിനെ ശരിക്കും പറഞ്ഞ ഗർഭം അലസൽ എന്ന് പറയുന്നത്. മറിച്ച് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആയെന്നിരിക്കുക, ട്യൂബൽ പ്രഗ്നൻസി ഒന്നും ശരിക്കും ഗർഭം അലസലിൽ വരുന്നില്ല. പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഗർഭം അലസൽ വരുമ്പോൾ നമ്മൾ ഇതിന് ഒരു പരിശോധനാ മാർഗങ്ങൾ ആവശ്യമായി വരുന്നത് രണ്ടോ അതിൽ കൂടുതലോ ഗർഭങ്ങൾ തുടർച്ചയായി അലസി പോകുമ്പോഴാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഗർഭത്തിന് തന്നെ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകും. പ്രധാനമായിട്ടുള്ളത് ജനിതക വൈകല്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അന്യൂപ്ലോയിഡി എന്നാണ് നമ്മൾ പറയുന്നത്, അതുതരം ജീനുകൾക്ക് വരുന്ന ഒരു വൈകല്യമാണത്. ഇതുപോലെ തന്നെ ബാലൻസ്ഡ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ എന്നൊക്കെ പറയുന്ന ചില വകഭേദങ്ങളുണ്ട്. അതെല്ലാം ആ ജീനിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ഇവ തമ്മിൽ ചേരുമ്പോൾ അതിന്റെ DNA വരുന്ന ഘടനയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം ജനിതക വൈകല്യങ്ങൾ ഈ പറഞ്ഞ ഭ്രൂണത്തിനുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്താലും അത് അലസി പോകാനുള്ള സാധ്യതയായിരിക്കും കൂടുതലുള്ളത്. സുപ്രധാന കാരണം അത് തന്നെയാണ്. രണ്ടാമത് വരുന്ന ഒരു രോഗാവസ്ഥയാണ് ആന്റിഫോസ്ഫോലിപിഡ് ആന്റിബോഡി സിൻഡ്രോം എന്ന് പറയും. ഒരു രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ആന്റിബോഡി. പക്ഷെ ഇവിടെ ഈ ആന്റിബോഡി ശരീരത്തിൽ ഇരുന്നിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഗർഭം അലസൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഒരു ഗർഭം ഉണ്ടായാൽ ഗർഭിണിയായി മുമ്പോട്ട് പോകുമ്പോഴും മറുപിള്ളയിൽ കൂടുള്ള രക്തയോട്ടത്തിനെയൊക്കെ ബാധിച്ചിട്ട് വയറ്റിൽ കിടന്ന് കുഞ്ഞ് മരണം സംഭവിക്കാന് അല്ലെങ്കിൽ കുഞ്ഞിന്റെ വളർച്ചക്കുറവ് വരാൻ, അമ്മയ്ക്ക് പ്രഷർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ, ഇങ്ങനെയുള്ള ഗർഭകാല പല പ്രശ്നങ്ങൾക്കും ഈ ഒരു ആന്റിഫോസ്ഫോലിപിഡ് ആന്റിബോഡി എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ കാരണമാകാറുണ്ട്. മൂന്നാമതായിട്ടുള്ള തൈറോയിഡ് രോഗത്തിന്റെ കാര്യമാണ്. തൈറോയിഡിന് നമുക്ക് ഇതുപോലുള്ള ആന്റിബോഡീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും പലപ്പോഴും നമുക്ക് തൈറോയിഡിന്റെ ആന്റിബോഡീസ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവയും പലപ്പോഴും ഒരു പരിധിവരെയൊക്കെ ഗർഭാലസലിന് കാരണമാകാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഡയബറ്റീസ്. പ്രമേഹ രോഗികൾ ആരും തന്നെ ഗർഭിണിയാകാൻ പേടിക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രമേഹം നിയന്ത്രണ വിധേയമായിരിക്കണം. നിയന്ത്രണമില്ലാത്ത പ്രമേഹം എപ്പോഴും ഗർഭാലസലിന് കാരണമാകും. മാത്രവുമല്ല പല രീതിയിലുള്ള മാരകമായ വൈകല്യങ്ങൾ കുഞ്ഞിന് വരാനും സാധ്യതയേറെയാണ്. മറ്റൊന്നാണ് ഗർഭപാത്രത്തിന്റെ വൈകല്യങ്ങൾ. പലപ്പോഴും വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടൊക്കെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ചുരുക്കം ചിലരൻ മാത്രം അവരുടെ കൗമാര പ്രായത്തിൽ തന്നെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ഇടയാകാറുണ്ട്. അതായത് ജനിക്കുമ്പോഴേ തന്നെ ഗർഭാശയത്തിന് മറ്റ് അവയവങ്ങൾക്കുള്ള പോലെ തന്നെ ഗർഭാശയത്തിന് എന്തെങ്കിലും വൈകല്യങ്ങളായിട്ട് കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഗർഭാശയത്തിന്റെ ഷേപ്പിന് വ്യത്യാസം അല്ലെങ്കിൽ അതിന്റെ വളർച്ചയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഗർഭാശയത്തിനുള്ളിൽ ചില ഭിത്തി പോലെയൊക്കെ വരും, സെപ്റ്റേറ്റ് യൂട്രസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിന്റെ രണ്ട് ഗർഭാശയമായിട്ട് വളർന്നു വരിക, ഇതെല്ലാം ഗർഭാശയത്തിന്റെ വൈകല്യങ്ങളാണ്. അതിന്റെ ഷേപ്പിലും അതിന്റെ ഘടനയിലുമൊക്കെയുള്ള വൈകല്യങ്ങളാണ്. ഇത്തരം വൈകല്യങ്ങൾ വരുമ്പോഴും അടിക്കടിയുള്ള ഗർഭാലസലിന് കാരണമാകാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് രക്തം കട്ട പിടിക്കുന്ന ചില രോഗങ്ങളുണ്ട്, ത്രോംബോഫീലിയാസ് എന്നൊക്കെ അതിന് പറയുന്നത്. ഇത്തരം രക്തം കട്ട പിടിക്കുന്ന രോഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാശ്ചാത്യ രാജ്യത്തിലാണ് കൂടുതൽ, പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് കാണുന്നുണ്ട്. അതുപോലെ ഇതുമായിട്ട് അനുബന്ധമായുള്ള മറ്റ് ചില ചെറിയ കാരണങ്ങളാണ്. ഒന്ന്, അമ്മയ്ക്ക് അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ ഗർഭാലസലിന് സാധ്യത പറയാറുണ്ട്. മറ്റൊന്ന്, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അമിതമായ പുകവലി സ്ത്രീകൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒക്കെ പലപ്പോഴും അടിക്കടിയുള്ള ഗർഭാലസലിന് സാധ്യതയുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനുള്ളത് പലപ്പോഴും രക്തപരിശോധനകളാണ്. രക്തപരിശോധനയിലൂടെ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ഉണ്ടോ എന്നറിയാം. HbA1c എന്ന് പറയുന്ന രക്തപരിശോധന നോക്കിയിരിക്കണം. തൈറോയിഡിനാണെങ്കിൽ തൈറോയിഡിന്റെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെ TSH അത് നോക്കിയിരിക്കണം. തൈറോയിഡിന്റെ ആന്റിബോഡീസ് നോക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടോ എന്നറിയാൻ നമുക്ക് ആന്റിഫോസ്ഫോലിപിഡിന്റെ ഒക്കെ ആണെങ്കിൽ അതിന്റെ ആന്റിബോഡീസ് ഉണ്ട്. അതിന്റെ ആന്റിബോഡീസ് എന്ന് പറയുമ്പോൾ ആന്റി കാർഡിയോലൈപ്പിൻ,

ലൂപ്പസ് ആന്റികോയാഗുലൻ ആന്റിബോഡീസ് ഉണ്ട്, IgG IgM ഇനത്തിൽപ്പെട്ട ആന്റിബോഡീസ് ഉണ്ട് അതിനൊക്കെ. ഇവയെല്ലാം കൃത്യമായിട്ട് നമുക്ക് രക്തപരിശോധനയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടോക്സോപ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ ചില അണുബാധകളുണ്ട്, ഇത്തരം അണുബാധകളുടെ വല്ലതും ലക്ഷണങ്ങളുണ്ടോ എന്നുള്ളത് രക്തത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇനിയും മറ്റ് പരിശോധനകൾ, പ്രധാനമായിട്ട് യൂട്രസിന്റെ ഒരു സ്കാൻ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഗർഭാശയ വൈകല്യം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് HSG എന്നൊക്കെയുള്ള പരിശോധനയുണ്ട്. അത് എക്സ്റേ എടുത്തിട്ട് ഗർഭാശയത്തിന്റെ ഒരു ആവരണവും രീതിയും ഒക്കെ നോക്കുന്ന ഒരു പരിശോധനാ മാർഗമാണ്. അതിലൂടെ നമുക്ക് യൂട്രസിനാകവും യൂട്രസിലിന്റെ പുറത്തോട്ടുള്ള ട്യൂബുകൾ, അവയുടെ ഘടന എല്ലാം കൃത്യമായിട്ട്, ഷേപ്പ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിശോധനയാണ് HSG എന്ന് പറയുന്നത്, ഹിസ്ട്രോ സാൽപിഞ്ചോഗ്രാം എന്ന് പറയും. അതുപോലെ തന്നെ സലൈൻ സോണോ സാൽപിഞ്ചോഗ്രാം എന്നൊക്കെ പറയും. അതുമൊക്കെ ചെയ്യുന്ന ഗർഭാശയത്തിനുള്ളിൽ എന്തെങ്കിലും മുഴകളുണ്ടോ, എന്തെങ്കിലും കുരുക്കളുണ്ടോ ഗർഭാശയത്തിനുള്ളിൽ, ഇവയൊരു തടസ്സമാണോ ഗർഭത്തിന്, ഗർഭം അലസാൻ ഇത്തരം മുഴകളോ ഫൈബ്രോയിഡുകളോ കാരണമാകുന്നുണ്ടോ എന്നൊക്കെ അതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ MRI പോലുള്ള സ്കാനുകളൊക്കെ ചെയ്താലും ഇത്തരത്തിലുള്ള ഗർഭാശയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നീടുള്ള പ്രധാന ഒരു കാരണമാണ് ഇപ്പൊ രണ്ടിൽ കൂടുതൽ ഗർഭാലസലുകൾ വന്നു കഴിഞ്ഞാൽ കാരിയോടൈപ്പിക് എന്ന് പറയും. അതായത് അച്ഛന്റെയും അമ്മയുടെയും ജനിതക ഘടന പഠിക്കണം. ജനിതക ഘടനയിൽ എവിടെയെങ്കിലും ചിലപ്പോൾ അവർക്ക് വേറെ വൈകല്യങ്ങൾ കാണത്തില്ല, പക്ഷെ അവരുടെ ജനിതക ഘടനയിൽ പ്രശ്നം കാണും. അത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് പരിശോധനാ മാർഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ജനിതക ഘടനയിലുള്ള മാറ്റങ്ങളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. എങ്കിലും ഇന്നിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സാ രീതികളുണ്ട്. അവയോടൊപ്പം തന്നെ ജനിതക ഘടന, ആ ഭ്രൂണത്തിന്റെ ജനിതക ഘടനയും കൂടെ പഠിക്കാൻ പറ്റും. അപ്പോൾ അച്ഛനും അമ്മയിലും ഉള്ള വൈകല്യം ഈ കുഞ്ഞിലേ കൊണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രധാനമായിട്ട് നമുക്ക് PGT-A എന്നൊക്കെ പറയുന്ന ജനിതക ഘടന പഠനങ്ങളുണ്ട്. താലസീമിയ അല്ലെങ്കിൽ സിക്കിൾ സെൽ ഡിസീസ് എന്നൊക്കെ പറയുന്ന പോലുള്ള എന്തെങ്കിലും കാര്യമായ ജനിതക പ്രശ്നങ്ങൾ പാരമ്പര്യമായിട്ടോ വല്ലതും കുടുംബത്തിലുണ്ടെങ്കിൽ അതിന് PGT-M എന്നൊക്കെ പറഞ്ഞ പഠനങ്ങളുണ്ട്. ഇവയൊക്കെ ചെയ്യാൻ പറ്റും. PGT-SR എന്നൊക്കെ പറഞ്ഞുള്ള പഠനങ്ങൾ, ഇങ്ങനെ അനവധി ജനിതക പഠനങ്ങളുണ്ട്. ഇവയും കൂടെ നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സാ രീതിയുടെ കൂട്ടത്തിൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ജനിതക വൈകല്യങ്ങൾ വല്ലതും പറഞ്ഞ ഭ്രൂണത്തിനുണ്ടോ എന്ന് മനസ്സിലാക്കാനും അത് ഒഴിവാക്കി അത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ഭ്രൂണത്തിനെ കണ്ടുപിടിച്ച് അത് ആ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിച്ച് അവർക്കൊരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും നൂതനമായ ഒരു ചികിത്സാ മേഖല എന്ന് പറയുന്നതാണ്. രണ്ടാമത് ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ ഡയബറ്റീസ് ഏത് രീതിയിലും നിയന്ത്രണ വിധേയമാക്കി നിർത്തണം. പോളിസിസ്റ്റിക് ഓവറി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില ഇനത്തിൽപ്പെട്ട ഗുളികകൾ, മെറ്റ്ഫോമിൻ എന്നൊക്കെ പറഞ്ഞ ചില ഗുളികകൾ കൊടുത്ത് അവരുടെ ഷുഗറും എല്ലാം നിയന്ത്രണത്തിൽ വെക്കാനും വീണ്ടും വീണ്ടും ഗർഭവലസലുകൾ ഒരു പരിധിവരെ കുറയ്ക്കാനും ഒക്കെ അത് സഹായിക്കാറുണ്ട്. തൈറോയ്ഡ് രോഗികളാണെങ്കിൽ തൈറോയ്ഡ് നിയന്ത്രണ വിധേയമായിരിക്കണം, അതിനുള്ള ഗുളികകൾ കഴിച്ചാൽ മതിയാവും. ഇപ്പൊ പ്രൊലാക്ടിൻ പോലുള്ള ഹോർമോണുകളുടെയൊക്കെ അതിപ്രസരമാണെന്നുള്ള അതിനും ഗുളികകളുണ്ട്, അവ കഴിച്ച് നമുക്കത് നിയന്ത്രണത്തിലാക്കി വെക്കാൻ പറ്റും. ഇനി അതല്ല ഗർഭാശയ വൈകല്യങ്ങളാണെങ്കിൽ ലാപ്രോസ്കോപ്പി അതുപോലെ ഹിസ്ട്രോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞ ചികിത്സയുണ്ട്. അത് ക്യാമറ ഉപയോഗിച്ച് ചെയ്യുന്ന ചികിത്സാ രീതികളാണ്. താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്ന് പറയും. അത്തരം ശസ്ത്രക്രിയയിലൂടെ നമുക്ക് ഈ വൈകല്യങ്ങൾ ഒരു പരിധിവരെ ശരിയാക്കുവാനും വൈകല്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നിയന്ത്രിക്കുവാനും എല്ലാം കഴിയും. ഇതാണ് നമുക്ക് ഗർഭാശയ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. അതിന് വളരെ സങ്കീർണമായ ചില ശസ്ത്രക്രിയകളിലൂടെയൊക്കെയാണ് ഗർഭാശയ വൈകല്യത്തിന് നമുക്ക് ഒരു ചികിത്സ കണ്ടെത്താൻ പലപ്പോഴും കഴിയുന്നത്. പിന്നെ അമിതമായ വണ്ണമുള്ളവരാണെങ്കിൽ അമിത വണ്ണം കുറയ്ക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ മദ്യപാനം മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ പറയും. പ്രത്യേകിച്ച് ഗർഭധാരണത്തിന് 2-3 മാസം മുമ്പ് തൊട്ട് തന്നെ പൂർണ്ണമായിട്ട് ഇവയെല്ലാം ഒഴിവാക്കാൻ പറയും. സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് ആ മരുന്നുകൾ എല്ലാം നമുക്ക് ഗർഭകാലത്തും സേഫായിട്ടുള്ള മരുന്നുകളാണോ, വേറെ കുഞ്ഞിനും ഒന്നും വൈകല്യങ്ങൾ വരാത്ത മരുന്നുകളിലേക്ക് അത് മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യാൻ

ഗർഭാലസലിന്റെ ഒരു വലിയ പ്രശ്നം എത്തിച്ചേരുന്നത്. വല്ലാത്തൊരു മാനസിക വിഷമത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ ഈ സ്ത്രീകൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് അവരെ കരകയറ്റണം. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു മാനസികമായ ഒരു ഉന്മേഷവും സമാധാനവും, തീർച്ചയായിട്ടും ഒരു ഗർഭം നന്നായിട്ട് മുമ്പോട്ട് പോകും, നിങ്ങൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ആ സ്ത്രീയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അതിന് വലിയൊരു പ്രാധാന്യമുണ്ടെന്നാണ് ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് അടിക്കടിയുള്ള ഗർഭമലസൽ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിനകത്ത് മറ്റൊരുപാട് പ്രശ്നങ്ങൾ വരാം. പുരുഷന്റെ പ്രശ്നങ്ങളും ചിലപ്പോൾ അടിക്കടിയുള്ള ഗർഭമലസലിന് കാരണമാകാം. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ സ്പേം ഡി എൻ എ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും, ആ ഒരു പഠനം ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും അവരുടെ ജനിതക ഘടനയിൽ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുവാനും അവർക്കും എന്തെങ്കിലും മരുന്നുകളോ മറ്റോ നൽകി അതിന് പരിഹാരം കാണുവാനും, അതേപോലെ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തുകയും ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു ഗർഭധാരണത്തിനും നല്ലൊരു ഗർഭം മുമ്പോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടിക്കടിയുള്ള ഗർഭം അലസൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു കാരണം കണ്ടെത്തി കൃത്യമായ രീതിയിലുള്ള ഒരു ചികിത്സയും കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ ഒരു ജീവിത രീതിയും ഒരു പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവർക്ക് കഴിയും.

തുടർച്ചയായ ഗർഭമലസൽ എന്തുകൊണ്ടുണ്ടാകുന്നുവെന്നും അതിനുള്ള പരിഹാരമാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ.

0: കൂട്ടുകാരി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.

0: ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻ റോയൽ അപ്ടൗൺ, കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
0: ഇൻ റോയൽ പ്രോപ്പർട്ടീസ്.
2: നിറം എന്ന ചിത്രത്തിൽ യേശുദാസും ശബ്നവും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്. കീരവാണിയുടെ സംഗീത സംവിധാനത്തിൽ പി ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയ ഗാനം ചിത്രം ദേവരാഗം, രചന എം ഡി രാജേന്ദ്രൻ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
4: പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി.

0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിൽ ഉടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
4: ഫോൺ 9633-86333.
1: കരൾ രോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുന്നു.
5: കരൾ അഥവാ ലിവർ നമ്മുടെ ശരീരത്തിലെ വയറില് മുകൾ ഭാഗത്തായിട്ട് വലതുവശത്ത് കാണുന്ന ഒരു വലിയ അവയവമാണ്. പൊതുവെ ആളുകളെല്ലാം ഈ ലിവറിന് ഒരു ദഹന പ്രക്രിയയുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം കാണുന്നതും അതിനായിട്ടുള്ള ഒരു അവയവമായിട്ടാണ് കരുതിപ്പോരുന്നത്. പക്ഷേ ഏകദേശം 500-ലധികം ജോലികളുള്ള, ഫംഗ്ഷൻസുള്ള, വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള സമഗ്രമായ ഒരു അവയവമാണ് ലിവർ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഈ ദഹന പ്രക്രിയ അല്ലെങ്കിൽ ഡൈജഷൻ. അതിനോടുകൂടെ ശരീരത്തിലുണ്ടാകുന്ന, ശരീരത്തിലേക്ക് വരുന്ന വേസ്റ്റ് കാര്യങ്ങളെ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ തുടച്ചു നീക്കുന്ന അല്ലെങ്കിൽ വിസർജനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ. അതുപോലെ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ കട്ട പിടിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ലിവറിനൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ദഹന പ്രക്രിയയിലേക്ക് വരികയാണെങ്കിൽ ലിവർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലിവറിലുണ്ടാകുന്ന രോഗങ്ങൾ അവ എങ്ങനെയൊക്കെയാണ് രോഗികൾക്ക് മനസ്സിലാകുന്നത്? ഈ രോഗലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ മഞ്ഞപ്പ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് ലിവർ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ യൂറിൻ വളരെ ഡാർക്ക് കളറിൽ പോകുക, ബ്രൗൺ ആയിട്ട് പോകുക, പിന്നെ ഡൈജഷനിൽ പ്രശ്നങ്ങൾ വരിക, ഭാരം കുറയുക, രോഗിയുടെ വെയിറ്റ് കുറഞ്ഞു പോകുക, വയറുവേദന, ഛർദി, അതുപോലെ വല്ലാത്ത ക്ഷീണം, ഇതെല്ലാമാണ് ജനറലായിട്ടുള്ള രോഗലക്ഷണങ്ങൾ. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ മറ്റ് പല അസുഖങ്ങൾക്കും ഉണ്ടാകാമെന്നിരിക്കെ അത് തിരിച്ചറിയുക എന്നുള്ളത് ഒരു ഡോക്ടർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ചില രീതികളുണ്ട്, അതിന് ചില ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രോഗങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ലിവർ പ്രോബ്ലം ഉണ്ട് എന്ന് ആരും കരുതേണ്ടതില്ല. കരളിനുണ്ടാകുന്ന രോഗങ്ങളുണ്ടാവുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒന്ന് പാരമ്പര്യത്തിൻ്റെ ഘടകം തന്നെയാണ്, പിന്നെ അമിതമായ വണ്ണം, പിന്നെ ഡയബറ്റീസ് ടൈപ്പ് 2 ഉള്ള ആളുകളിൽ കരൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ PCOD, സ്ലീപ്പ് ആപ്നി എന്ന് പറയുന്ന രോഗങ്ങളുള്ളവർക്ക്, തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ലിവർ പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടേക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ഇന്ന് ഫാറ്റ്

0: ഡെലിവറുന്ന ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ ലിവറിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്ന് മാത്രമാണ്. ഈ ഒരു ഫാറ്റി ലിവർ വലിയ റേഞ്ചിലുള്ള ഒരു പ്രശ്നമാണ്, അത് പല ഗ്രേഡിൽ വരാം. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 30-40% ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ടാകും. അപ്പം എന്താണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മദ്യം കഴിക്കുന്നതുകൊണ്ട് ആൽക്കഹോൾ കൺസംപ്ഷൻ ആണോ ഈ ലിവർ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ് ആണ് ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസസിനേക്കാൾ കൂടുതൽ. അതായത് മദ്യം കഴിക്കാത്തവരിൽ വരുന്ന ലിവർ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. മദ്യം ഡെഫിനറ്റ് ആയിട്ടും അമിതമായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ അസുഖങ്ങളെ കൂട്ടുമെന്നുള്ളത് 100% ഉറപ്പുമാണ്. ഈ ഫാറ്റി ലിവറിനെ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയം. പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്, നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള കൊഴുപ്പ് ഉപയോഗിക്കൽ കുറയ്ക്കുക, തീരെ കൊഴുപ്പ് ഉപയോഗിക്കാതിരിക്കരുത്. അതുപോലെ അമിത മദ്യപാനം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ അമിതമായ മരുന്നുകൾ കഴിക്കുന്നുള്ള വേദന സംഹാരികൾ, പാരസെറ്റമോൾ പോലുള്ള അമിതമായ മരുന്നുകൾ ആവശ്യമില്ലാതെ സ്വയം ചികിത്സയുടെ ഭാഗമായി കഴിക്കുന്ന രീതികൾ ഒഴിവാക്കുക. അതുപോലെ ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന അമിതവണ്ണം, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ PCOD പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള രോഗാവസ്ഥകളെ കൃത്യമായി ചികിത്സിക്കുന്നത് വഴി ലിവറിൻ്റെ ആരോഗ്യം നമുക്ക് ഒരു പരിധിവരെ ഉറപ്പാക്കാം. പിന്നെ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നത് ലിവർ പ്രോബ്ലംസിനെ വളരെയധികം കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ലിവർ ഡിസീസസ് ഉണ്ടാകുന്നു എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ചെയ്യുന്നത് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നാൽ ബ്ലഡ് ടെസ്റ്റ് ആണ് ആദ്യമായിട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എൻസൈംസിൻ്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലിവർ പ്രശ്നങ്ങൾ എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കുറേ കാര്യങ്ങൾ വ്യക്തമാകും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ CT സ്കാൻ അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ പോലുള്ള കൂടുതൽ സമഗ്രമായ റേഡിയോളജിക്കൽ മെത്തേഡ്സിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഈ ലിവർ പ്രശ്നങ്ങളിൽ ഹോമിയോപ്പതിയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വലുതാണ്. കാരണം ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മൾ ആളുകൾ ചോദിക്കുമ്പോൾ ഫാറ്റി ലിവർ പ്രോബ്ലം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെറുതായിട്ട് സിറോസിസിൻ്റെ ചേഞ്ചസ് കണ്ടു തുടങ്ങി അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ. പലപ്പോഴും ഇതിനെ ഒരു സർജിക്കൽ ഡിസീസ് ആയിട്ടാണ് കാണുന്നതെങ്കിലും ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ചിട്ട് ഒരു നല്ല പരിധിവരെ ലിവർ പ്രോബ്ലംസും ഈവൻ സിറോട്ടിക് ചേഞ്ചസിലേക്ക് പോയാൽ പോലും ഒരു നല്ല പരിധിവരെ നമുക്ക് റിവേഴ്സ് ചെയ്ത് നോർമൽ ഹെൽത്തിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ലിവർ പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടുവരുന്ന ലിവർ ഡിസീസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, അത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B യും C യും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ മദ്യം കഴിച്ചിട്ടുള്ള ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് ആണ് രണ്ടാമതായിട്ട് പ്രധാനമായിട്ടും കാണുന്ന രോഗങ്ങൾ. അതുപോലെ എന്തെങ്കിലും ടോക്സിക് കെമിക്കൽസുമായിട്ടുള്ള സമ്പർക്കം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസും അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് വരുന്ന ടോക്സിക് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസും വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കഹോളിക് കഴിക്കാതെ നോൺ ആൽക്കഹോളിക് ലിവർ പ്രോബ്ലംസും വളരെയധികം ഉണ്ട്. പിന്നെ ഇക്കാലത്ത് ലിവർ സിറോസിസും ലിവർ ക്യാൻസേഴ്സും വളരെയധികം കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇതിന് വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ സർജിക്കൽ ട്രാൻസ്പ്ലാന്റ് പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഏർലി സ്റ്റേജസിൽ ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊണ്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ് കൊടുക്കാൻ സാധിക്കും. രോഗികൾ പ്രധാനമായിട്ടും ലിവർ ഡിസീസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ജോണ്ടിസ് അല്ലെങ്കിൽ തൊലിപ്പുറത്തെ മഞ്ഞപ്പ് വരിക, പിന്നെ വയറിനകത്ത് വേദനയോ തടിപ്പോ, പ്രത്യേകിച്ച് വലതുവശത്തെ വയറിൽ മുകൾ ഭാഗത്തായിട്ട്, അതുപോലെ കാലിൽ പാദത്തിൻ്റെ അടുത്ത് നീര് വരിക, അതുപോലെ സ്കിന്നിൽ ചൊറിച്ചിൽ, അത് ശരീരത്തിലെ മഞ്ഞപ്പിൻ്റെ ഇത് കൂടുന്ന സമയത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുക, പ്രത്യേകിച്ച് ഒരു റാഷസോ ഇറപ്ഷൻസോ ഇല്ലാതെ തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ മലം വിസർജന സമയത്ത് മലത്തിൻ്റെ കളർ വൈറ്റിഷ് കളറിലേക്ക് ഒരു പെയിൽ കളറിലേക്ക് മലം വിസർജനം നടക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതുപോലെ ഓക്കാനം, ഛർദി മുതലായ രോഗലക്ഷണങ്ങൾ കാണാം. അതുപോലെ രോഗികൾക്ക് വളരെയധികം ടയേർഡ്നെസ്, എത്ര ഭക്ഷണം കഴിച്ചാലും എന്തൊക്കെ ചെയ്താലും വല്ലാത്ത ക്ഷീണം, അതുപോലെ ശരീരത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് മുറിവുകളുണ്ടായി ഉണങ്ങാതിരിക്കുക, പെട്ടെന്ന് മുറിവുകളുണ്ടാകുക, സ്കിൻ പെട്ടെന്ന് പൊട്ടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക. ഇതൊക്കെയാണ് ഈ ലിവർ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം ജനിപ്പിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പിന്നെ മദ്യം അമിതമായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഇപ്പോൾ എൻസൈം വാല്യൂസിൽ ചേഞ്ചസ് ഉള്ളവർ, ഏതെങ്കിലും രോഗലക്ഷണം ഉള്ളവർ മദ്യപാനം അവർക്ക് വളരെയധികം ദൂഷ്യം ചെയ്യും. മദ്യം ഒരു ചെറിയ അളവിൽ പോലും ലിവർ ഡിസീസ് ഉള്ള ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ. ഹോമിയോപ്പതിയിൽ ഏകദേശം 50-60 തരം മരുന്നുകൾ ലിവർ ഡിസീസിനിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോമിയോപ്പതി ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ രോഗിയുടെ സമഗ്രമായ രോഗലക്ഷണങ്ങൾ, എല്ലാ അവസ്ഥകളും, അവരുടെ ശാരീരികമായ മാനസികമായ എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനാണ് പൊതുവെ ഹോമിയോപ്പതിയിൽ നൽകുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന വെച്ചാൽ അവരുടെ റൂട്ട് ലെവലിൽ തന്നെ ആ അസുഖത്തെ വേരോടെ ശരീരത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇതര വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഹോമിയോപ്പതിയുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഒരു ക്യൂർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത് തിരിച്ച് ഈ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ കുറവായിരിക്കും. അതുപോലെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ മറ്റ് രോഗങ്ങൾക്ക് വേണ്ടി, പ്രഷറിന് വേണ്ടി, ഷുഗറിന് വേണ്ടി, കൊളസ്ട്രോളിന് വേണ്ടി വേറെ മരുന്നുകൾക്ക് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തൈറോയിഡിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഹോമിയോപ്പതിക് മെഡിസിൻ എടുക്കാമോ എന്നുള്ളത്? തീർച്ചയായിട്ടും എടുക്കാം. ഇപ്പം ഏത് മരുന്നുകൾ കഴിക്കുന്നവരായാലും അവർക്ക് ആ മരുന്നുകൾ നിർത്താതെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഏത് ലൈഫ് സ്റ്റൈലിലുള്ളവർക്ക്, ഏത് പ്രായത്തിലുള്ളവർക്ക്, ജനിച്ചു വീണ പിഞ്ചു കുഞ്ഞു മുതൽ വളരെ അധികം ഏജുള്ള 90 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പോലും, ഏതവസ്ഥയിലുള്ള ആളുകൾക്ക് പോലും ഹോമിയോപ്പതിക് മെഡിസിൻസ് ഈക്വലി എഫക്റ്റീവ് ആണെന്ന് ഇപ്പോൾ നമുക്ക് നമ്മുടെ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കത് വളരെ കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: കരൾ രോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു, തിരുവനന്തപുരം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.
3: ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. അർദ്ധനാരി എന്ന ചിത്രത്തിലേതാണ് MG ശ്രീകുമാർ സ്വന്തം സംഗീതത്തിൽ പാടിയത്. രചന പഴയിടം സോമശേഖരൻ.

ഒരു ഗാനം കൂടി തുടർക്കഥ എന്ന ചിത്രത്തിലേതാണ്. ഗാനരചയിതാവ് ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ്, ഗായകർ എം ജി ശ്രീകുമാറും ചിത്രയും.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം ഉച്ചയ്ക്ക് 2:30. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1:00.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ കേന്ദ്രമന്ത്രി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും അമിത്ഷാ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു. വയനാട് ദുരന്ത മേഖല മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം സന്ദർശിക്കും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി എത്തുക. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സഹായം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനാണ് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയത്. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ ചരമവാർഷികത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആദരാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി, ജനാധിപത്യ മൂല്യങ്ങൾ, ദേശതാൽപര്യം എന്നിവയോട് ചന്ദ്രശേഖറിനുണ്ടായിരുന്ന പ്രതിബദ്ധത വിലമതിക്കാനാവാത്തതാണെന്ന് കിരൺ റിജിജു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിക്കെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ച ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. ശൈലൻ കണ്ണൻ എന്ന ഫേസ്ബുക്ക് ഐഡി ഉപയോഗിക്കുന്ന ആൾക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കി. സമ്മാനഘടനയിൽ മാറ്റം വരുത്തി.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ അറിവിനെ പരീക്ഷിക്കുന്ന, മനസ്സിന് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ സമ്മാനിക്കുന്ന ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും പരിപാടിയുടെ ഫോർമാറ്റൊക്കെ അറിയാം, എന്നിരുന്നാലും പുതിയതായി കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ പരിപാടിയുടെ ഫോർമാറ്റ് ഒന്നുകൂടെ പറയാം അല്ലേ?
1: അതെ, ഫോർമാറ്റ് ഇതാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരമയച്ച് നമുക്കിവിടെ ലഭിക്കുന്ന ആദ്യത്തെ അഞ്ചു പേരുടെ പേരുകൾ ഈ പരിപാടിയിൽ പറയുന്നതാണ്. ശരിയുത്തരം അയക്കുമ്പോൾ പ്രിയ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്ത് തന്നെ അയക്കുക. അയക്കേണ്ട നമ്പർ ഇതാ 8281420305. നമ്പർ ഒരിക്കൽ കൂടി കേട്ടോളൂ,
0: 8281420305.
1: ഇന്ന് ഈ പരിപാടിയിൽ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഷാൽമ,
0: റൂബി. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ?
1: അതെ.
0: സംഗീത സംവിധാനത്തിന് പുറമെ അഭിനയത്തിലും തന്റെ കഴിവ് തെളിയിച്ച ഈ വ്യക്തിയുടെ ഓർമ്മ ദിനമായിരുന്നു ജൂലൈ 6, അതായത് കഴിഞ്ഞ 6ാം തീയതി. 1988 മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ ഐത്തം എന്ന ചിത്രത്തിൽ വാസുദേവ ഭാഗവതർ എന്ന ശ്രദ്ധേയമായ കഥാപാത്രത്തെ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഉപാസന, വീടിന് പൊന്മണി വിളക്കുനീ എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. ആരാണ് ഈ വ്യക്തി?
1: ചോദ്യം ഒരിക്കൽ കൂടി കേട്ടോളൂ. സംഗീത സംവിധാനത്തിന് പുറമെ അഭിനയത്തിലും തന്റെ കഴിവ് തെളിയിച്ച ഈ വ്യക്തിയുടെ ഓർമ്മ ദിനമായിരുന്നു ജൂലൈ 6. 1988 മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ ഐത്തം എന്ന ചിത്രത്തിൽ വാസുദേവ ഭാഗവതർ എന്ന ശ്രദ്ധേയമായ കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഉപാസന, വീടിന് പൊന്മണി വിളക്ക് നീ എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. ആരാണ് ഈ വ്യക്തി? ഇതിന്റെ ഉത്തരങ്ങൾ പ്രേക്ഷോതാക്കൾ കണ്ടുപിടിക്കുമ്പോഴേക്കും നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: അതെ, ഒറ്റ അനവധി ക്ലൂകളുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ,
1: പെട്ടെന്ന് അയച്ചോളൂ ഇതേ പാട്ടിലേക്കാണ്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
0: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
0: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: ഇതാ ഒരു ചോദ്യത്തിലെ ആദ്യ ചോദ്യം ഇതായിരുന്നു. സംഗീത സംവിധാനത്തിന് പുറമെ അഭിനയത്തിലും തന്റെ കഴിവ് തെളിയിച്ച ഈ വ്യക്തിയുടെ ഓർമ്മ ദിനമായിരുന്നു ജൂലൈ 6. 1988 മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ ഐത്തം എന്ന ചിത്രത്തിൽ വാസുദേവ ഭാഗവതർ എന്ന ശ്രദ്ധേയമായ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഉപാസന, വീടിന് പൊന്മണി വിളക്കുന്നീ എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. ആരാണ് ഈ വ്യക്തി എന്നതായിരുന്നു ചോദ്യം.
6: ഉത്തരം പറയാം അല്ലേ?
5: ഉത്തരം പറയാം. LPR വർമ്മ.
6: അതെ, ലക്ഷ്മിപുരം കൊട്ടാരം പൂരം തിരുനാൾ രവിവർമ്മ, LPR വർമ്മ എന്നറിയപ്പെട്ട ഇദ്ദേഹം മലയാളത്തിലെ ചലച്ചിത്ര ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനും ഗായകനും നടനുമൊക്കെയായിരുന്നു. സിനിമയേക്കാൾ LPR വർമ്മ എന്ന സംഗീതജ്ഞനെ ജനകീയനാക്കിയത് കേരളത്തിലെ നാടകവേദികളാണ്. പറന്നു പറന്നു പറന്നു ചെല്ലാൻ, കായലിനക്കരെ പോകാൻ തുടങ്ങിയ വിപ്ലവകരവും പ്രണയാതുരവുമായ ഗാനങ്ങൾ നാടക സംഗീത ശാഖയ്ക്ക് പുതിയൊരു മുഖം തന്നെ നൽകി. അദ്ദേഹത്തിന് 1978 കേരള സംഗീത നാടക അക്കാദമി അവാർഡും 1985 മികച്ച നാടകഗാനത്തിനുള്ള പുരസ്കാരവും ഒക്കെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ശരിയുത്തരം അയച്ച് നമുക്ക് ഇവിടെ ലഭിച്ച ആദ്യത്തെ 5 പേരെ നോക്കാം.
5: ആദ്യമായി ലഭിച്ചത് ഭാസുകൂട്ടൻ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം,
6: സുനിൽ പ്രാവച്ചമ്പല മുട്ടമൂട്,
5: അനിൽകുമാർ കോവളം,
6: വിഷ്ണു മഹേഷ് AS തൃപ്പാദപുരം, പ്രസൂന വർക്കല.
5: ഓക്കെ, ഇത്രയും പേരാണ്.
6: അതെ, ഇനിയും ശരിയുത്തരങ്ങൾ അയച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ലഭിച്ച ആദ്യത്തെ 5 പേര് ഇവരാണ്. നിങ്ങളുടെ പേരുകൾ ഇനിയും വരും, അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട. അടുത്ത ചോദ്യം കേട്ടു.
5: അപ്പൊ അടുത്ത ചോദ്യം ഇതാ: മികച്ച പിന്നണി ഗായകൻ, മികച്ച സംഗീത സംവിധായകൻ എന്നീ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഈ കർണാടക സംഗീതജ്ഞന് 1991 ഭാരത സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിലെ ആലാപനത്തിന് കേരള സർക്കാരിന്റെയും മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഈ വ്യക്തിയുടെ പേര് എന്താണ് എന്നതാണ് ചോദ്യം.
6: ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മികച്ച പിന്നണി ഗായകൻ, മികച്ച സംഗീത സംവിധായകൻ എന്നീ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഈ കർണാടക സംഗീതജ്ഞന് 1991 ഭാരത സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിലെ ആലാപനത്തിന് കേരള സർക്കാരിന്റെ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം കൂടി നേടിയ ഈ വ്യക്തിയുടെ പേര് എന്താണ് എന്നുള്ളതാണ്. നേരത്തെ ചോദ്യത്തെ പോലെ വീണ്ടും കുറെ ക്ലൂകളുള്ള ഒരു ചോദ്യമാണ്. അപ്പോ ഒരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം.
5: ദാ പാട്ടിലേക്ക്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: മികച്ച പിന്നണി ഗായകൻ, മികച്ച സംഗീത സംവിധായകൻ എന്നീ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഈ കർണാടക സംഗീതജ്ഞന് 1991 ഭാരത സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിലെ ആലാപനത്തിന് കേരള സർക്കാരിന്റെ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഈ വ്യക്തിയുടെ പേരെന്താണ്? എനിക്ക് തോന്നി ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഉത്തരം മനസ്സിലായി കാണും. എന്നാലും ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി ഉത്തരം പറയുകയാണ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ.
3: കർണാടക സംഗീത വിദഗ്ധനും നിരവധി വാദ്യോപകരണങ്ങളിൽ വിദ്വാനും പിന്നണി ഗായകനും അഭിനേതാവുമായിരുന്നു മംഗലംപള്ളി ബാലമുരളീകൃഷ്ണ എന്ന എം ബാലമുരളീകൃഷ്ണ. അദ്ദേഹം

0: ജനിച്ചത് 1930 ജൂലൈ 6-നാണ്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് 2016 നവംബർ 22-ന്. കവി, സംഗീത സംവിധായകൻ എന്നീ നിലകളിലും ബാലമുരളികൃഷ്ണ ശ്രദ്ധേയനാണ്. ഭാരതീയ കലകൾക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഭാരത സർക്കാർ ബാലമുരളികൃഷ്ണയ്ക്ക് രാജ്യത്തെ രണ്ടാമത്തെ സിവിലിയൻ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. 2005 ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തിന് ഷെവലിയർ പട്ടം നൽകി ആദരിച്ചിരുന്നു.
1: അപ്പോൾ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ എന്ന ശരിയ ഉത്തരം അയച്ച് നമുക്കിവിടെ ലഭിച്ച ആദ്യത്തെ 5 പേരെ നോക്കാം.
0: പി എൻ മോഹൻ നാലാഞ്ചിറ,
1: ബാലകൃഷ്ണൻ കൊളത്തൂർ കാസർഗോഡ്,
0: ജയലക്ഷ്മി വിക്രമൻ മുട്ടട,
1: ദീപ ഇടക്കോട്,
0: ഹരീന്ദ്രൻ നെടുമങ്ങാട്.
1: അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ?
0: അതെ, അടുത്ത ചോദ്യത്തിലേക്ക്.
1: മലയാള രേഖകളിൽ ചേതങ്കനാടെന്നും സംസ്കൃത കൃതികളിൽ ജയസിംഹനാടെന്നും അറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏതാണ്?
0: ചോദ്യം ഒരിക്കൽ കൂടി കേട്ടോളൂ. മലയാള രേഖകളിൽ ചേതങ്കനാടെന്നും സംസ്കൃത കൃതികളിൽ ജയസിംഹനാടെന്നും അറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏതാണ്? അപ്പൊ എല്ലാവരും എത്രയും വേഗം ശരിയുത്തരം കണ്ടുപിടിച്ചയച്ചോളൂ ഗാനത്തിലേക്ക്.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്
1: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം 4246971 9.
3: ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മലയാള രേഖകളിൽ ചേതങ്ങനാടെന്നും സംസ്കൃത കൃതികളിൽ ജയസിംഹനാടെന്നും അറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരമിതാ, ദേശിംഗനാട് സ്വരൂപം.
4: ഇന്നത്തെ കൊല്ലം കേന്ദ്രമാക്കിയാണ് ഈ സ്വരൂപം ഭരണം നടത്തിയിരുന്നത്. വേണാട് രാജവംശത്തിന്റെ ഒരു പ്രമുഖ ശാഖയായിരുന്ന ഇതിന്റെ ഉദ്ഭവം വേണാട് ഭരണാധികാരിയായിരുന്ന ജയസിംഹൻ എന്ന രാജാവിന്റെ പേരിൽ നിന്നാണ്. ജയസിംഹന്റെ നാടെന്ന അർത്ഥത്തിൽ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഇത് ജയസിംഹനാടെന്നും അത് ലോപിച്ച് മലയാള രേഖകളിൽ ചേതങ്കനാടെന്നും പിൽക്കാലത്ത് അത് പരിണമിച്ച് ദേശിംഗനാടെന്നും അറിയപ്പെടാൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ വികസിപ്പിച്ച കൂട്ടത്തിൽ ദേശിംഗനാടും തിരുവിതാംകൂറിന്റെ ഭാഗമായി മാറി. അപ്പോൾ ഇന്നത്തെ ശരിയുത്തരം, ഒരുപാട് പേര് കൊല്ലം എന്നൊക്കെ അയച്ചിട്ടുണ്ട്, വേണാടെന്ന് അയച്ചിട്ടുണ്ട്. പക്ഷെ ശരിയുത്തരമായ ദേശിംഗനാട് എന്നുള്ളത് അയച്ചത് 4 പേരാണ്. അവരുടെ പേരുകൾ പറയാം.
5: നിഷ കാട്ടാക്കട,
4: സുൽഫിയ സുധീർ നെടുമങ്ങാട്,
5: ബെന്നി വയനാട്,
4: വിമല തോമസ് പൂഴനാട്.
5: 4 പേരാണ് അയച്ചത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ.
3: പ്രകൃതിദത്തമായ കീടനിയന്ത്രണത്തിന് സഹായിക്കുന്ന കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ഇനം കടന്നലിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്?
4: ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പ്രകൃതിദത്തമായ കീടനിയന്ത്രണത്തിന് സഹായിക്കുന്ന കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ഇനം കടന്നലിന്, അതായത് WACP നൽകിയിരിക്കുന്ന പേര് എന്താണ്? WASP.
5: അപ്പോ പാട്ട് കേട്ടിട്ട് തിരികെ എത്തുമ്പോഴേക്കും ശ്രോതാക്കൾ ഉത്തരങ്ങളുമായി റെഡിയായിരിക്കും. പാട്ടിലേക്ക്.

0: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
1: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇതാ ഒരു ചോദ്യം പരിപാടിയിലെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. പ്രകൃതിദത്തമായ കീടനിയന്ത്രണത്തിന് സഹായിക്കുന്ന കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ഇനം കടന്നലിന്, അതായത് വാസ്പിന്, നൽകിയിരിക്കുന്ന പേരെന്താണ്? ഉത്തരം പറയാമല്ലോ അല്ലേ?
6: പറഞ്ഞോളൂ.
5: സ്പിലോമിന മലബാറിക്ക.
7: കൊൽക്കത്ത ആസ്ഥാനമായുള്ള സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരായ എസ് അമൽ, ഡോക്ടർ പി ഗിരീഷ് കുമാർ എന്നിവരാണ് കോഴിക്കോട് നിന്ന് ഈ പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയത്. വെറും 3.5 മില്ലിമീറ്റർ മാത്രം നീളമുള്ള, തിളങ്ങുന്ന കറുപ്പും തവിട്ടും കലർന്ന നിറമുള്ള അതിസൂക്ഷ്മമായ ഒരു പ്രാണിയാണിത്. കാർഷിക വിളകൾക്ക് വൻതോതിൽ നാശമുണ്ടാക്കുന്ന ആഫിഡുകൾ, ത്രിപ്സുകൾ തുടങ്ങിയ കീടങ്ങളെയാണ് ഇവ പ്രധാനമായും വേട്ടയാടുന്നത്. പെൺകടന്നലുകൾ ഈ കീടങ്ങളെ വിഷം കുത്തിവെച്ച് തളർത്തിയ ശേഷം തങ്ങളുടെ ലാർവകൾക്ക് ഭക്ഷണമായി കൂടുകളിൽ സൂക്ഷിക്കുന്നു. രാസ കീടനാശിനികൾക്ക് പകരമായി പ്രകൃതിദത്തമായ രീതിയിൽ കൃഷിയിടങ്ങളിലെ കീടങ്ങളെ നശിപ്പിക്കാൻ ഇത്തരം കടന്നലുകൾക്ക് വലിയ പങ്കുണ്ട്. ഇന്ത്യയിൽ നിന്നും കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള 11-ാമത്തെയും ആഗോളതലത്തിൽ 98-ാമത്തെയും കടന്നൽ വർഗ്ഗമാണിത്. കോഴിക്കോട് ഉൾപ്പെടുന്ന മലബാർ മേഖലയിൽ നിന്നും കണ്ടെത്തിയതിനാലാണ് ഇതിന് മലബാറിക്ക എന്ന പേര് നൽകിയത്.
5: അപ്പോ ഈ ഉത്തരം അയച്ച് നമുക്ക് ലഭിച്ച ആദ്യത്തെ 5 പേരെ നോക്കാം.
8: നിഷ, ഇന്ദിരാനഗർ പേരൂർക്കട.
5: എലിസബത്ത് വെള്ളനാട്.
8: സുമംഗല വർക്കല.
5: സുധർമ്മ പത്ന. സൻമീൻ എസ് ജനാർദ്ദനൻ അല്ലേ?
7: ഇത്രയും പേരാണ് ശരിയുത്തരം നൽകിയത്.
8: അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ.
7: അടുത്ത ചോദ്യം ഇതാ. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മാതൃകയിൽ സംസ്ഥാനത്തിന്റെ കലാലയങ്ങളിലെ സുസ്ഥിര വികസനവും വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ച സ്വാപ് ഷോപ്സ് പദ്ധതി ഏതു വകുപ്പിന്റെ കീഴിലാണ് നടപ്പിലാക്കുന്നത്?
5: ചോദ്യം ഒരിക്കൽ കൂടി, ചോദ്യം ഇത്രയുള്ളൂ. സ്വാപ് ഷോപ്സ് പദ്ധതി ഏത് വകുപ്പിന്റെ കീഴിലാണ് നടപ്പിലാക്കുന്നത്? നമുക്കറിയാം, സ്വാപ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതും എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദവുമായ നല്ല വസ്തുക്കൾ പരസ്പരം സൌജന്യമായി കൈമാറുന്ന കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ അതൊരു വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ മാലിന്യമുക്തത്തിന്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വാപ് ഷോപ്പ്. അപ്പോൾ സ്വാപ് ഷോപ്പിൻ പദ്ധതി ഏത് വകുപ്പിന്റെ കീഴിലാണ് നടപ്പിലാക്കുന്നത്? ഈ ബഡ്ജറ്റിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തൊട്ടേ വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇത്.
8: അതെ.
5: അപ്പോൾ ആ ഉത്തരം അയക്കുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കാം.
8: പാട്ടിലേക്ക്.

0: BNV കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ തിരുവല്ലം ആലാപ് 2026 ഇന്റർ കോളേജിയറ്റ് കവിതാ പാരായണ മത്സരം 2026 ജൂലൈ 10 രാവിലെ 9:30 മുതൽ കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ അംഗീകൃത കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 9633143266 9496152291 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്.
1: ഇതാ ഒരു ചോദ്യത്തിലെ നാം ചോദിച്ച ചോദ്യം ഇതായിരുന്നു. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മാതൃകയിൽ സംസ്ഥാന കലാലയങ്ങളിലെ സുസ്ഥിര വികസനവും വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ച സ്വാപ് ഷോപ്സ് പദ്ധതി ഏത് വകുപ്പിന്റെ കീഴിലാണ് നടപ്പിലാക്കുന്നത് എന്നതായിരുന്നു ഉത്തരം. പറയാം അല്ലേ?

0: പറഞ്ഞോളൂ. പ്രധാനമായും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ് ഇത് നടപ്പിലാക്കുന്നത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാത്രമല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിനോടൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ പ്രധാന ഉത്തരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നുള്ളതാണ്.
1: സംയുക്തമായി രണ്ട് വകുപ്പുകളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഉപഭോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക, റെഡ്യൂസ് ആൻഡ് റീയൂസ് എന്ന സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളുടെ അളവ് ക്യാമ്പസുകളിൽ പരമാവധി കുറയ്ക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഹരിത കർമ്മസേനയുടെയും സ്കൂളുകളിലെ NSS, SPC തുടങ്ങിയ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെയും സജീവ പങ്കാളിത്തത്തോടെയാണ് ഇത് ക്യാമ്പസുകളിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക്
0: ശരി ഉത്തരം അയച്ചവരുടെ പേരുകൾ നോക്കിയാൽ, അതെ, പ്രധാന ഉത്തരം അയച്ച ആദ്യത്തെ അഞ്ചു പേർ ലീനാദേവി നാവായിക്കുളം,
1: ആതിര പുളിമാത്ത്,
0: ഷീല തൃക്കടവൂർ,
1: താര വർക്കല,
0: അശോക് ശങ്കർ പാരിപ്പള്ളി.
1: അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം.
0: പോവാം.
1: അടുത്ത ചോദ്യം ഇതാ. രണ്ടാം ഊഴം എന്ന നോവലിൽ MT വാസുദേവൻ നായർ ഭീമന്റെ ആത്മസംഘർഷങ്ങളെയാണ് വരച്ചു കാട്ടിയത്. എന്നാൽ ദ്രൗപദിയുടെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരത കഥ പുനരാവിഷ്കരിച്ച പ്രശസ്തമായ ഇംഗ്ലീഷ് നോവൽ ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം.
0: ചോദ്യം ഒരിക്കൽ കൂടി. രണ്ടാം ഊഴം എന്ന നോവലിൽ MT വാസുദേവൻ നായർ ഭീമന്റെ ആത്മസംഘർഷങ്ങളെയാണ് വരച്ചു കാട്ടിയത്. എന്നാൽ ദ്രൗപദിയുടെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരത കഥ പുനരാവിഷ്കരിച്ച പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് നോവലുണ്ട്. ആ ഇംഗ്ലീഷ് നോവലിന്റെ പേരെന്താണ്?
1: അപ്പൊ ശ്രോതാക്കൾ വേഗം ഉത്തരങ്ങൾ കണ്ടുപിടിച്ചോളൂ. ഇതാ പാട്ടിലേക്ക്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: മൂന്ന് കോളേജിലെയും
3: ഡോണ്ട് വറി,
2: ഫീസ് നോക്ക്.
4: എന്തുണ്ടോ വിശേഷം?
2: എന്തു പറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
4: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ,
5: അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, രണ്ടാം മൂഴം എന്ന നോവലിൽ MT വാസുദേവൻ നായർ ഭീമന്റെ ആത്മസംഘർഷങ്ങളെയാണ് വരച്ചു കാട്ടിയത്. എന്നാൽ ദ്രൌപദിയുടെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരത കഥ പുനരാവിഷ്കരിച്ച പ്രശസ്തമായ ഇംഗ്ലീഷ് നോവൽ ഏതാണ്? ഉത്തരം, ഒട്ടനവധി ശ്രോതാക്കൾ ആ ശരി ഉത്തരം തന്നെയാണ് അയച്ചിരിക്കുന്നത്, ദ പാലസ് ഓഫ് ഇല്യൂഷൻസ്. ചിത്ര ബാനർജി ദിവാകരനെയാണ് അതിന്റെ രചയിതാവ് അല്ലെ?
9: അതെ. ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് എന്ന ബുക്ക് 2008 ഈ നോവൽ പുറത്തിറങ്ങിയത്. പുരുഷാധിപത്യ ലോകത്ത് ദ്രൗപദി അനുഭവിച്ച മാനസിക പ്രയാസങ്ങളും അവളുടെ പ്രണയവും പ്രതികാരവുമെല്ലാം വളരെ ലളിതവും മനോഹരവുമായ ശൈലിയിലാണ് ചിത്ര ബാനർജി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നോവൽ പിന്നീട് മായാമാളിക എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും വായനക്കാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടുകയും ചെയ്തു. അഞ്ചു മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനോ യുധിഷ്ഠിരനോ കഴിഞ്ഞ് രണ്ടാം ഊഴം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതാണ് രണ്ടാം ഊഴം എന്ന പേരിന് പിന്നിൽ. 1985 വയലാർ അവാർഡ് നേടിയ നോവലാണ് രണ്ടാം ഊഴം.
8: അതെ, നമ്മളെല്ലാം വായിച്ച നോവൽ അല്ലേ?
9: അതെ, തീർച്ചയായിട്ടും.
8: അപ്പോ ഈ ശരിയുത്തരം അയച്ച, ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് എന്ന ശരിയുത്തരം അയച്ച ആദ്യത്തെ അഞ്ചു പേരെ നോക്കാം.
9: അനന്യ ഡി ജോൺ മാവിലക്കടവ്,
8: ജയപ്രകാശ് മരുദൂർ തിരുവനന്തപുരം,
9: രഞ്ജു കൃഷ്ണ ചെറുനീയൂർ,
8: പത്മ സൗത്ത് പറവൂർ,
9: സന്ധ്യാലാലു തൃപ്പാദപുരം.
8: അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ?
9: തീർച്ചയായും.
8: ഏഴാമത്തെ ചോദ്യം, ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ, ഇപ്പോ ഫുട്ബോൾ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ?
9: അതെ.
8: ഇപ്പോ

0: പോർച്ചുഗൽ ഔട്ടായി,
1: അതെ
0: അർജന്റീന കടന്നുകൂടി.
1: അതെ
0: അപ്പോൾ ആ ആരവങ്ങൾ നിൽക്കുമ്പോൾ ആ ഒരു ചോദ്യം, അതിലുമായി ബന്ധപ്പെട്ട ഒരു
1: തീർച്ചയായും
0: ചോദ്യം,
1: പ്രസക്തമാണ്.
0: അതെ, ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ കളിക്കാരനായും അസിസ്റ്റന്റ് കോച്ചായും ചീഫ് കോച്ചായും ലോക കിരീടം നേടിയ ഒരേ ഒരു പ്രതിഭ ആണുള്ളത്, അതാരാണ് എന്നുള്ളതാണ് ചോദ്യം.
1: ചോദ്യം ഇതാ ഒരിക്കൽ കൂടി. ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ കളിക്കാരനായും അസിസ്റ്റന്റ് കോച്ചായും ചീഫ് കോച്ചായും ലോക കിരീടം നേടിയ ഒരേ ഒരു പ്രതിഭ അതാരാണ് എന്ന ശരിയുത്തരം വേഗം കണ്ടുപിടിച്ചോളൂ. ദാ പാട്ടിലേക്ക്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ കളിക്കാരനായും അസിസ്റ്റന്റ് കോച്ചായും ചീഫ് കോച്ചായും ലോക കിരീടം നേടിയ ഒരേ ഒരു പ്രതിഭ ആരാണ് എന്നത് ഉത്തരമിതാ മരിയോസ ഗാലോ.
3: അതെ, 1958-1962 വർഷങ്ങളിൽ കളിക്കാരനായും 1970 ചീഫ് കോച്ചായും 1994 അസിസ്റ്റന്റ് കോച്ചായും അദ്ദേഹം ബ്രസീലിനൊപ്പം ലോകകപ്പ് നേടി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സവിശേഷമായ റെക്കോർഡുകളിൽ ഒന്നാണിത്. ചരിത്രത്തിൽ കളിക്കാരനായും കോച്ചായും ലോകകപ്പ് നേടിയവർ മറ്റു രണ്ടുപേരുണ്ട്. അതായത് ഫ്രാൻസിന്റെ ദിദിയർ ദെഷാം, ജർമ്മനിയുടെ ഫ്രാൻസ് ബെക്കൻ ബോവർ എന്നിവരാണ് അത്. പക്ഷേ ഈ ഒരു ഇതുള്ളത് ഇദ്ദേഹത്തിനാണ്, മരിയ സഗാലോ. അതെ, അപ്പോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം
2: അയച്ചവർ ഗായത്രി പുളിമാത്ത്,
3: സെൽവനോസ് വെള്ളനാട്,
2: ബെന്നി വയനാട്,
3: ഷീല തൃക്കടൂർ,
2: നിഷ കാട്ടാക്കട.
3: അപ്പോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് അല്ലെ. ഒരു പക്ഷേ ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം.
2: ഇതാ ചോദ്യം കേട്ടോളൂ. പ്രപഞ്ച വികാസത്തിന്റെ വേഗത അഥവാ ആക്സിലറേറ്റിംഗ് യൂണിവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തിയതിന് 2011 ഭൌതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചു. പ്രപഞ്ചത്തിന്റെ ഈ വികാസത്തിന് കാരണമായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്ന അദൃശ്യ ഊർജത്തിന്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം.
3: അതായത് പ്രപഞ്ച വികാസത്തിന് കാരണമാകുന്ന അദൃശ്യ ഊർജത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ, പ്രപഞ്ച വികാസത്തിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തിയതിന് 2011 ഭൌതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചിരുന്നു. ഈ വേഗതയ്ക്ക് കാരണമാകുന്ന ആദർശ ഊർജത്തിന്റെ പേര് എന്താണ്?
2: അപ്പോ വേഗം ഉത്തരം കണ്ടുപിടിച്ചോളൂ ഗാനത്തിലേക്ക്.

ചോദ്യം ഇതായിരുന്നു, പ്രപഞ്ചവികാസത്തിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തിയതിന് 2011 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചു. പ്രപഞ്ചത്തിന്റെ ഈ വികാസത്തിന് കാരണമായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്ന അദൃശ്യ ഊർജത്തിന്റെ

0: പേര് എന്താണ്? ഒരു ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാ ശ്രോതാക്കളും ശരി ഉത്തരം
1: അയച്ചിട്ടുണ്ട്. അയച്ചത്
0: ഡാർക്ക് എനർജി. അതെ,
1: ഡാർക്ക് എനർജി എന്നതാണ് ഉത്തരം. പ്രപഞ്ചത്തിന്റെ ആകെ ഘടന പരിശോധിച്ചാൽ ഏകദേശം 68% ഡാർക്ക് എനർജിയും 27% ഡാർക്ക് മാറ്ററുമാണ്. നമ്മൾ കാണുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉൾപ്പെടുന്ന സാധാരണ പദാർത്ഥങ്ങൾ കേവലം 5% മാത്രമാണ്. സാധാരണ ഗുരുത്വാകർഷണം വസ്തുക്കളെ പരസ്പരം അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഡാർക്ക് എനർജി ഒരു വികർഷണ ശക്തിയായി അഥവാ റിപ്പൾസീവ് ഫോഴ്സായി പ്രവർത്തിച്ച് ഗാലക്സികളെ പരസ്പരം അകറ്റുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ശരിയുത്തരമയച്ച 5 പേര് ആരൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ?
0: അതെ, അക്ഷിത മരുദൂർ തിരുവനന്തപുരം,
1: ആരോമൽ പുളി
0: സുധർമ്മ പട്ന,
1: അശോക് ശങ്കർ പാരിപ്പള്ളി,
0: കെ രാമചന്ദ്രൻ പിള്ള വടപ്പറമ്പ് മലപ്പുറം. അപ്പോ ഇന്നത്തെ
1: പ്രേക്ഷകരെ, അപ്പോ ഇന്നത്തെ ഇതാ ഒരു ചോദ്യം ഇതോടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഉത്തരങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്.
0: ഒപ്പം ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ ഈ പരിപാടി കേട്ടു, കേട്ട് നമുക്ക് ഇനി കേട്ടവർ അടുത്ത ആഴ്ച നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ അയക്കണം എന്നും കൂടിയാണ് നമുക്ക് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും ആകാശവാണിയുടെ ഇതാ ഒരു ചോദ്യത്തിൽ കൂടുതൽ ശ്രോതാക്കൾ
0: പാർട്ടിസിപ്പേറ്റ്
1: ചെയ്യണം.
0: അപ്പോ ഇതുവരെ
1: ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത്
0: ഞാൻ റൂബി ബാബു,
1: ഷാൽമ.

0: സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂരിന്റെ ആദ്യത്തെ വിദേശ ക്യാമ്പസ് ഇന്തോനേഷ്യയിൽ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായതായും അദ്ദേഹം പറഞ്ഞു. വയനാട് കള്ളാടി ദുരന്തം മനുഷ്യനിർമ്മിതമെന്നാണ് ഗവൺമെന്റ് വിലയിരുത്തലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിലവിൽ വിവാദത്തിനല്ല, രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെന്റിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. കോഴിക്കോട് ഇരിങ്ങൽ കോട്ടക്കൽ സ്വദേശിയായ 20 വയസ്സുകാരൻ വിഷ്ണുവിന്റെ കരൾ, വൃക്കകൾ, നേത്രപടലങ്ങൾ എന്നീ അവയവങ്ങൾ ദാനം ചെയ്യും. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിനെ ഈരുട്ടിൽ നിർത്തി വൈസ് ചാൻസലർ ഏകപക്ഷീയമായ ഭരണം നടത്തുകയാണെന്ന് സിൻഡിക്കേറ്റ് അംഗം എൻ സുകന്യ. വൈസ് ചാൻസലർ തുടർച്ചയായി ജനാധിപത്യ വിരുദ്ധവും ഏകപക്ഷീയമായ തീരുമാനങ്ങളും സ്വീകരിക്കുകയാണെന്നവർ കണ്ണൂരിൽ ആരോപിച്ചു. PSC നിയമനങ്ങളിൽ ക്രമക്കേട് ആരോപിച്ച് യുവമോർച്ച നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് മുക്കത്ത് അയൽവാസികളുടെ തർക്കത്തിൽ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി മണാശേരി സ്വദേശി ജയകുമാറിനെ പോലീസ് പിടികൂടി. മതികുറ്റിയിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന വിനോദ് കുമാറാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. മറ്റന്നാൾ പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.

Hey, hey.

ഇത് കാടിറങ്ങിയെത്തിയ ഒരു പിടിയാനയുടെയും കുട്ടിയാനയുടെയും കഥയാണ്. വനാതിർത്തിയിലെ റബ്ബർ തോട്ടത്തിന് ചുറ്റും ഉടമസ്ഥൻ മനഃപൂർവ്വം വലിച്ചുകെട്ടിയിരുന്ന വൈദ്യുത കമ്പിയിൽ തട്ടി അകാലത്തിൽ ചരിഞ്ഞ ആ അമ്മയും തൻ്റെ അമ്മ മരിച്ചതറിയാതെ അതിൻ്റെ അകിടുകളിൽ നിന്നും പാല് വലിച്ചു കുടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിൻ്റെയും കഥ. ആരെയും അമ്മയുടെ ശവശരീരത്തിന് അടുത്തുപോലും എത്താൻ അനുവദിക്കാതെ കാവിൽ നിന്ന് ആ കാട്ടാനക്കുട്ടിയെ കയറിൽ കുടുക്കിട്ട് പിടിച്ച് പിന്നീട് വനം വകുപ്പിൻ്റെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ആ ആനക്യാമ്പിലെ ഓരോ അന്തേവാസിക്കും അത്തരമൊരു കഥ പറയാനുണ്ടാകും. ജനിച്ചു വളർന്ന കൊടുങ്കാട്ടിൽ നിന്നും പെറ്റമ്മയുൾപ്പെടുന്ന ആനക്കൂട്ടത്തിൽ നിന്നുമൊക്കെ ക്രൂരനായ വിധി തങ്ങളെ ഒറ്റപ്പെടുത്തിയ കഥകൾ. നീണ്ടുനിന്ന ദുരിതപർവ്വങ്ങൾക്കുമപ്പുറം കരുണ പറ്റാത്ത കുറേ മനുഷ്യരുടെ അടുത്ത് എത്തിപ്പറ്റാനും അതിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഇടയാക്കിയ കഥകൾ.

0: ഇന്നലെ രാത്രിയിലാണ് സംഭവം. തള്ളാപ്പോഴേ ചത്തു. ആ കുഞ്ഞാണെങ്കിൽ അമ്മയുടെ ജഡത്തിനടുത്തുനിന്ന് മാറുന്നേ ഇല്ല. അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇടിക്കാനായിട്ട് മസ്തകം കുലുക്കി ഓടി വരികയാണ് സാർ. പാവം, ഇടയ്ക്കിടെ ചെന്ന് തള്ളയുടെ പാല് വലിച്ചു കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനറിയില്ലല്ലോ തള്ള ഇനി ചുരത്തില്ലെന്ന്. കഷ്ടം. സാർ, വേലിയിലെ കമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിട്ടിരുന്നു എന്നത് ഉറപ്പാണ്. ആ കമ്പി ചുരുളുകളാണ് പൊട്ടി നിലത്ത് കിടക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പ്രകാശ് ഒളിവില്ല. അറസ്റ്റ് പേടിച്ചായിരിക്കും. അയാളുടെ ഭാര്യ പറയുന്നത് അവരൊന്നും അറിഞ്ഞതല്ല എന്നാ.
1: എന്തായാലും അടിയന്തരമായി ഓപ്പൻസ് ബുക്ക് ചെയ്യും. പിന്നെ ആ വെറ്റിനറി ഡോക്ടറെ ഒന്ന് വിളിക്കണം. വരുന്ന വഴിക്ക് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതാണ്, കിട്ടിയില്ല.
2: ഇലക്ട്രോക്യൂഷൻ ആണെങ്കിലും കാർക്കാസ് പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ. ഇനി വൈകണ്ട.
3: ഹലോ,
1: ആ ഡോക്ടറല്ലേ? അതെ.

0: അതാ സർ, അതാ കുഞ്ഞ് പെണ്ണാണെന്നാണ് തോന്നുന്നത്. 2 വയസ്സിനകത്ത് വരുമല്ലേ സർ?
1: ആ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ടല്ലോ. എല്ലാ പേരെയും കൂടി കണ്ടാൽ ആ കുഞ്ഞ് പേടിക്കും. കാണാനെത്തുന്ന ആൾക്കാരോട് കുറച്ച് മാറി നിൽക്കാൻ പറയൂ. പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കുറച്ച് പോലീസുകാരെ അയക്കാൻ പറയൂ. ആവശ്യമെങ്കിൽ വണ്ടി അയച്ചു കൊടുക്കൂ.
2: നീ ആ സ്റ്റേഷനിലോട്ട് ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു പറയേ.
1: അരുൺ ഡോക്ടറെ കിട്ടി സർ. ഫ്ളാറ്റിൽ നിന്നും ഡോക്ടർ തിരിച്ചു കഴിഞ്ഞു. നേരെ ഇങ്ങ് സൈറ്റിലെത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. എന്നോട് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
3: അയച്ചു കൊടുക്കും. ഞാനൊന്ന് DFO-യെയും കൺസർവേറ്ററെയും വിളിക്കട്ടെ.
1: ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിക്കണ്ട സർ. ചാനലുകാരൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്. പത്രക്കാരും ഇപ്പോൾ എത്തും. അദ്ദേഹം TV-യിലൂടെ കാര്യങ്ങൾ അറിയാനിടയായാൽ പിന്നെ അത് മതി. DFO-യോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വിവരം അദ്ദേഹം പറഞ്ഞോളാം എന്നാണ് പറഞ്ഞത്. തന്നെയുമല്ല, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തേക്കടിയിലോ മറ്റാണെന്നാണ് പറഞ്ഞത്. കൂടുതൽ അടുത്തോട്ട് പോകണ്ട സർ. അതാ കണ്ടോ, ആ കുഞ്ഞ് തള്ള ചത്തതറിയാതെ വീണ്ടും മുല കുടിക്കുകയാണ്. പാലൊന്നും കിട്ടാത്തത് കൊണ്ട് രാവിലെ കണ്ടതിൽ നിന്നും ക്ഷീണമാണ് അതിനിപ്പോൾ. സുധീർ സാറേ, മാറിക്കോ, ആനക്കുട്ടി മസ്തകം കൊണ്ടിരിക്കും. ആ DFO എത്തി സർ. പോലീസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി പ്രശ്നമില്ല, ആളുകളെ അവരെ നിയന്ത്രിച്ചോളും.

0: ഗുഡ് മോർണിംഗ് സാർ.
1: വെരി ഗുഡ് മോർണിംഗ് സുധീരെ, ആരാണ് ആദ്യം കണ്ടത്?
0: ദാ ഇയാളാണ് സാർ, രാവിലെ ടാപ്പിങ്ങിന് എത്തിയപ്പോൾ കണ്ടെന്നാണ് പറഞ്ഞത്.
1: നിങ്ങളുടെ പേരെന്താണ്?
2: സാറേ, മരുതൻ എന്നാണ് പേര്.
1: എപ്പോഴാണ് നിങ്ങൾ കണ്ടത്?
2: രാവിലെ തോട്ടത്തിലെത്തിയപ്പോഴാണ് കണ്ടത്.
1: നിങ്ങളുടെ മുതലാളി എവിടെ പോയി?
2: പ്രകാശൻ മുതലാളിയോട് വിവരം പറയാനായി ചെന്നതാണ്. അപ്പോ അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ ഞാൻ തോമസ് മെമ്പറെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. പിന്നെയാണ് ചേച്ചി വീട്ടിൽ വന്നത്.

0: ഗുഡ് മോർണിംഗ് സാർ, ഞാൻ വൈകിയോ?
1: ഇല്ല ഡോക്ടർ അരുൺ, നിങ്ങൾ വൈകിട്ടൊന്നുമില്ല, വേഗത്തിൽ തന്നെയാണ് എത്തിയത്. പിന്നെ അരുൺ, ഇവിടെ ആനക്കൂട്ടമൊന്നും അടുത്തില്ലാത്തതിനാൽ ആ കുഞ്ഞിനെ കാട്ടിലേക്ക് വിടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെയല്ല, മുലകുടി മാറാത്ത അവസ്ഥയിൽ അത് അതിജീവിക്കുന്നത് സംശയവുമാണ്. നമുക്കതിനെ കോട്ടൂരിലെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
0: കണ്ടിട്ട് അതാണ് ശരിയെന്നാണ് എനിക്കും തോന്നുന്നത്. തന്നെയുമല്ല, കുഞ്ഞിനെ ഇവിടെ നിർത്തിക്കൊണ്ട് തള്ളയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനും കഴിയില്ല.

രാവിലെ കുളിന്ത് നുള്ളാനായിട്ട് പോയതാണ് സർ. നല്ല മൂടൽ മഞ്ഞായിരുന്നു. ഞാൻ മാസ്റ്ററിനെ കൊണ്ടുവിട്ടിട്ട് തിരികെ പോയതാണ്. പിന്നെ അസിസ്റ്റന്റ് മാനേജർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇവരറിയുന്നത്.

സാറേ, മഞ്ഞ് ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ചൂരൊന്നും അടിച്ചതേയില്ല. തൊട്ടടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. ഞങ്ങൾ നിന്നതിന് ചുറ്റുമപ്പോൾ കാട്ടാനക്കൂട്ടമുണ്ടായിരുന്നു.

0: തോമസ് മെമ്പറേ, നമ്മൾ മൊബൈൽ അലർട്ടൊക്കെ കൊടുത്തതാണ്. ഇതിങ്ങനെ സംഭവിക്കുമെന്ന് എങ്ങനെ കരുതാൻ? എന്തായാലും ഡി എഫ് ഒ ഇപ്പോഴിങ്ങെത്തും. അപ്പോഴേക്കും ഡെഡ് ബോഡി ആശുപത്രിയിലേക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമോ?
1: സർ, ഞാൻ പറഞ്ഞാൽ അവരിപ്പോൾ കേൾക്കുമെന്ന് തോന്നുന്നില്ല. കളക്ടർ വരാതെ ബോഡിയെടുക്കാൻ അനുവദിക്കില്ലെന്നാണ് അവർ കട്ടായം പറയുന്നത്. തന്നെയല്ല, ബോഡിയുമായി റോഡ് ഉപരോധിക്കുമെന്നും ഒരു വണ്ടിയും കടത്തിവിടരുത് എന്നുമാണ് അവരിൽ ചിലർ പറയുന്നത്. പോലീസിനോടും ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ആൾക്കാരും സംഘടനകളും പ്രശ്നം ആളിക്കത്തിക്കാനാണ് രഹസ്യമായി ശ്രമിക്കുന്നതെന്ന് സാറിനറിയാമല്ലോ. പക്ഷേ ഇതിങ്ങനെ ആവർത്തിച്ച് സംഭവിക്കുമ്പോൾ നമുക്കും ഒന്നും പറയാനാവില്ല. അതാണ് പ്രശ്നം. നാളെയും അവരുടെ മുഖത്ത് നോക്കണമല്ലോ.
2: ഡി എഫ് ഒ ഇപ്പോ എത്തിടുവാരോ? അവരെ തടുക്കണം, അപ്പുറം കളക്ടർ ഉടനെ വന്നിടുവാരോ?

0: ഓമിന എന്ന ഓമനപ്പേരിൽ ആ കാട്ടാനക്കുട്ടി ഇപ്പോഴും കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലുണ്ട്. ആമിനയുടെ വിശേഷങ്ങൾ കേൾക്കാം.
1: തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ എസ് വി വിനോദ്.
2: വന്യജീവി സംരക്ഷണത്തിന്റെ വേറിട്ട ഒരു കഥ നമുക്ക് കേൾക്കാം. ഇത് ആമിനയുടെ കഥയാണ്. ആമിന ഒരു ആനക്കുട്ടിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ആന പുനരധിവാസ കേന്ദ്രത്തിലെ ഒരു അന്തേവാസിയാണ് ആമിന. ആമിനയെ വനംവകുപ്പിന് കിട്ടുന്നത് 2021 ജനുവരി മാസം 23 തീയതിയാണ്. വിതിരയ്ക്കടുത്തുള്ള കല്ലാറ് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ട പിടിയാനയുടെ സമീപത്ത് നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ ആമിനെ. ആമിന അന്ന് തീരെ ചെറിയ കുട്ടിയാണ്. അതിന്റെ അമ്മ മരണപ്പെട്ടതറിയാതെ ഒരാളെയും ഈ അമ്മയുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കാതെ നിലകൊള്ളുകയും അത് മരണപ്പെട്ട ആനയാണെന്ന് പോലും മനസ്സിലാക്കാതെ പാല് കുടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഓമനത്വമുള്ള ആമിനയെ അന്നേ ദിവസം തന്നെ കാപ്പുകാടേക്ക് എത്തിക്കുകയായിരുന്നു. കാപ്പുകാട് എത്തിച്ച ആദ്യത്തെ കുറച്ചു ദിവസം ഒരു കുഞ്ഞിനെ നോക്കുന്ന വാത്സല്യത്തോടെ വനംവകുപ്പ് അതിനെ പരിചരിച്ചു. ആദ്യം നാളുകളിൽ കുപ്പിപ്പാലാണ് കൊടുത്തത്. കോട്ടൂർ ആന ക്യാമ്പിലെ ഓമനയായി ആമിന വളർന്നു. കുട്ടിയാനകൾക്ക് സാധാരണയായി കണ്ടുവരാറുള്ള ഒരു അസുഖമാണ് ഈ ഹെർപ്പിസ് വൈറസ് ബാധ. 2021 ഹെർപ്പിസ് വൈറസ് ബാധ കാരണം 2 കുട്ടിയാനകൾ ആന ക്യാമ്പിൽ ചരിയുണ്ടായി. ആമിനയും ആദ്യം ഹെർപ്പസ് പോസിറ്റീവ് ആയിട്ടാണ് കാണപ്പെട്ടത്. പക്ഷേ ഭാഗ്യവശാൽ പിന്നീട് നെഗറ്റീവായി. ഇപ്പോൾ ആമിന ആരോഗ്യവിധിയാണെങ്കിലും ഈ ഹെർപ്പിസിന്റെ കാരിയർ ആയതിനാൽ അതിനെ മറ്റ് ആനകളിൽ നിന്ന് മാറ്റിയാണ് പാർപ്പിക്കുന്നത്. ആമിന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് ചലച്ചിത്രം അതിൽ ആമിന വേഷമിട്ടിട്ടുണ്ട്. ഇപ്പോഴും കാപ്പുകാടിലെ ആന പുനരധിവാസ കേന്ദ്രത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരിയായി ആമിന സന്തോഷപൂർവ്വം വാഴുകയാണ്.

കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെക്കുറിച്ചും അതിന്റെ വിവിധങ്ങളായ കാരണങ്ങളെക്കുറിച്ചും നിരന്തരം ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള

ചില സംഭവങ്ങൾ കൂടി ചുറ്റും നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയാതെ പോകരുത്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള പാരസ്പര്യവും അവയ്ക്കിടയിൽ ഉടലെടുത്തിരുന്ന സംഘർഷങ്ങളും പുരാതന കാലം മുതൽക്കേ നിലനിൽക്കുന്നതാണെന്ന് നമുക്കറിയാം.

അതെ, തീർത്തും വ്യത്യസ്തങ്ങളായ രണ്ട് സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒന്നിൽ വിവേചന ബുദ്ധിയില്ലാത്ത വന്യമൃഗങ്ങൾ ഇരയാക്കപ്പെടുമ്പോൾ മറ്റൊന്നിൽ വിലപ്പെട്ട മനുഷ്യജീവനുകളാണ് പൊലിയുന്നത്. കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ സ്ഥിതി ഇത്രമേൽ വഷളായതിൻ്റെ പേരിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? അതെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമാണിത്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള പ്രതിലോമകരമായ പാരസ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇരുവശത്തും അതിലൂടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇന്നും പലയിടത്തും അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. സമഗ്രവും ആത്മാർത്ഥവുമായ ഇടപെടലുകളാണ് പരിഷ്കൃത സമൂഹത്തിന് ഇപ്പോൾ വേണ്ടത്. തന്റെ ചുറ്റുപാടുകളെയും താൻ വസിക്കുന്ന ഭൂമിയെ തന്നെയും സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും ധിഷണാശാലിയായ മനുഷ്യന് കഴിയും എന്ന് നമുക്കറിയാം. അതിന്റെ ചാലകശക്തി വിവേചന ബുദ്ധിയില്ലാത്ത ജീവിവർഗങ്ങളോടുള്ള ഒടുങ്ങാത്ത സ്പർദ്ധയോ അവറ്റകളെ അപ്പാടെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രതികാര ബുദ്ധിയോ ആകരുതെന്ന് മാത്രം. നാം നിലനിൽക്കുന്ന ഭൂമിയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി വർഷം തോറും ജൂലൈ 1 മുതൽ 7 വരെ നമ്മുടെ രാജ്യത്ത് വനമഹോത്സവം ആചരിച്ചു വരുന്നു. സഹജീവികളോടുള്ള സഹിഷ്ണുത നിലനിർത്തിക്കൊണ്ടുതന്നെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും കാലാവസ്ഥ പുനരുജ്ജീവന പ്രവർത്തനങ്ങളിൽ കൈകോർത്തു പിടിച്ചും നമുക്കും അതിൽ പങ്കാളികളാകാം.

മാ നിഷാദ. ചിത്രീകരണമാണ് ഇതുവരെ കേട്ടത്. രചന ജെ ആർ അനി. നിർവഹണ സഹായം അജിത അരവിന്ദ്. നിർവഹണം സെവിൽ ജിഹാൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഈ ഗാനം തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി ജോൺസന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും ചിത്രയും പാടിയതാണ്. രചന കൈതപ്രം.

0: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ. അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
1: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 2/3 വഹിക്കുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ചിത്രം സിന്ദൂരരേഖ. കൈതപ്രത്തിന്റെ രചനയ്ക്ക് ശരത്തിന്റെ സംഗീതം. ഗായകൻ യേശുദാസ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ചിത്രപാടിയ ഗാനം ചിത്രം മേഘമൽഹാർ. ഗാനരചയിതാവ് ONV കുറുപ്പ്, സംഗീത സംവിധായകൻ രമേശ് നാരായണൻ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം 4 മണിക്ക്. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി കേൾക്കാം തിരിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.

0: ഓ കാതൽ കൺമണി എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാൻ സ്വന്തം സംഗീതത്തിൽ ചിത്രയ്ക്കൊപ്പം പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. രചന നിർവഹിച്ചത് വൈരമത്തു.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: അടുത്ത ഗാനത്തിലേക്ക്. ചിത്രം റോജ. ഗാനരചന വൈരമുത്തു. സംഗീത സംവിധാനം എ ആർ റഹ്മാൻ. ഗായകർ എസ് പി ബാലസുബ്രഹ്മണ്യവും സുജാതയും.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് തിരിപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി. കേൾക്കാം സഞ്ചാരി.
1: സഞ്ചാരി
2: പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞയാഴ്ച സഞ്ചാരിയിൽ രതീഷിൻ്റെ കിളിമഞ്ചാരോ വിശേഷങ്ങളാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ബാക്കി വിശേഷങ്ങൾ കൂടി കേട്ടാലോ?

0: മച്ചാമേ ക്യാമ്പിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോവാല്ലേ?
1: അതെ. അപ്പോൾ മച്ചാമേ ക്യാമ്പിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഡേ പോകുന്നത് ഷിര ക്യാമ്പിലേക്കാണ്. അപ്പോൾ ഈ ഷിര ക്യാമ്പിലേക്ക് പോകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതിന് മുന്നേ കുറച്ചുകൂടെ ഹൈറ്റ്സിലേക്ക് നമ്മൾ പോകും ഈ സെക്കൻഡ് ഡേ. അപ്പോൾ ഈ സെക്കൻഡ് ഡേയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞു ഫോറസ്റ്റ് ആയിരുന്നു എന്നുള്ളത്, അത് മാറിയിട്ട് ചെറിയ രീതിയിൽ എന്താണ് നമ്മൾ കുറ്റിക്കാടുകൾ അങ്ങനത്തെ റേഞ്ചിലേക്ക്, കുറ്റിച്ചെടികളുള്ള ഒരു ക്ലൈമറ്റാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വെജിറ്റേഷനിലേക്കാണ് നമ്മൾ സെക്കൻഡ് ഡേയിൽ നമ്മൾ പോകുന്നത്. ഷിര ക്യാമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ വ്യത്യാസം ഫസ്റ്റ് ഡേ നമ്മൾ കണ്ടതിനേക്കാളും എൻ്റെയിൽ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മളത് പോയി കഴിയുമ്പോഴേക്കും ഷിര ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടിയ ഹൈറ്റ്സിലേക്ക് സെക്കൻഡ് ഡേ തന്നെ കയറും. അത് വേറൊന്നുമല്ല, നമുക്ക് അക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ബോഡി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഡേയിൽ കുറച്ച് കൂടുതൽ ഹൈറ്റിലേക്ക് നമ്മൾ കയറും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ഹൈറ്റിൽ ചെന്നിട്ട് അവിടെയായിരിക്കും ഇവർ ലഞ്ച് സെർവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആ

0: ലഞ്ച് സേവ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്നത് ലാവ ടവർ എന്നാണ്.
1: ലാവ
0: ടവർ എന്നുള്ളത്, അവിടെ ഒരു റോക്ക് ഉണ്ട്, ആ റോക്കിനെ വെച്ചിട്ടാണ് ഇവർ ലാവ ടവർ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു ടെമ്പററി ഫുഡ് ക്യാമ്പ് അവർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് നേരെ താഴത്തേക്ക് പിന്നെ ഇറങ്ങും. ആ താഴത്തേക്ക് ഇറങ്ങുന്നതാണ് ഷീര ക്യാമ്പ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ച് അതായിരുന്നു, കാരണം എൻ്റെ കാലിന് പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ വരിക, ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യണം. അപ്പം എങ്ങനെയെങ്കിലും താഴെ എത്തിയാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സെക്കൻഡ് ഈ ലാവ ടവറിൽ നിന്ന് ഫുഡ് അടിച്ചതിന് ശേഷം താഴേക്ക് ഷീര ക്യാമ്പിലേക്ക് ഇറങ്ങുന്നത്. ആ ഷീര ക്യാമ്പിലേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാ, ഞങ്ങൾ ലാവ ടവറിൽ ഫുഡ് കഴിക്കുമ്പോൾ നല്ല വെയിലായിരുന്നു, പക്ഷെ തിരിച്ചിങ്ങനെ ഷീര ക്യാമ്പിലേക്ക് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും കോടമഞ്ഞായി, കോടമഞ്ഞ് വന്നു,
1: പെട്ടെന്ന്
0: വേരി ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ചെറിയ മഴ കിട്ടി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, മൗണ്ടൻസിൽ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ നടന്ന് സെക്കൻഡ് ഡേ നമ്മൾ ഷീര ക്യാമ്പിലെത്തി. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ചായ കുടിച്ചു. ചായ തന്നെ പല ഫ്ലേവറിൽ കിട്ടും നമുക്ക്, ഹിബിസ്കസ്, ഹണി, പിന്നെ അവിടുത്തെ ഒരു നാടൻ നമ്മൾ പറയുന്നത് ലോക്കൽ വെറൈറ്റി എന്നുള്ള രീതിയിൽ സ്വാഹിലി ചായ നമുക്ക് തരും. ഞാൻ അതാണ് കുടിക്കാനായിട്ട് കൂടുതലും ശ്രമിച്ചത്, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ലോക്കൽ ക്യുസൈൻ കിട്ടുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സ്വാഹിലി ചായ എന്ന് പറയുന്നത് നമ്മുടെ ഈ കിളിമഞ്ചാരോയുടെ ലാംഗ്വേജും ആണ് സ്വാഹിലി ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ.
1: അതിൽ
0: ഞാനത് ഇവിടെ വെച്ചിട്ട് ചെറിയ വാക്കുകളൊക്കെ പഠിച്ചു പഠിച്ചാണ് പോയത്, കാരണം സ്വാഹിലി ലാംഗ്വേജിലാണ് നമ്മൾ ഹലോ, ഹലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാംബോ. അപ്പൊ നമ്മൾ ആരെ കണ്ടാലും ജാംബോ എന്നാണ് പറയുന്നത്. ഹക്കൂന മതാത്ത, ഹക്കൂന മതാത്ത, നോ വറീസ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആരെ അവിടെ കണ്ടാലും, നമ്മളെ ഫോട്ടോസിലെ കണ്ടാലും നമ്മൾ എല്ലാവരോടും ജാംബോ പറയും, അവര് ജാംബോ പറയും. എന്നിട്ട് ഇവര് പിന്നെ പറയുന്നത് നമ്മൾ ക്ഷീണിച്ചെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ അവര് പറയും ഹക്കൂന മതാത്ത,
1: നോ വറീസ്,
0: നോ വറീസ്. ഓക്കെ, പിന്നെ അവിടുത്തെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രക്കിങ്ങിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം, ആ സ്വാഹിലി ലാംഗ്വേജിൽ പറയുന്നതാണ് പോലെ പോലെ
1: പോലെ പോലെ
0: പോലെ പോലെ, ദാറ്റ് മീൻസ് സ്ലോലി സ്ലോലി. അവർ പറയുന്നത് പതുക്കെ പതുക്കെ നിങ്ങൾ നടക്കുക, കാരണം ഡോണ്ട് റഷ്, മാക്സിമം നിങ്ങൾക്ക് എത്ര സ്ലോ ആക്കാൻ പറ്റുമോ നിങ്ങൾ അത്രയും സ്ലോ ആക്കുക. അപ്പം നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ചെയ്യും, സോ യു ക്യാൻ റീച്ച് ദ ടോപ്പ് സേഫ്ലി എന്നാണ് അവർ പറയുന്നത്.
1: നമ്മളിങ്ങനെ ഒരു ഇപ്പൊ പീക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ചു പോകണമെങ്കിൽ അയച്ച് കാഴ്ചകൾ മിസ്സാവുമല്ലോ, പക്ഷെ അതിലേക്കാൾ ഈ സ്ലോ ആയിട്ട് പോകുമ്പോൾ ഓരോ കാഴ്ചയും കണ്ടിങ്ങനെ അതിലേക്ക് അലിഞ്ഞു ചേർന്ന് പോകാൻ പറ്റും അല്ലേ.
0: കാഴ്ച കാണുന്നതിലുപരി നമ്മൾക്ക് മുകളിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിയാൽ എത്തില്ല, കാരണം ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ഇല്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് ശീലമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഓടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ വേരിയേഷൻ എല്ലാം വരില്ലേ, ഓക്സിജൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വയ്യാതെയാകും, നമുക്ക് ശ്വാസം കിട്ടാതെയാകും.
1: അപ്പോൾ നമ്മളിപ്പോൾ ഷീര ക്യാമ്പിലെത്തി,
0: ഷീര ക്യാമ്പിലെത്തി അന്ന് റെസ്റ്റ്, ദെൻ നമ്മൾ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഷീര ക്യാമ്പിൽ നിന്ന് ബരംഗോ ക്യാമ്പിലേക്കാണ് പോകുന്നത്. ബരംഗോ ക്യാമ്പ്. ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് തേർഡ് ഡേയെ പറ്റി ഓർത്തിട്ടാണ്, കാരണം വേറൊന്നുമല്ല, ഈ തേർഡ് ഡേ എന്ന് പറയുന്നത് ബരംഗോ ക്യാമ്പിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ബരംഗോ വാള് നമ്മൾ കടന്നു പുറത്ത് പോകണം. ആ ബരംഗോ വാള് കയറുക എന്ന് പറഞ്ഞാൽ ഫുൾ റോക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ ഒരു മണ്ണിലൂടെയൊക്കെ നടന്നു പോയെങ്കിൽ അത് അങ്ങനെയല്ല, ഫുൾ കല്ലുകളാണ്, പാറകളാണ്. അപ്പോൾ ആ പാറയിൽ പിടിച്ച് ഗ്രിപ്പ് ചെയ്തൊക്കെ നമ്മൾ നടക്കേണ്ടി വരും. അത് നടക്കാൻ വിശാലമായ സ്ഥലമൊന്നും ഉണ്ടാവില്ല, വളരെ ഇടുങ്ങിയ വഴിയേ ഉണ്ടാവുള്ളൂ. സ്ലിപ്പായാൽ നമ്മൾ താഴെ പോകും.
1: നല്ല ഡെപ്തിലാണ്,
0: നല്ല ഡെപ്ത് എന്ന് പറഞ്ഞാൽ പാറയാ, നമ്മൾ ഇടിച്ചിടിച്ച് വീഴും. ഞങ്ങൾ കയറി പോകുന്ന വഴി ഒരു പോട്ടറിന്റെ തലയിൽ നിന്ന് ബാഗ് താഴത്തേക്ക് പോയി. അപ്പം ഇങ്ങനെ കല്ലിൽ ഇടിച്ചിടിച്ച് താഴെ പോയി. പുള്ളിക്കാരൻ പിന്നെ അത് ഓടിപ്പോയി എടുത്തിട്ട് വരുവാണിത്. അവർക്ക് ഭയങ്കര
1: എക്സ്പീരിയൻസ്
0: ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. നമ്മളത് അങ്ങനെ ഓടാനോ ചാടാനോ ഒന്നും വരില്ല, ഒരാൾക്ക് കഷ്ടി പോകാം, അത്രയും ഇടുങ്ങിയതാ വഴി. ആ ബാരംഗോ വാൾ പോകുമ്പോൾ നമ്മൾ കാല് ചിലപ്പോൾ നല്ലോണം പൊക്കി വെക്കേണ്ടി വരും. അപ്പം മുട്ടിൻ്റെ പ്രശ്നമുള്ളത് എൻ്റെ മുട്ട് 90 ഡിഗ്രിയെ മടങ്ങുകയുള്ളൂ. അപ്പം നമ്മൾ ഈ കയറ്റുന്നതൊക്കെ പ്രശ്നമാവും. പക്ഷേ ഞാൻ ആക്ച്വലി അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോണത്. മാമൻ ഡോക്ടറാണ്. അപ്പം മാമൻ പറഞ്ഞു ഈ ലെഫ്റ്റ് ലെഗ് നീ മാക്സിമം 90 ഡിഗ്രിയെ പൊക്കാവൂ, നീ മാക്സിമം റൈറ്റ് ലെഗ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കാല് പണിതരും. അപ്പം ഞാൻ അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ കയറണമെന്നുണ്ടെങ്കിലും സ്ട്രെച്ച് ചെയ്യണം മുഴുവൻ എൻ്റെ റൈറ്റ് ലെഗ് ആയിരുന്നു. അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ എനിക്ക് കയറാനായിട്ട് പറ്റി. പേടിച്ചതുപോലെയൊന്നും കാലിന് സംഭവിച്ചില്ല, സ്മൂത്തായിട്ട് നമുക്ക് അപ്പുറത്തെത്താനായിട്ട് പറ്റി. ഈ ബരംഗോ വാളിൽ ഒരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്, അതിനെ വിളിക്കുന്നത് കിസ്സിംഗ് റോക്ക് എന്ന. കിസ്സിംഗ് റോക്ക് എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇടുങ്ങിയ വഴികളാണ് മുഴുവനത്, ഇത് നല്ല ഇടുങ്ങിയ വഴിയാണ്. അതായത് നമുക്കതിനെ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ചരിഞ്ഞ് നമ്മൾ കിസ് ചെയ്ത്

0: ലിറ്റിൽ
1: നമ്മുടെ ബോഡിയും ആ വാളും ക്ലോസ്ലി കോണ്ടാക്ട് വരും, നമ്മൾ കിസ് ചെയ്ത് തന്നെയാണ് പോണത്. അതുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ റോക്കിനെ കിസ്സിംഗ് റോക്ക് എന്നുള്ള രീതിയിൽ വിളിക്കണേ. അങ്ങനെ തേർഡ് ഡേയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബരംഗോ ക്യാമ്പിൽ നമ്മളെത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡും എല്ലാം അവിടെ കിട്ടി. രാത്രി പിന്നെ നമ്മൾ റെസ്റ്റാ.
0: ഇനി ഒരു പാട്ട് കേട്ടാലോ?
1: പാട്ട് കേൾക്കാം. അമ്പിളി മൂവിയിലെ

0: അവരുദ്ദേശിക്കണ അതായത് ഇന്ന് മുതലാണ് നിങ്ങൾ ഹൈറ്റ്സിന്റെ ബുദ്ധിമുട്ട്
1: അനുഭവിച്ചു തുടങ്ങുന്നത്.
0: അതായത് നമ്മൾ എബൌ ട്രീ ലൈൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ 4000 മീറ്റർ ആ റേഞ്ചിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഓക്സിജന്റെ പ്രശ്നവും പ്രഷർ വേരിയേഷനും എല്ലാം വരും.
1: വെജിറ്റേഷൻ ഇപ്പോ
0: ഇനിയും മാറി. ഇപ്പൊ ഈ തേർഡ് ഡേ തൊട്ട് നമ്മൾ ഫുൾ തേർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റോക്കിയാണ്, ഫുൾ റോക്കിയാണ്. ഫോർത്ത് ഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഡെസേർട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ പറഞ്ഞ പോലെ വെയിലുണ്ട്. നമ്മൾ 4th ദിവസം നമുക്ക് വീണ്ടും മഴ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ 4th ദിവസം സെയിം പ്ലാൻ ഉണ്ടായിരുന്നു, മറ്റേ ലാവ ടവറിൽ പോയതുപോലെ അക്ലിമറ്റൈസേഷന് വേണ്ടി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ 4th ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും, കൊരങ്ങ ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും മഴ പെയ്തു. അപ്പൊ ഞങ്ങൾ അക്ലിമറ്റൈസേഷൻ പിന്നെ പോകാനായിട്ട് തയ്യാറായില്ല.
1: ഈ 4th ദിവസം ഈ പറഞ്ഞല്ലോ നമ്മുടെ നമ്മുടെ ഫുൾ എനർജി എല്ലാം ഉപയോഗിച്ച് തന്നെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ മൂവ്മെന്റ് എങ്ങനെയാണ് അത് നമ്മുടെ എനർജി പോകുന്നതെന്ന് പറയാം.
0: നമ്മൾ ഈ 4th ദിവസം തൊട്ടിട്ട് നമ്മൾ ആദ്യം തൊട്ടേ ശ്രദ്ധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സ്വാഹിലി ലാംഗ്വേജിൽ പോലെ പോലെ, നമ്മളത് നല്ലോണം ശ്രദ്ധിക്കും. നമ്മൾ നല്ല സ്ലോലിയാണ് പോകുന്നത്. നമുക്കൊന്നും ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ രാവിലെ യാത്ര തുടങ്ങും, നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തിയാൽ മതി നമ്മുടെ, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് എത്തിയാലും കുഴപ്പമില്ല, നമ്മുടെ ഫുഡൊക്കെ ഡിലേ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചാൽ നമ്മുടേതായ സ്പീഡിൽ നമ്മളങ്ങ് പോവുക, നമുക്ക് ആരെയും തോപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പതുക്കെ പതുക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് എനർജി ലൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തളർന്നങ്ങ് വീഴുന്നില്ല എന്നുള്ള രീതിയിൽ
1: കോൺസ്റ്റന്റ്.
0: അതെ അതെ. അപ്പം നമ്മൾ പറയണത് നമ്മൾ ആകെ ഫോക്കസ് എന്ന് പറയുക വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത്. അപ്പം ആ ഒരു ഒറ്റ കാല് വെക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്യുക.
1: ഇത് റോക്കാണോ എങ്ങനെയാണ്?
0: ഇല്ല, നമ്മുടെ നോർമൽ
1: നോർമൽ
0: കുഴഞ്ഞ മണ്ണല്ല, സ്റ്റിഫായിട്ട് ഇരിക്കുന്ന തന്നെ മണ്ണാണ്. അപ്പം 4th ദിവസം നമ്മൾ ഈ രീതിയിലുള്ള യാത്രയാണ്. അപ്പം ഈ പോലെ പോലെയായിരുന്നു നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്തുണ്ട്. കുറേ പേർക്ക് ബുദ്ധിമുട്ടും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ ഓൾട്ടിറ്റ്യൂഡ് സിഗ്നസ് വരുമല്ലോ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സിഗ്നസ് വരുവാണെങ്കിൽ ചിലർ മെഡിസിൻ എടുക്കും, എന്നുവെച്ചാൽ നേരത്തെ തന്നെ ചിലരോട് പറയും എടുക്കാൻ. ശ്വാസം എടുക്കാൻ നമുക്ക് പ്രശ്നം
1: വരും.
0: മെഡിസിൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗൈഡുമാര് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് വൈറ്റൽസ് അവർ ചെക്ക് ചെയ്യും. നമ്മുടെ പ്രഷർ, നമ്മുടെ ഹാർട്ട് റേറ്റ് അതെല്ലാം നോക്കും. അപ്പൊ അതനുസരിച്ച് അവർ നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ ഈ 4th ദിവസം ഈ പറഞ്ഞ പോലെ കൊരങ്ക ക്യാമ്പിൽ എത്തി ഫുഡ് കഴിക്കുന്നു, നമ്മൾ പിന്നെ അവിടെ റെസ്റ്റ് എടുക്കുന്നു. അന്നൊക്കെ എല്ലാവരും ടയേർഡായി ശരിക്കും. ടയർഡായെന്ന് വെച്ചാൽ 4th ദിവസം ഇത്രയും ഹൈറ്റ്സിലേക്ക് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഹൈറ്റ്സിലേക്ക് വന്നതിൻ്റെ അവർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ആ നമ്മളിപ്പോൾ മൗണ്ടൻസിനെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ വൈകുന്നേരം ഇറങ്ങി നമ്മൾ ആ ക്യാമ്പിൽ കയറി കഴിഞ്ഞാൽ ഓക്കെയാണ്. ക്യാമ്പിന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല, ഒടുക്കത്തെ തണുപ്പാണ്. പിന്നെ നമ്മൾ ടെൻറ്റ് സ്റ്റേ ആണ്. ടെൻറ്റ് സ്റ്റേ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് എല്ലാം ഉണ്ട്. പക്ഷെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ പുറത്തേക്ക് നമ്മൾ എങ്ങനെ ഒരു ഭാഗം നമ്മുടെ പുറത്തുണ്ടെങ്കിൽ നമ്മൾ തണുത്ത്, നല്ല തണുപ്പാണ് രാത്രിയിലൊക്കെ. അപ്പം അങ്ങനെ ആ 4th ദിവസം കൊരങ്ങ ക്യാമ്പിൽ നിന്ന് നമ്മളിനി നെക്സ്റ്റ് ഡേ
1: 5th ദിവസത്തിൽ
0: നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ആ 5th ദിവസം രാത്രിയാണ് നമ്മുടെ ശരിക്കുമുള്ള ഡേ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഈ കൊരങ്ങ ക്യാമ്പിൽ നിന്ന് നമ്മൾ ബരാഫു ക്യാമ്പിലേക്കാണ് പോകുന്നത്.
1: ബരാഫു
0: 5th ഡേ ബരാഫു ക്യാമ്പിലേക്കാണ് നമ്മളെത്തേണ്ടത്. വെജിറ്റേഷനൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയാണ്. നമ്മൾ കുറേ മരങ്ങളൊക്കെ അവിടെ മാത്രം കാണുന്ന തരത്തിലുള്ള
1: സ്പെസിഫിക് ആയിട്ട് ട്രീസ്
0: അവിടെ മാത്രമുള്ള ട്രീകളൊക്കെ നമുക്ക് പോണ വഴിയൊക്കെ കാണാൻ പറ്റും. 5th ഡേ നമ്മൾ വന്നപ്പോൾ പലർക്കും ശ്വാസത്തിൻ്റെ പ്രശ്നം, കുറേ ദുശ്ശീലങ്ങളുള്ളവരൊക്കെ ഈ 3-4 ദിവസം കൊണ്ട് ഇനി നാട്ടിൽ വന്നാൽ ആ ദുശ്ശീലങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പലരും എടുത്തു.
1: ബ്രീത്തിംഗ്
0: പ്രശ്നമായി, ബ്രീത്തിംഗ് നല്ല രീതിയിൽ പ്രശ്നമായി. അപ്പം അങ്ങനെ 5th ഡേ ബരഫു ക്യാമ്പിലും എത്തി. നേരത്തെ 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ 1 കിലോമീറ്റർ കവർ ചെയ്തതെങ്കിൽ ഇപ്പം നമ്മൾ 1.5 മണിക്കൂർ എടുക്കും ഈ 1 കിലോമീറ്റർ കവർ ചെയ്യാൻ. ബിക്കോസ് ആ ഹൈറ്റ്സിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നമ്മളെല്ലാവരും ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ 5th ഡേയിൽ നമ്മൾ തിരിച്ച് ക്യാമ്പിലെത്തിയപ്പോഴേക്കും നമ്മുടെ ഗൈഡുമാർ വന്നിട്ട് പറഞ്ഞു ഈ ദിവസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ 5th ഡേ അന്ന് രാത്രിയാണ് സബ്മിറ്റ് പുഷ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ഏറ്റവും മുകളിലേക്ക് കയറുന്നത് രാത്രിയാണ്. 6th ഡേ മോർണിംഗ് ആണ് നമ്മൾ സബ്മിറ്റിലെത്തുന്നത്. 5th നൈറ്റിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യാത്ര തുടങ്ങും. അതിന് നമ്മൾ സബ്മിറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സബ്മിറ്റ് നൈറ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ഹൈറ്റ്സിൽ വരുമ്പോൾ എല്ലാ ക്ലൈംബേഴ്സും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പുണ്ടാവില്ല, നമുക്ക് ഫുഡ് കഴിക്കാനേ തോന്നത്തില്ല. പക്ഷേ നമുക്ക് ഫുഡ് വേണം, നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായാലേ പറ്റുള്ളൂ, ബിക്കോസ് വി നീഡ് എനർജി. അപ്പോൾ അവർ പറയും നിങ്ങൾ വിശന്നാലും വിശന്നില്ലെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും മാക്സിമം ഫുഡ് കഴിക്കണം, നിങ്ങൾ എങ്ങനെയെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. അപ്പം ഞങ്ങൾ തലേദിവസം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എല്ലാവരും കുറച്ചാണ് കഴിച്ചത്. അപ്പോൾ അവർ എല്ലാ ദിവസവും കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കൊണ്ടുവരും എല്ലാവർക്കും കൊണ്ടുവരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എവളം അവർക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗൈഡ് നെക്സ്റ്റ് ഡേ പ്രത്യേകം ഇത് വന്നെടുത്ത് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഓക്കെ എന്നൊക്കെ പറയാം. അപ്പൊ എല്ലാവരും തമ്മിൽ

0: പറഞ്ഞു നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കണം, നമുക്ക് എനർജി വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്നപ്പോഴേക്കും അവർ കൊണ്ടുവന്നത് റൈസ്. അപ്പോൾ ഇത്ര ദിവസം റൈസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മൾ റൈസാണല്ലോ, റൈസും ബീഫും. അവിടുത്തെ ആ റൈസിൽ അവർ പറയുന്നത് പുലാവ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ പുലാവും ബീഫുമാണ് കൊണ്ടുവന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പിയായി. ഫുഡ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫുഡ് അടിയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗൈഡ് വന്നിട്ട് പറഞ്ഞു നമ്മൾ ഫുഡ് അടിച്ചല്ലോ, അവർ കൊണ്ടുവന്നതിൻ്റെ മാക്സിമം ഒരു രണ്ട് തവിയേ ബാക്കിയുള്ളൂ, ബാക്കി ഫുൾ റൈസും ബീഫും എല്ലാം തീർത്തു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ഗൈഡ് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെല്ലാവരും കയറും, ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും കയറും. ബിക്കോസ് ഈ ഫിഫ്ത്ത് ഡേയിൽ ഇത്രയും ഫുഡ് കഴിക്കുന്ന ടീമിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങൾ ഇത്ര ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഏർലി ഡിന്നറാണ് നമുക്ക് അന്ന്, നമ്മളൊരു 4-4 ആകുമ്പോൾ കഴിക്കും. കാരണം രാത്രി 9-10 മണിയാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ നൈറ്റ് യാത്ര തുടങ്ങുന്നത്. അപ്പം 4-4 ആകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് അവർ പറയും പോയി ഉറങ്ങുക. മാക്സിമം ഇല്ല, ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഈ 5 ദിവസവും. എനിക്കാകെ 1 ദിവസം ഉറങ്ങാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂറൊക്കെയാണ് മാക്സിമം ഉറങ്ങിയിട്ടുള്ളത്. ഈവനിങ് ഞങ്ങൾ കിടന്നെങ്കിലും ആർക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മാക്സിമം അന്നും ഈ പറഞ്ഞ 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ സമ്മിറ്റ് നൈറ്റിൻ്റെ ഒരു ആങ്സൈറ്റിയും ടെൻഷനും എല്ലാം ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് എന്ന് പറയുന്നത്.
1: അപ്പോൾ ഇനി നമുക്കൊരു പാട്ട് കേട്ടിട്ട് സമ്മിറ്റ് നൈറ്റിലേക്ക്
0: പോകാം. ഓക്കെ, ആവേശത്തിലെ പാട്ട്.
1: ഓക്കെ, ആവേശത്തിലൊരു ആവേശത്തോടെ നമുക്ക് അല്ലേ, എന്നിട്ട് സമ്മിറ്റ് നൈറ്റിലേക്ക് പോകാം.

0: നമ്മൾ അന്ന് നമ്മൾ ഗൈഡ് പറഞ്ഞു 9:30 ആകുമ്പോൾ എല്ലാവരും റെഡിയാകണം, നമുക്ക് 10 മണിക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, ശരിക്കും 11:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താലും മതി. ഞങ്ങൾ സ്ലോ ആയിരുന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം, അപ്പം നമുക്ക് മുകളിലൊരു 7 മണിക്കാകുമ്പോൾ എത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഗൈഡ് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും 9:30 ആയപ്പോൾ റെഡിയായി വന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കോഫിയൊക്കെ തന്ന് നമ്മൾ കയറുവാണ്. 10 മണിക്ക് നമ്മൾ കറക്റ്റ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെല്ലാവരും വരും, നമ്മുടെ ഈ 35 വരുന്നില്ലേ, എല്ലാവരും വന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അവരുടെ ഒരു പാട്ടൊക്കെ ഉണ്ട്, ജാംബോ വെച്ച് തുടങ്ങണം, ജാംബോ ജാംബോ വാന എന്ന് പറയുന്നൊരു പാട്ട്. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മളെല്ലാവരും കൂടെയൊക്കെ പാടും, ആ പാട്ടിൻ്റെ അർത്ഥവും പറഞ്ഞു തരും അവർ. അപ്പോൾ ഇറ്റ് ഷോസ് നമുക്കൊരു പോസിറ്റീവ് ഒരു എനർജി തരുന്നതാണ് ബേസിക്കലി. അപ്പം അങ്ങനെ നമ്മൾ തുടങ്ങി. അപ്പം ഇവർ എല്ലാവരും മുകളിലേക്ക് വരില്ല, നമ്മൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഇവർ താഴത്തേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ മെയിൻ ഗൈഡുകളും വരും, പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് എക്സ്ട്രാ ഒരു 3 പോർട്ടേഴ്സും കൂടെ വരും. കാരണം എന്ന് വെച്ചാൽ ഈ രാത്രി ആയതുകൊണ്ട് നമ്മുടെ ബാഗൊക്കെ ചിലർക്കൊന്നും ചിലപ്പോൾ ക്യാരി ചെയ്യാൻ പറ്റില്ല, അപ്പം അതിനൊക്കെ സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലും, പിന്നെ നമുക്ക് നല്ലൊരു ജിഞ്ചർ ടീ തരും ഇവര് പോകുന്നതിനിടയ്ക്ക്, അപ്പം അത് ക്യാരി ചെയ്തുകൊണ്ടൊക്കെ ഇവർ വരുന്നതാണ്.
1: ഇത് ക്ലൈംബ് ചെയ്യുന്നത് കയറിട്ട് അങ്ങനെയൊക്കെ ആണോ അതോ നോർമൽ ഇതിലാണോ? നമ്മൾ
0: നമ്മുടെ ഈ കൊടുമുടിയിൽ ഏറ്റവും നമുക്ക് നോൺ ടെക്നിക്കൽ ക്ലൈംബിങ് ആവശ്യമുള്ള ഒരു സ്ഥലമാണ് ഈ മൗണ്ട് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ചോദിച്ച പോലെ നമുക്ക് കയറോ അല്ലെങ്കിൽ നമുക്ക് സ്പൈക്സ് ഉള്ള ഷൂസോ ഒന്നും വേണ്ട, നമുക്ക് നോർമൽ ട്രക്കിംഗ് ഷൂ വെച്ചിട്ട് നമ്മുടെ നോർമൽ ഗിയേഴ്സ് വെച്ചിട്ട് പോകാൻ പറ്റുന്നൊരു മൗണ്ടനാണ് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് ഡേ ഈ സമ്മിറ്റ് നൈറ്റ് ഇങ്ങനെ കയറുമ്പോൾ നല്ല ഇരുട്ടാണ്, നമ്മുടെ ആകെ ഒരു ടോർച്ചാണ് ഉള്ളത്, നമുക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല, നമ്മൾ ആകെ കാണുന്നത് നമ്മുടെ തൊട്ട് മുന്നേ നടക്കുന്ന ഒരാളുടെ കാല് മാത്രം. അപ്പോൾ ഗൈഡ് പറയണത് നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, മുന്നേ നടക്കുന്ന ആളുടെ കാല് ആ പേസിൽ അങ്ങ് നടക്കുക, വേറെ ഒന്നിനെക്കുറിച്ചും ബേജാറാകേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക, നമുക്ക് റെസ്റ്റ് എടുത്ത് പതുക്കെ പതുക്കെ പോകാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അത് കേട്ട് ഉറക്കെ ഉറക്കെ പറയുന്നതാണ് വൺ ഡ്രീം വൺ ടീം, വൺ ടീം വൺ ഡ്രീം എന്നുള്ള രീതിയിൽ, കാരണം ഡ്രീം എന്ന് പറയുന്നത് കിളിമഞ്ചാരോ സമ്മിറ്റ് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഏകദേശം ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്റ്റ് സംഭവിച്ചു ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ. 2 ലേഡീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു കപ്പിള്, ആ കപ്പിളിൻ്റെ എടുത്തു പറയേണ്ട കാര്യം, കപ്പിള് ഈ കിളിമഞ്ചാരോ സമ്മിറ്റ് വന്നത് അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ബൈ ക്ലൈംബിങ് കിളിമഞ്ചാരോ ആണ് അവർ ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ നമ്മുടെ ടോമും അഞ്ജുവും, അപ്പോൾ അഞ്ജുവിന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിഷൻ ബ്ലേർഡ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാത്രിയാണല്ലോ, ഉറങ്ങുന്നില്ലല്ലോ, നമ്മൾ ഉറങ്ങാതെ അങ്ങ് കയറുമല്ലേ, അപ്പോൾ രാത്രിയിലത്തെ ആ അല്ലെങ്കിൽ ഈ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ആ മഞ്ഞിൻ്റെ നല്ല മഞ്ഞും നല്ല കാറ്റൊക്കെ ആട്ടോ ഈ രാത്രിയിൽ, അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ സമയം വീണ്ടും വീണ്ടും പോകും തോറും ഇവളുടെ കണ്ണിന് വീണ്ടും കാഴ്ച ഇങ്ങനെ മങ്ങി മങ്ങിക്കൊണ്ടിരിക്കുക. ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും അവൾക്കൊന്നും കാണാൻ പറ്റണില്ല, കണ്ണിൻ്റെ കാഴ്ച ഫുൾ പോയി. അപ്പോൾ അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഈ ഗൈഡുമാർക്ക്, കാരണം കിളിമഞ്ചാരോയിൽ ഞങ്ങളുടെ ഗൈഡുമാർ ഇങ്ങനെയുള്ള ഒരു പ്രോബം ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഷെയ്ക്ക് എവറസ്റ്റും എല്ലാം പോയതിൻ്റെ ഒരു വെളിച്ചത്തിൽ അവൻ പറഞ്ഞു ഇത് ഹൈറ്റ്സ് വന്നപ്പോഴും സംഭവിച്ചതാണ്,
1: കാഴ്ചയ്ക്ക് പ്രശ്നം ആക്ച്വലി ഉണ്ട്,
0: ചിലർക്ക് സംഭവിക്കാം, ഇവൾക്ക് പ്രശ്നമില്ല, പക്ഷേ ഈ ഹൈറ്റ്സിലേക്ക് പോകുമ്പോൾ ഈ പ്രഷർ വേരിയേഷൻ വന്നു കഴിയുമ്പോൾ ചിലർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് വിഷനിലായിരിക്കും എന്ന്. കാരണം ഇവൻ എവറസ്റ്റിൽ പോകുമ്പോൾ ഇങ്ങനെ വരുന്നവരുണ്ട്, അപ്പോൾ ഇവിടെ സെയിം പ്രശ്നം ഇവൾക്ക് ഇത് വന്നു. അപ്പോൾ ഇവളുടെ കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ പോയി, ഒന്നും കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഹോണസ്റ്റ് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, നീ 5 ദിവസമായിട്ട് നടക്കുക, ഈ ഒരു ഒറ്റ നൈറ്റിന് വേണ്ടിയാണ് നീ ഇവിടെ, പക്ഷേ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നീ ഇത്രയും ദിവസം ഇത്ര എഫേർട്ട് ഇട്ടതും കഷ്ടപ്പെട്ടതും എല്ലാം വെറുതെ മാറും, നേരെ മറിച്ച് നീ ഇപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് തന്നെ പോകാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഉഹുരു പീക്ക് എന്ന് പറയും, അതാണ് ഇതിൻ്റെ സമ്മിറ്റ് പോയിന്റ്, ഒരു 100 മീറ്റർ 50 മീറ്റർ മുന്നേ സ്റ്റെല്ല പോയിന്റ് ഉണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് സമ്മിറ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓണസ്റ്റ് അവളോട് പറഞ്ഞു നമുക്ക് സ്റ്റെല്ല പോയിന്റ് വരെ പോവാം, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ പുള്ളിയുടെ ഒരു തുണി ഉണ്ടായിരുന്നു, ആ തുണി വെച്ച് കെട്ടിയിട്ട് അവളത് പിടിച്ചു. അപ്പോൾ അവളതിൽ പിടിച്ചു, പുള്ളിക്കാരനത് ഇങ്ങനെ പിടിച്ച് നീ ഈ തുണിയിൽ പിടിച്ച് മുന്നോട്ട് നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി, അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിനി വെയിറ്റ് ചെയ്യേണ്ട, ഞങ്ങൾ പതുക്കേ ഉള്ളൂ, നിങ്ങൾ നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നടന്നു, അഞ്ജു ഓണസ്റ്റ് എന്നുള്ള ഗൈഡിൻ്റെ കൂടെ വന്നു. അവൾ കണ്ണ് കാണാതെയാണ് സ്റ്റെല്ല പോയിന്റ് വരെ വന്നത്.

0: അപ്പം നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. കാരണം കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം നമ്മുടെ എനർജി, നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന എനർജിയൊന്നും അല്ല ഈ ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വിളിക്കുന്നത് സബ്മിറ്റ് പുഷ് എന്ന് വിളിക്കുന്നത്. ശരിക്കും നമ്മൾ ലിറ്ററലി നമ്മൾ പുഷ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ നമുക്കിങ്ങനെ ആരൊക്കെയോ വന്ന് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന പോലെയൊക്കെ തോന്നും, നമ്മൾ വീഴാൻ പോണ പോലെയൊക്കെ തോന്നും. ചുറ്റും എന്തോ കൊക്കയാണെന്നോ ചിലർ പറയുന്നുണ്ടായിരുന്നു, അവർക്ക് വേറെ എന്തോ പക്ഷികളൊക്കെ ഇങ്ങനെ വരുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നലും എല്ലാം വരുന്നുണ്ടെന്നുള്ളത്.
1: എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ ആക്ച്വലി ഇത് കേട്ടിരിക്കുന്നവർക്കും കുറച്ചു പേർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും തോന്നുന്നു. അല്ലേ?
0: അതെ, തീർച്ചയായും.
1: കാരണം ചെയ്ത് നമുക്കിപ്പോ വീട്ടിൽ വെറുതെ ഇരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ പോയാൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ?
0: ഒരിക്കലും കിട്ടില്ല. കാരണം നമ്മൾ
1: എക്സ്പീരിയൻസ്
0: ഈവൻ നമ്മൾ ഇവിടെയുള്ള സാധാരണ ഒരു ചെറിയ ട്രെക്കിന് പോയാലും നമുക്ക് കിട്ടില്ല. കാരണം മൗണ്ടൻ്റെ എക്സ്പീരിയൻസ് മൗണ്ടൻസ് കയറിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ.
1: എന്നിട്ട് പിന്നെന്താ,
0: നമ്മൾ പതുക്കെ പതുക്കെ വെച്ചാൽ ഭയങ്കര പതുക്കെ നമുക്ക് കയറാൻ പറ്റുന്നുള്ളൂ. നമ്മൾ കുറെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് എനർജി എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമുക്കിങ്ങനെ തോന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും. പിന്നെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ഇത്രയും ദിവസം നമ്മളിവിടെ നിന്നില്ലേ, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, അതാണ് നമ്മളെ പുഷ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ള ഗൈഡുമാരെല്ലാവരും പറയും സ്ലോലി സ്ലോലി, അവർ അഗെയിൻ അഗെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പോലെ പോലെ ഇതെന്താ നമ്മൾ സബ്മിറ്റ് ചെയ്യും, വി വിൽ റീച്ച് ദെയർ, നമ്മൾ ടോപ്പിലെത്തും എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞ് നമുക്ക് തരുന്ന ആ കോൺഫിഡൻസ് ഭയങ്കരമാണ്. കൂടെ കയറുന്നവരും പുറകെ കയറുന്നവരും എല്ലാവരും നമ്മളെ ജാമ്പോ ജാമ്പോ വിഷ് ചെയ്തും കുറച്ചും കൂടെ ഉള്ളൂ നിങ്ങൾ കയറ് പുഷ് ചെയ്യ് പുഷ് ചെയ്യ്, നമ്മളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ആണ് നമ്മൾ കയറുന്നത്. ആൻഡ് ഫൈനലി നമ്മളൊരു ആ സൺറൈസൊക്കെ ആ ഒരു ഹൈറ്റിൽ നിന്ന് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. അത് നമ്മൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ സൂര്യോദയം കണ്ടാലും നമുക്ക് ആ വ്യൂ കിട്ടില്ല. ആ ഒരു ഓറഞ്ച് ആ ഒരു കളറുണ്ടല്ലോ, ഓറഞ്ച് റെഡിഷ് കളർ, അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ ആ ക്ലൗഡ്സിന് മേളിൽ നിൽക്കുന്നൊരു ഫീല്, അവിടെ നിന്ന് നമ്മൾ സൂര്യോദയം കാണുന്ന ആ ഒരു ഫീല്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി ഈ പറഞ്ഞ സ്റ്റെല്ല പോയിന്റിലെത്തി, അവിടെ നിന്ന് പിന്നെ ഒരു 150 മീറ്ററോ 100 മീറ്ററോ തന്നെ ഉള്ളൂ നമ്മുടെ ഉഹുരു പീക്കിൽ, അതായത് ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ 100 മീറ്ററേ ഉള്ളെങ്കിലും ഉടുക്കത്ത പാടാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഒന്ന് നമ്മളിങ്ങനെ കാണും ആ അതാണ് ആ പോയിന്റ്, പക്ഷെ നമ്മൾ നടന്നാലും നടന്നാലും അവിടെ എത്തില്ല. നമ്മൾ ഇത് എവിടെയാണ് ഇവിടെ ഇത് കൊണ്ടുപോയി വെച്ചേക്കണെന്ന് തോന്നിപ്പോവും. അപ്പം ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ നല്ല ലേറ്റായി, പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി, അവിടെ വലിയ തിരക്കില്ലായിരുന്നു കാരണം എല്ലാവരും വന്ന് കയറി ഇറങ്ങിപ്പോയി. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഇന്ന് ഫോട്ടോ എടുക്കാനും കുറച്ചേരെ അവിടെ നിന്ന് സംസാരിക്കാനും എല്ലാം പറ്റി. നമ്മൾ ഈ സബ്മിറ്റിൽ ഇവർ അധികം നേരം നമ്മളെ നിർത്തില്ല, വേറൊന്നുമല്ല, ഈ ഹൈറ്റ്സിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം തന്നെ, ഹൈറ്റിൻ്റെ പ്രശ്നം, ഓക്സിജൻ പ്രഷർ എല്ലാം, നമുക്ക് തലവേദന വരും. അപ്പം ഇവർ പറയുന്നത് നമ്മളോട് താഴത്തേക്ക് ഇറങ്ങാനാണ്, ഒരു മാക്സിമം ഒരു 50 മിനിറ്റ്സ് ഇരുന്നിട്ട് താഴത്തേക്ക് ഇറങ്ങാനാണ് പറഞ്ഞത്. എല്ലാവരും ഫോട്ടോ എടുത്ത് നമ്മൾ അവിടെ വെച്ച് താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങിയത് അതിഗംഭീര യാത്രയായിരുന്നു. കാരണം ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞു 7 ഡേയ്സ് ട്രെക്കായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തെന്നുള്ളത്. പക്ഷേ 6th ഡേ മോർണിംഗ് നമ്മൾ സബ്മിറ്റിലെത്തി.
1: ഇപ്പോൾ നമ്മൾ ദാ 7 ദിവസത്തെ ഈ ട്രക്ക് ഏതാണ്ട് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലെത്തി ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയുണ്ട്, കിളിമഞ്ചാരോ
0: കിളിമഞ്ചാരോ,
1: ആ പാട്ട് തന്നെ കേൾക്കാം അല്ലേ?
0: ഉറപ്പായിട്ടും.

0: നമ്മൾ ഈ ബരാഫു ക്യാമ്പ് വരെ സെയിം റൂട്ട് വരും, എന്നിട്ട് വേറെ ഒരു ക്യാമ്പും നമ്മൾ ടച്ച് ചെയ്യില്ല, നേരെ നമ്മൾ മച്ചാമേ ഗേറ്റിലേക്കാണ് എത്തുന്നത്.
1: അപ്പൊ അത് ഒന്നി ഒരു ദിവസം കൊണ്ട് തന്നെ വരാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് ദിവസം എടുത്തിട്ട് ക്യാമ്പ് ചെയ്തിട്ട് വരാം.
0: അപ്പൊ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് റൂമിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിച്ചു. ആർക്കും വയ്യ, പക്ഷെ റൂമിലേക്ക് പോരാം എന്നുള്ളത് എല്ലാവരും തീരുമാനിക്കുക. അപ്പൊ നമ്മൾ ഇറങ്ങി ഒരു ഉച്ചയായപ്പോഴേക്കും നമ്മൾ ക്യാമ്പിലെത്തി, ബരാഫു ക്യാമ്പിലെത്തി. അപ്പോൾ അവിടെ ലഞ്ച് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലഞ്ച് സെർവ് ചെയ്തിട്ട് അവരിങ്ങനെ എല്ലാവർക്കും ഒരു ക്ലാപ്പൊക്കെ തന്ന് നമ്മളെല്ലാവരും കയറിയതിൻ്റെ സന്തോഷമൊക്കെ പങ്കുവെച്ച് ഫുഡ് കഴിച്ച്, അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് പോയേക്കാം, ഇനിയൊന്നും മാറി ചിന്തിക്കേണ്ട, പോയേക്കാം എന്നുള്ള രീതി തീരുമാനിച്ചു. ഓക്കെ പറഞ്ഞു,
1: തിരിച്ച്
0: എല്ലാം പാക്ക് ചെയ്ത് നേരെ ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല, കാരണം നമ്മൾ തലേദിവസം 10 മണിക്ക് തുടങ്ങിയ ട്രിപ്പാണ് അല്ലേ, ഇടയ്ക്ക് ഈ സമ്മിറ്റ് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് എടുത്തു, ബാക്കി ഫുൾ ടൈം നമ്മൾ നടക്കുക. അന്ന് രാത്രി തിരിച്ച് റൂമിലെത്തണം എത്ര മണിക്കാണെന്നറിയാവോ? 2 മണിയായി. അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ റൂമിൽ, 2 മണി. അപ്പോൾ അങ്ങനെ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി നമുക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റുന്ന 6-7 ദിവസങ്ങളായിരുന്നു ഇത്. ഇപ്പോൾ പറഞ്ഞ വാക്ക് തന്നെയാണ് അതിന് ഏറ്റവും ആപ്റ്റ്, നമുക്ക് വി ഹാവ് ടു ഗോ ബിയോണ്ട് ദ ലിമിറ്റ്സ് എന്നുള്ളതാണ്. ആ ലിമിറ്റ്സിനപ്പുറം നമുക്ക് പോകാൻ പറ്റും, നമ്മളൊരു ലക്ഷ്മണരേഖ വരച്ച് നമ്മളെ ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് നല്ലപോലെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കിളിമഞ്ചാരോ യാത്ര എനിക്ക് തന്നത്. പിന്നെ ഈ കിളിമഞ്ചാരോ യാത്രയിൽ ഞാൻ മനസ്സിലാക്കി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, കാരണം ഈ യാത്രയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ സബ്മിറ്റ് കയറി അത് നമ്മളെ അധികം നമ്മുടെ തലയിലേക്ക് കയറില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പോലെ തന്നെ സബ്മിറ്റ് കയറി നമ്മൾ പെട്ടെന്ന് ഇറങ്ങും. അപ്പോൾ ഈ സബ്മിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ റൂമിലേക്ക് വരാൻ തീരുമാനിച്ചല്ലോ, അന്ന് നമ്മൾ ശരിക്കും നടക്കുന്നത് ഏകദേശം 24 മണിക്കൂറാണ്. കാരണം 5th night 10 മണിക്ക് തുടങ്ങുന്ന യാത്ര നമ്മൾ പിറ്റേ ദിവസം 6th ഏകദേശം ഒരു 2 മണിയാകുമ്പോഴാണ് നമ്മൾ റൂമിലെത്തുന്നത്. അപ്പോൾ 24 മണിക്കൂറാണെന്ന് നടക്കണത്, നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല നമ്മളെ കൊണ്ട് ആ 24 മണിക്കൂർ ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന്.
1: അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സഞ്ചാരിയുടെ ഈ എപ്പിസോഡ് കേട്ടിട്ട് തീർച്ചയായിട്ടും ലൈഫിൽ നമുക്ക് പറ്റാത്തതൊന്നുമില്ല, ബിയോണ്ട് ലിമിറ്റ്സ് നമ്മൾ പോകാൻ തയ്യാറാവണം, നമ്മളെ കൊണ്ട് പറ്റും എന്നതിനുള്ള തെളിവാണ് രതീഷ്. അപ്പോൾ വന്നിട്ട് ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് ഇതുപോലെ പുതിയ പുതിയ ചലഞ്ചിങ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഓക്കെ, താങ്ക് യു.

0: രതീഷിന്റെ കിളിമഞ്ചാരോ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. രതീഷിനോടൊപ്പം പങ്കെടുത്തത് സെവിൽ ജിഹാൻ.
1: ടീം സഞ്ചാരി: മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: अरे मोहन भाई, काफी बिजी लग रहे हो.
4: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
3: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
4: सच?
3: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
4: समझ गया.
5: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
6: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
5: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
6: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ. അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.

0: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 1/2 ഭാഗവും വഹിക്കുന്നു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പിലേക്ക്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയായ ഇന്ദുലേഖ മികച്ചൊരു ഡബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9495963321. നമ്പറുകൾ ഒരിക്കൽ കൂടി കേട്ടോളൂ. 9495964321. 9495963321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. അതിഥിയായി എത്തുന്നു അഭിനേത്രി ഇന്ദുലേഖ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കരൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിന്റെ മൊത്തം ഭാരത്തിന്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന് സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി 2 തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിന്റെ 2 പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ 2-ാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റു കാരണങ്ങളും ഉണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, പൊണ്ണത്തടി, വയറിന്റെ വണ്ണക്കൂട്,

കൂട്ടുകൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. തൈറോയിഡിൻ്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റ് ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിൻ്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. ഉണ്ണത്തടിയുള്ള കുട്ടികൾ, ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഫാറ്റി ലിവറിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജിൽ സിമ്പിൾ ഫാറ്റി ലിവറാണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിൻ്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജിൽ രോഗലക്ഷണങ്ങളോ ഒന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാകുകയും ചെയ്യും. അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നീ മൂന്ന് സ്റ്റേജുകളിലുണ്ട്. കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജാണ് സിറോസിസ്. ഇത് അവസാനത്തെ സ്റ്റേജാണ്. കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിംഗ് ആണ് ഇതിൻ്റെ ലക്ഷണം. കരളിൻ്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണയായി യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിങ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിൻ്റെ വലത് ഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിൻ്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിൻ്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്തു വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും പിന്നീട് ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പലപ്പോഴും നോർമലായിരിക്കും. നോർമൽ ആയാലും ഫാറ്റി ലിവർ ഉണ്ടാകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിൻ്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിൻ്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ
അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോ സ്കാനും തമ്മിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറെ വ്യത്യാസം

വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ്സായി, അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവറിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്, ഗ്രേഡ് 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിൻ്റെ സ്റ്റേജും ഫാറ്റിൻ്റെ അളവും പ്രത്യേകം പറയുന്നു, അത് സ്റ്റേജ് 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും, പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോസ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്. എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ 1 മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ്, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞു കൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിൻ്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പം ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിൻ്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6 മുതൽ 8 ആഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറും. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ, ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭകാലത്തിന് മുൻപേ തന്നെ ഇത്തരം അസുഖം ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് അത് തുടരുകയോ കൂടുതൽ മോശമാകുകയോ ചെയ്യാം. ഇതിൻ്റെ കാരണങ്ങൾ ഹോർമോണൽ വ്യത്യാസം, അമിതഭാരം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്.
അമ്മ

0: ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിൻ്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കുക, മദ്യപാനം ഒഴിവാക്കുക, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക, അപകട സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇനി ഫാറ്റി ലിവർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിച്ചാൽ മിക്കവാറും നിയന്ത്രിക്കാനും കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. നേരത്തെയുള്ള രോഗനിർണയവും തുടർച്ചയായ ചികിത്സയും കരളിനെ ഗുരുതരമായ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി.

പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു മണിക്കൂർ നേരം നമുക്ക് ആസ്വദിക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനത്തിലേക്ക് പോകാം. യേശുദാസും ചിത്രയും സംഘവും പാടിയതാണ് ചിത്രം അഗ്നിസാക്ഷി. ഗാനരചനയും സംഗീത സംവിധാനവും കൈതപ്രം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: സന്തോഷ് വർമ്മയുടെ വരികൾ, ജേക്സ് ബിജോയുടെ ഈണം, അതിൽ നറുകര പാടിയ ഗാനം, ചിത്രം കടുവ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചിത്രപാടി ഒരു ഗസൽ, ചിത്രം പാട്ടിന്റെ പാല.

0: സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗർ ദേലം, കാർത്തിക്കിന്റെ സ്വരം, ചിത്രം നീലത്താമര.

0: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: ഇനിയൊരു യുഗ്മഗാനം കേൾക്കാം. ശ്വേതയും മാൻസി ഹരീഷും പാടിയതാണ് ചിത്രം ഒരു ഇന്ത്യൻ പ്രണയകഥ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീത സംവിധാനം വിദ്യാസാഗർ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമ്പൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷുവ ശ്രീധരന്റെ ഈണം, കാർത്തിക്കും ആശാമേനോനും പാടിയ ഗാനം ചിത്രം കീർത്തിചക്ര.

പ്രേക്ഷകതാക്കളെ ഒരു അറിയിപ്പിലേക്ക്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964311 മറ്റൊരു നമ്പർ 9496553211 ഒരു നമ്പർ കൂടി 9496593211 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിൽ ഇതാ ഈ ഒരു ഗാനം കൂടി കേട്ടോളൂ. ചിത്രപാടിയതാണ് ചിത്രം ഫ്രണ്ട്സ്. വരികളൊരുക്കിയത് കൈതപ്രം, ഈണം നൽകിയത് ഇളയരാജ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. എൽനിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആനക്കാമ്പുയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ അപകടത്തിൽ പദ്ധതി നടത്തിപ്പുകാരുടെയും കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്ത് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. ദേശീയ ദന്തൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ മേഖലാതല യോഗം നടത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് നിരീക്ഷിക്കാൻ രാജ്യത്ത് ആദ്യമായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകിട്ട് 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന ചിത്രത്തിൽ ഹരിനാരായണൻ വരികളെഴുതി ബിജിപാൽ ഈണം നൽകി സുദീപ് കുമാർ പാടിയ ഗാനം

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ശ്രീവത്സൻ ജയമേനോനും ചിത്രയും പാടിയ ഗാനം, ചിത്രം കാംബോജി.

0: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: ഇത് നമ്മുടെ കഥ എന്ന ചിത്രത്തിൽ സന്തോഷ് വർമ്മ വരികളെഴുതി, മോഹൻ സിതാര സംഗീതം നൽകി. മധു ബാലകൃഷ്ണനും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം.

0: മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം 4246971 9.
2: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
1: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: അടുത്തതായി കസിൻസ് എന്ന ചിത്രത്തിനു വേണ്ടി നിഖിൽ രാജും സിതാരയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ഇനി കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് വിനീത് ശ്രീനിവാസനും ശ്വേതയും.

0: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തു പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
7: യൂസഫലി കേച്ചേരിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം ആ നിമിഷം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ് 39 മിനിറ്റും 59 സെക്കൻഡും.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 04

0: 7 2 2 8 8 3 8 5 6.
1: മനോയാനം.
2: ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളികളിലൊന്നായ അർജൻസി കൾച്ചർ, അഥവാ എല്ലാ കാര്യങ്ങൾക്കും ഉടനടി പ്രതികരിക്കണം എന്ന മാനസികാവസ്ഥ, നമ്മുടെ നാഡീവ്യൂഹത്തെ എങ്ങനെ തളർത്തുന്നു എന്ന് ആധുനിക പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഓരോ സെക്കൻഡിലും ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ, ഇമെയിലുകൾ, സന്ദേശങ്ങൾ, ഇവയോടൊക്കെ എത്രയും വേഗം പ്രതികരിക്കണം എന്നൊരു തരം സമ്മർദ്ദം ഇന്ന് നമ്മളിൽ മിക്കവരും അനുഭവിക്കുന്നുണ്ട്. എപ്പോഴും സജ്ജമായിരിക്കുക, ഉടനടി മറുപടി നൽകുക എന്നത് ഒരു മിടുക്കായിട്ടാണ് പലരും കാണുന്നത്. എന്നാൽ ശാസ്ത്രീയമായി നോക്കിയാൽ ഈ അർജൻസി കൾച്ചർ നമ്മുടെ തലച്ചോറിനെ വിട്ടുമാറാത്ത സമ്മർദ്ദത്തിന്റെ മുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിരന്തരമായ ഓട്ടം നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് കനത്ത വിലയാണ് നൽകുന്നത്. തലച്ചോറിലെ ഓൺലൈൻ വിജിലൻസ് എന്ന അവസ്ഥയെക്കുറിച്ച് ഇന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫോണിൽ ഒരു സന്ദേശം വരുമോയെന്നോ ആരോടെങ്കിലും മറുപടി പറയേണ്ടി വരുമോ എന്നോർത്ത് തലച്ചോർ എപ്പോഴും ഒരു ജാഗ്രതാവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് ഓൺലൈൻ വിജിലൻസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ ശരീരം കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ശ്വസനഗതിയിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഉത്കണ്ഠയിലേക്കും തീവ്രമായ മാനസിക ക്ഷീണത്തിലേക്കും നയിക്കുന്നു. കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കുന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശ്രദ്ധാശൃംഖലകൾക്ക് വിശ്രമം ആവശ്യമാണ്. എന്നാൽ ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ ശ്രദ്ധയെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഴത്തിലുള്ള ചിന്തകൾക്കോ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്കോ തലച്ചോറിന് സമയം ലഭിക്കുന്നില്ല. ഗൌരവമേറിയ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കു വരുന്ന ഒരു മെസ്സേജ് നമ്മുടെ ചിന്തയുടെ താളം തെറ്റിക്കുന്നു. ആ പഴയ ഏകാഗ്രതയിലേക്ക് തിരിച്ചെത്താൻ തലച്ചോറിന് ശരാശരി 20 മിനിറ്റിലധികം സമയം വേണ്ടിവരും. ഇങ്ങനെ ഓരോ മിനിറ്റിലും ചിന്തകൾ മുറിഞ്ഞു പോകുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ക്രിയാത്മകതയും മങ്ങാൻ തുടങ്ങുന്നു. ഈ നിരന്തരമായ തിരക്കിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കും. സന്ദേശങ്ങൾക്കും ഫോൺ വിളികൾക്കും ഉടൻ മറുപടി നൽകണം എന്ന വാശി ഉപേക്ഷിക്കുന്നത് ഒരുതരം മാനസിക സ്വാതന്ത്ര്യമാണ് എന്ന് മറന്നുപോകരുത്. ആശയവിനിമയത്തിന് കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുന്നതും ദിവസത്തിൽ ചില സമയങ്ങൾ പൂർണമായും സാങ്കേതിക വിദ്യയിൽ നിന്ന് മാറി നിൽക്കുന്നതും തലച്ചോറിലെ പാരാസിമ്പതറ്റിക് നാഡീവ്യൂഹത്തെ ഉണർത്തുന്നു. ഇത് നമുക്ക് മാനസിക വ്യക്തതയും വൈകാരിക സ്ഥിരതയും നൽകുന്നു. അല്പം സമയം വെറുതെയിരിക്കുന്നത് തലച്ചോറിന് ലഭിച്ച വിവരങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനുള്ള സമയം നൽകലാണ് എന്ന് ഓർക്കണം. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെ ഈ സമ്മർദ്ദത്തെ നമുക്ക് മറികടക്കാം. ഫോണിലെ അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ ഓഫാക്കി വയ്ക്കുക. ഭക്ഷണ സമയത്തോ ഉറങ്ങാൻ പോകുന്നതിനു മുൻപോ ഫോൺ മാറ്റിവെക്കുക. ഇതൊക്കെ ലളിതമെങ്കിലും അതീവ ഫലപ്രദമായ മാർഗങ്ങളാണ്. നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അത് ഫോണിലെ ചുവന്ന നോട്ടിഫിക്കേഷൻ ബട്ടണുകൾക്ക് ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഈ തിരക്കില്ലാത്ത ലോകത്തേക്ക് മടങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ദീർഘായുസ്സിനും മാനസിക സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ്. തിരക്കുകളെ തിരസ്കരിക്കുക, ശാന്തതയെ പൊലുകുക. അതിലൂടെ മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം. അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്ന് സ്നേഹപൂർവ്വം വിട പറയുന്നു.
3: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
5: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണ പച്ചക്കറി കൃഷിയിൽ ജൈവദ്രാവക വളങ്ങളുടെ ഉപയോഗം, ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഫാം അസിസ്റ്റന്റ് ശ്രീമതി ഷഫ്ന എസ് എച്ച്. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ ജെ എസ്.
3: ഓണക്കാലം വരവായല്ലോ. ഓണത്തിനുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയമാണിപ്പോൾ. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും ഒക്കെ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാരും ഇപ്പോൾ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. വിഷമില്ലാത്ത ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നല്ല ഉൽപ്പാദനം ലഭിക്കുന്നതിനും നമുക്ക് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്?
4: ജൈവദ്രാവക വളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൃഷിയിടത്തിൽ ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വളങ്ങളാണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയിൽ പോഷകങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. ഇവ ദ്രാവക രൂപത്തിലുള്ളവയാണ്. ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്നു. ഇതിലൂടെ സസ്യവളർച്ച മെച്ചപ്പെടുകയും പൂക്കളും കായ്കളും വളരെ അധികം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനവും വർദ്ധിക്കുന്നുണ്ട്.
3: ജൈവദ്രാവക വളങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് പഞ്ചഗവ്യമാണല്ലോ. എന്താണ് ഈ പഞ്ചഗവ്യം?
4: സസ്യങ്ങളുടെ വളർച്ചയെയും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെയധികം ഗുണമേന്മയുള്ള ഒരു ജൈവ ഉൽപ്പന്നമാണ് ഈ പഞ്ചഗവ്യം. പഞ്ചഗവ്യം എന്നതിൽ പഞ്ച എന്ന് ഉദ്ദേശിക്കുന്നത് അഞ്ച്, ഗവ്യം എന്നാൽ പശു. അതായത് പശുവിൽ നിന്നുള്ള അഞ്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പുളിപ്പിച്ചുണ്ടാക്കുന്ന ജൈവവളമാണ് പഞ്ചഗവ്യം.
3: എങ്ങനെയാണ് ഈ പഞ്ചഗവ്യം തയ്യാറാക്കുന്നത്?
4: നമുക്ക് പഞ്ചഗവ്യം തയ്യാറാക്കാനായിട്ട് ഒരു വലിയ പ്ലാസ്റ്റിക് ബക്കറ്റോ മൺപാത്രമോ ആദ്യം വേണം. അല്ലെങ്കിൽ ഒരു സിമൻറ്റ് ടാങ്കോ എടുക്കാവുന്നതാണ്. ആദ്യമായി 7 കിലോ ചാണകം 1 കിലോ പശുവിൻ നെയ്യുമായി ചേർത്തിളക്കണം. എന്നിട്ട് 3 ദിവസം മാറ്റിവെക്കണം. പാത്രത്തിൻ്റെ വായുഭാഗം ഒരു നെറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ നന്നായി മൂടിവെക്കണം. ഇത് പ്രാണികൾ മുട്ടയിടുന്നത് തടയാനായിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെയും വൈകുന്നേരവും നന്നായി ഇളക്കിക്കൊടുക്കണം. ഒരു 3 ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് 10 ലിറ്റർ ഗോമൂത്രവും 10 ലിറ്റർ വെള്ളവും ചേർത്ത് 15 ദിവസം മൂടി സൂക്ഷിക്കണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും 2 നേരം ഇളക്കിക്കൊടുക്കണം. എന്നിട്ടൊരു 15 ദിവസം കഴിഞ്ഞിട്ട് 3 ലിറ്റർ പശുവിൻ പാല്, 2 ലിറ്റർ തൈര്, 3 ലിറ്റർ കരിക്കിൻ വെള്ളം, 3 കിലോഗ്രാം ശർക്കര, 12 നല്ല പഴുത്ത പൂവൻ പഴം ഇവ ചേർത്ത് നന്നായി ഇളക്കിക്കൊടുക്കണം. ഇത് നന്നായി മൂടി സൂക്ഷിക്കണം. എല്ലാ ദിവസവും നേരത്തെ പറഞ്ഞ പോലെ 2 നേരം ഇളക്കിക്കൊടുക്കണം. ഒരു 30 ദിവസം കഴിയുമ്പോൾ പഞ്ചഗവ്യം റെഡിയാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തണലുള്ള ഒരു സ്ഥലത്ത് വേണം പഞ്ചഗവ്യം സൂക്ഷിക്കേണ്ടത്.
3: ഈ പഞ്ചഗവ്യം പച്ചക്കറികളിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? എത്ര അളവിൽ ഉപയോഗിക്കണം?
4: പഞ്ചഗവ്യമായിക്കഴിഞ്ഞാൽ ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. സാധാരണയായി 30 മില്ലി പഞ്ചഗവ്യം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇലകളിൽ തളിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് പവർ സ്പ്രേയറുകളാണെങ്കിൽ 10 ലിറ്റർ കപ്പാസിറ്റിയുള്ള പവർ സ്പ്രേയറിൽ 300 മില്ലി ഒരു ടാങ്കിൽ നിറച്ച് നമുക്ക് അടിക്കാവുന്നതാണ്. വേറൊരു രീതി എന്ന് പറയുന്നത് ജലസേചനത്തിനായുള്ള വെള്ളത്തിൽ കലക്കിയും ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ 1 ഹെക്ടറിന് 50 ലിറ്റർ പഞ്ചഗവ്യം ജലസേചനത്തിലൂടെ നമുക്ക് നൽകാനാവും. ഇത് കൂടാതെ വിത്തുകളും തൈകളും നടുന്നതിന് മുമ്പ് 1-3% വീര്യത്തിൽ പഞ്ചഗവ്യ ലായനിയിൽ 20 മിനിറ്റ് മുക്കിവെക്കുന്നത് നല്ലതാണ്. പഞ്ചഗവ്യം ചെടികളിൽ പ്രാരംഭഘട്ടത്തിൽ ഉപയോഗിക്കുമ്പോൾ 2 ആഴ്ചയിൽ 1 സ്പ്രേ എന്ന തോതിലും പിന്നീട് പൂവിടാനും കായുണ്ടാകാനും വേണ്ടി കൊടുക്കുമ്പോൾ 10 ദിവസത്തിൽ 2 സ്പ്രേ എന്ന തോതിലും നമുക്ക്

0: ഉപയോഗിക്കാവുന്നതാണ്.
1: പഞ്ചഗവ്യം കൂടാതെ ഫിഷമിനോ ആസിഡും ഒരു ജൈവദ്രാവക വളമാണല്ലോ, അതിന്റെ ഉപയോഗം എങ്ങനെയാണ്?
0: ഫിഷമിനോ ആസിഡ് എന്ന് പറയുന്നത് മത്സ്യമാലിന്യങ്ങളും ശർക്കരയും ഉപയോഗിച്ച് പുളിപ്പിച്ച് തയ്യാറാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം നൈട്രജനും ധാരാളം അമിനോ ആസിഡും അടങ്ങിയിട്ടുണ്ട്. ദ്രാവക രൂപത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇലകളിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അവയ്ക്കിത് ആഗിരണം ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ചീര, വെണ്ട, മുളക്, വഴുതന തുടങ്ങിയ വിളകളിലൊക്കെ ഇത് വളരെ പ്രയോജനകരമാണ്.
1: ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് വിശദീകരിക്കാമോ?
0: ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാനായിട്ട് 5 കിലോ മത്സ്യം, 5 കിലോ ശർക്കര എന്നിവയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി മുമ്പ് കിട്ടിയിരുന്ന മത്തി എന്ന മത്സ്യം ഇതിന് വളരെ അനുയോജ്യമാണ്. ഇതുണ്ടാക്കാനായി 5 കിലോ മത്സ്യമെടുത്ത് മീൻകുടൽ മാറ്റിയ ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. കുടൽ മാറ്റുന്നത് ദുർഗന്ധമുണ്ടാകാതിരിക്കാനാണ്. ശേഷം ഇതിൽ ശർക്കര ചേർത്ത് കൊടുക്കണം. എത്ര മത്സ്യമാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ശർക്കരയും എടുക്കണം. ശർക്കര പൊടിച്ചാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു ബക്കറ്റോ ഒരു മൺകലമോ എടുക്കാം. ശേഷം അതിനകത്തേക്ക് മീനും ശർക്കരയും ലെയർ ലെയറായിട്ട് ഇടണം. അത് കഴിഞ്ഞ് നന്നായി ഇളക്കിക്കൊടുക്കണം. ശേഷം ഇത് നന്നായി അടച്ച് സൂക്ഷിക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല. 30 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് റെഡിയാകും.
1: പഞ്ചഗവ്യം ഉപയോഗിച്ചതുപോലെ തന്നെയാണോ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കേണ്ടത്?
0: പഞ്ചഗവ്യം പോലെ തന്നെയാണ് ഇതും കൊടുക്കേണ്ടത്. ഇലകളിൽ തളിച്ചോ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയോ ജലസേചനത്തിലൂടെ കൊടുക്കുകയോ ചെയ്യാം. പക്ഷേ കൊടുക്കേണ്ട അളവിൽ വ്യത്യാസമുണ്ട്. 5 മില്ലി അമിനോ ആസിഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണം ഇലകളിൽ തളിക്കാൻ. മണ്ണിലൊഴിക്കുന്നതിനായിട്ടാണെങ്കിൽ 10 മില്ലി അമിനോ ആസിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കണം.
1: ജീവാമൃതവും ഒരു ജൈവദ്രാവക വളമല്ലേ?
0: അതെ, ജീവാമൃതവും ജൈവദ്രാവക വളമാണ്. ജീവാമൃതം പ്രധാനമായും മണ്ണിലെ ഗുണകരമായ സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇതുണ്ടാക്കാനായി 10 കിലോ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, 200 ലിറ്റർ വെള്ളം, 2 കിലോഗ്രാം ശർക്കര, 2 കിലോഗ്രാം പയറുപൊടി, ആവശ്യത്തിന് മണ്ണ് ഇത്രയും വേണം. ഇത് തയ്യാറാക്കുന്നതിനായി നമുക്കൊരു പ്ലാസ്റ്റിക് ബാരൽ എടുക്കാം. ഇതിലേക്ക് 200 ലിറ്റർ വെള്ളമെടുത്ത് മുന്നേ പറഞ്ഞ ചാണകം, ഗോമൂത്രം, പയറുപൊടി, ശർക്കര, മണ്ണ് ഇവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇളക്കണം. ഇതൊരു ചാക്കുപയോഗിച്ച് മൂടിവെക്കാം. ദിവസവും രാവിലെയും വൈകിട്ടും ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് ഘടികാരദിശയിൽ 3 മിനിറ്റെങ്കിലും ഇളക്കണം. ചൂട് കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ 1 ദിവസത്തിനുള്ളിലും തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ 3 ദിവസത്തിനുള്ളിലും ജീവാമൃതം റെഡിയാകും. ഇത് നമുക്ക് ജലസേചനത്തിലൂടെ നൽകാനാകും. ജലസേചനത്തിലൂടെ നൽകുമ്പോൾ ഏക്കറിന് 200 ലിറ്റർ എന്ന അളവിൽ വേണം ഇത് ഉപയോഗിക്കാൻ. പിന്നെ ജീവാമൃതം ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വളം തയ്യാറാക്കി 1 ആഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിക്കണം. പിന്നെ ജീവാമൃതം തളിച്ചതിന് ശേഷം 12 മണിക്കൂർ ചെടികൾക്ക് വെള്ളം നൽകാൻ പാടില്ല.
1: ഇതല്ലാതെ സാധാരണയായി ഉപയോഗിക്കുന്ന വേറെയും ജൈവദ്രാവക വളങ്ങളുണ്ടോ?
0: തീർച്ചയായും ധാരാളം ജൈവദ്രാവക വളങ്ങളുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ് എഗ് അമിനോ ആസിഡ്. ഇപ്പോൾ ധാരാളമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായി നമുക്ക് കോഴിമുട്ടയും നാരങ്ങാനീരും ശർക്കരയും മാത്രമാണ് ആവശ്യം. ധാരാളം കാൽഷ്യവും അമിനോ ആസിഡും സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ജൈവദ്രാവക വളക്കൂട്ടാണിത്. ഇതുണ്ടാക്കാനായി നമുക്ക് 7 മുട്ട ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ എടുക്കാം. ഇതിലേക്ക് മുട്ട മുങ്ങുന്നത് വരെ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കണം. ഏകദേശം 7 മുട്ടയ്ക്കൊരു 10 മുതൽ 15 വരെ നാരങ്ങ വേണ്ടിവരും. ശേഷം വായു കടക്കാത്ത രീതിയിൽ 2 ആഴ്ച ഈ ബോട്ടിൽ അടച്ച് സൂക്ഷിക്കണം. 2 ആഴ്ച കഴിഞ്ഞ് ബോട്ടിൽ തുറന്ന് മുട്ട ഉടച്ച് അതിനോട് ചേർക്കണം. ശേഷം ഇതിലേക്ക് 250 ഗ്രാം ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇതൊരു 10 ദിവസം അടച്ച് സൂക്ഷിക്കണം. 10 ദിവസം കഴിഞ്ഞ് എഗ് അമിനോ ആസിഡ് റെഡിയാകും. ഇത് നമുക്ക് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടികളിൽ തളിക്കാം.
1: പഞ്ചഗവ്യം, ജീവാമൃതം, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് ഇവയെല്ലാം നമ്മളിപ്പോൾ കേട്ടു. ഇതുകൂടാതെ ഇനിയും ഒരുപാട് ജൈവദ്രാവക വളങ്ങളുണ്ടോ?
0: തീർച്ചയായും ഒരുപാടുണ്ട്. അവയിൽ ചിലതാണ് ദശഗവ്യം, ഗുണപ്പജല, വെർമി വാഷ്, കമ്പോസ്റ്റ് ടീ, ബയോഗ്യാസ് സ്ലറി, ചാണക സ്ലറി ഇവയെല്ലാം. ആദ്യം നമുക്ക് വെർമി വാഷ് എന്താണെന്ന് നോക്കാം. മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന ദ്രാവകമാണ് വെർമി വാഷ്. ഇതിൽ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണുകളും സൂക്ഷ്മ മൂലകങ്ങളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളവുമായി ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാവുന്നതാണ്. രണ്ടാമതായി ദശഗവ്യം. ദശഗവ്യം എന്ന് പറയുന്നത് പഞ്ചഗവ്യത്തിൽ നിന്നും അതുപോലെ പല ചെടികളുടെ സത്തിൽ നിന്നും 10 ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ജൈവ ഉൽപ്പന്നമാണ്. അതായത് 10 ചെടികളുടെ ഇലകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആര്യവേപ്പ്,

0: കുച്ചി, കുലിഞ്ചി, ഉമ്മം, കടലാവണക്ക്, ആടലോടകം, പൊങ്ങം ഇവയുടെ ഇല ഗോമൂത്രവുമായി 1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് ഇത് അരിച്ചെടുക്കണം. ഇങ്ങനെ ലഭിക്കുന്ന 1 ലിറ്റർ സത്ത് 5 ലിറ്റർ പഞ്ചഗവ്യവുമായി ചേർത്ത് ഇളക്കി 30 ദിവസം സൂക്ഷിക്കണം. 30 ദിവസം കഴിഞ്ഞ് ഇത് നമുക്ക് നേർപ്പിച്ച് ചെടികളിൽ ഉപയോഗിക്കാം. ഇതിന്റെ അളവും പഞ്ചഗവ്യത്തിന്റെ പോലെ തന്നെയാണ്, 3% വീര്യത്തിൽ തളിക്കാം.
1: അപ്പൊ ഈ ഗുണപജല എന്താണ്?
0: ഗുണപജല ഒരു പരമ്പരാഗത ജൈവദ്രാവക വളമാണ്. ഇതിനുവേണ്ടി 1 കിലോഗ്രാം മത്സ്യം അല്ലെങ്കിൽ മാംസത്തിന്റെ അവശിഷ്ടം, 1 ലിറ്റർ പാല്, 1 കിലോഗ്രാം നെയ്യ്, 1/2 കിലോഗ്രാം തേൻ ഇവ ചേർത്ത് മൺപാത്രത്തിൽ തിളപ്പിച്ച് ശേഷം ഇതിലേക്ക് 1-5 ലിറ്റർ ചൂടുവെള്ളം ചേർത്ത് ഇറുകിയ ലിഡ് ഉപയോഗിച്ച് അടച്ചു വെക്കണം. 14 ദിവസം ഇൻക്യുബേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിന്റെ അളവ് 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ്.
1: നേരത്തെ പറഞ്ഞ ജൈവദ്രാവക വളങ്ങളുടെ കൂട്ടത്തിൽ ബയോഗ്യാസ് സ്ലറി ഉണ്ടായിരുന്നല്ലോ, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്?
0: ബയോഗ്യാസ് സ്ലറി എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയ മികച്ച ഒരു ജൈവവളമാണ്. ഇത് നമുക്ക് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും.
1: ഇപ്പോൾ ഇത്രയും ജൈവദ്രാവക വളങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ, കർഷകർ ഉപയോഗിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ജൈവദ്രാവക വളങ്ങൾ എപ്പോഴും നമുക്ക് ആവശ്യമായ അളവിൽ മാത്രം തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് ഉചിതം. പിന്നെ ഇവ നിർദ്ദേശിച്ച അളവിൽ മാത്രം ഉപയോഗിക്കണം. തളിക്കുന്നതിന് മുമ്പേ എല്ലാ ജൈവദ്രാവക വളങ്ങളും നന്നായിട്ട് അരിച്ചെടുക്കണം. ഉച്ച സമയത്ത് തളിക്കാതെ രാവിലെയോ വൈകുന്നേരമോ തളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജൈവദ്രാവക വളങ്ങൾ പെട്ടെന്നുള്ള പോഷക ലഭ്യത ഉറപ്പാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം അടിവളമായി ചാണകം, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, കോഴിവളം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി തുടങ്ങിയ ജൈവവളങ്ങളും നൽകേണ്ടതാണ്.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓണക്കാല പച്ചക്കറി കൃഷിക്ക് വേണ്ടി തയ്യാറാകുന്ന കർഷകരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഒരുപാട് ജൈവദ്രാവക വളങ്ങൾ ലഭ്യമായ ഈ സാഹചര്യത്തിൽ എല്ലാ ദ്രാവക വളങ്ങളും ഒരേ സമയം ഉപയോഗിക്കേണ്ടതില്ല. കർഷകർക്ക് ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അവരുടെ വിളയുടെ വളർച്ചാഘട്ടവും മനസ്സിലാക്കി 1-2 ജൈവദ്രാവക വളങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം.
2: വീട്ടിൽ നമുക്ക് ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് ജൈവദ്രാവക വളങ്ങൾ തയ്യാറാക്കി ഉപയോഗിച്ചാൽ സുരക്ഷിതമായ പച്ചക്കറി ഉത്പാദനം സാധ്യമാകും. മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ചെലവ് കുറയ്ക്കാനും ഇത് സഹായകമാകും. ഈ ഓണക്കാലത്ത് എല്ലാവർക്കും സ്വന്തമായി പച്ചക്കറി കൃഷി ചെയ്ത് വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാം. വളരെ പ്രയോജനപ്രദമായ ഈ വിവരങ്ങൾ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫാം അസിസ്റ്റന്റ് ശ്രീമതി ഷഫ്ന SH. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ JS. ഇനി ഒരറിയിപ്പ്. കേരളത്തിലെ കർഷകരെയും കാർഷിക വികസനത്തിനായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനും കാർഷിക മേഖലയിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി സംസ്ഥാന സർക്കാർ കർഷക അവാർഡുകൾ എല്ലാ വർഷവും നൽകിവരുന്നു. 2025 സംസ്ഥാന കർഷക അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഈ മാസം 13 വരെയാണ് പൂരിപ്പിച്ച അപേക്ഷകൾ കൃഷിഭവനിൽ സമർപ്പിക്കേണ്ടത്. വിശദവിവരങ്ങൾ www.karshikakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്.
3: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9.
5: നമസ്കാരം. പ്രധാന വാർത്തകൾ.

വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി പൂർണ്ണമായും തുടച്ചുനീക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് പുതുക്കിയ വിജിലൻസ് മാനുവൽ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളെയാണ് സമാപനം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 85 പേർ അറസ്റ്റിലായി. 78 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ഇതുവരെ 6075 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ 2025 കർഷക അവാർഡുകൾക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നൽകുന്ന അവാർഡിന് 2025-26 വർഷത്തെ കാർഷിക പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. സംസ്ഥാന ഗതാഗത വകുപ്പിനുള്ള വിവിധ നിർവഹണ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണ് 10 വീടുകൾക്ക് കേടുപാടുണ്ടായി. ഇന്നലെ 4 വീടുകൾക്ക് കേടുപറ്റി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. എള്ള് കൃഷിയിലൂടെ അധിക വരുമാനം. ഡോക്ടർ അതുൽ ജയപാലുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ. VKN എഴുതിയ കഥ കവിയുടെ മരണം. 9:30 സംഗീതസുധ, CS അനുരൂപ് വയലിനിൽ വായിച്ച കൃതികൾ, SR ശ്രീകാന്ത് മൃദംഗം, തൃപ്പൂണിത്തറ എൻ രാധാകൃഷ്ണൻ ഖടം, ഗോപകുമാർ KD മുഖർശംഖ്. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ VN ശ്രീകരൻപിള്ള അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഉഷ മലരി, യൂസഫ് അലി കേച്ചേരിയുടെ നബി പറഞ്ഞ കഥ ആലാപനം വിഷ്ണു പ്രദീപ്, ഉദയഗീതം സരിത RC നായർ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KK തോമസ് മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, സിന്തറ്റിക് ഫൈബറുകൾ, സോഫിയ നടത്തുന്ന പ്രഭാഷണം. 12:40 പ്രകാശധാര, പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 1:02 ഒരുവട്ടം കൂടി ചലച്ചിത്ര ഗാന പരിപാടി.

2-2 നാടകം. 3 ചോദ്യങ്ങൾ ഭാഗം 1. ലിയോ ടോൾസ്റ്റോയിയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനുരാജ് ഡി ആർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3 മണിക്ക് ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സിന്ധു വി ചന്ദ്രനുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, ആലത്തൂർ ശ്രീനിവാസ് അയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിഷാ സുരഭി, 11 മണിക്ക് സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിക്കുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി വെള്ളനാട് നാരായണൻ വരികളെഴുതി, DS ശേഖർ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: BNV കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, തിരുവല്ലം. ആലാപ് 2026 ഇന്റർ കോളേജിയറ്റ് കവിതാ പാരായണ മത്സരം 2026 ജൂലൈ 10 രാവിലെ 9:30 മുതൽ കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ അംഗീകൃത കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 9633143266, 9496152291 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്.
7: ശ്രീനിവാസും സുജാതയും മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ S. രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 6:20 സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജക.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KK തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655321 ഒരു നമ്പർ കൂടിയുണ്ട്. 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. സന്ധ്യാഗീതം. ഇന്ന് സന്ധ്യാഗീതത്തിൽ ആദ്യം ഹർഷഭാഷ്മം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ എം കെ ഖാൻ സാഹിബ്, സംഗീതം എം കെ അർജുനൻ.

സന്ധ്യാഗീതത്തിലെ അടുത്ത ഗാനം ഏകലവ്യൻ എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രാജാമണി.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ്

0: മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കല്ലാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ പ്രദേശത്ത് നിന്നും രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSC എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ

0: ഇടുക്കിയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 ഒന്നര മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് 2 തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാ വിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
0: പത്തനംതിട്ട കടമനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 സമ്മാനത്തുക 30 സർക്കാർ ഉത്തരവിറക്കി. 50 മൂന്നാം സമ്മാനം 25 ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണാതായ 5 തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം.

സന്ധ്യാഗീതത്തിൽ അവസാനമായി മാമാങ്കം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ. പാടിയത് യേശുദാസും വാണി ജയറാമും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ജീവിതം നൽകുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നാം കാത്തുസൂക്ഷിക്കുന്ന ആത്മബന്ധങ്ങളാണ്. തിരക്കുകൾക്കിടയിലും പരസ്പര വിശ്വാസവും കരുതലും നൽകി ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്നതും

0: സന്തോഷങ്ങൾ ഇരട്ടിയാക്കുന്നതും ഈ സ്നേഹക്കരുതലാണ്. പദവികളെക്കാളും പണത്തെക്കാളും പലപ്പോഴും ഉപകരിക്കും സ്നേഹബന്ധങ്ങൾ. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. അധിക വരുമാനത്തിനായി എള്ളു കൃഷി എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, രാഷ്ട്രീയ ഗോകുൽ മിഷൻ, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: വളർത്തുനായ്ക്കളെ ദയാവധം ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ നൽകുന്ന അനിശ്ചിതത്വം കർഷകരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മഴയുടെ അളവും സമയവും പ്രവചനാതീതമാണ്. ചിലയിടങ്ങളിൽ നല്ല മഴ കിട്ടുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒട്ടും മഴ കിട്ടാത്ത അവസ്ഥയാണ്. ഒപ്പം നമ്മുടെ അനാസ്ഥ കൊണ്ടും അല്ലാതെയും ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃഷിയെയും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. അതിനാൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ പ്രധാന വിഷയം എള്ളു കൃഷിയാണല്ലോ. പോഷക ഗുണങ്ങൾ കൊണ്ട് വിലമതിക്കപ്പെടുന്ന ഒരു എണ്ണ വിളയാണ് എള്ള്. കേരളത്തിൽ ഇതൊരു പ്രധാന കാർഷിക വിള അല്ലെങ്കിലും ചില മേഖലകളിൽ എള്ള് ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. എള്ളിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അതുൽ ജയ്പാലാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത്. ഡോക്ടർ അതുൽ ജയ്പാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ അതുൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഡോക്ടർ അതുൽ, ഈ എള്ള് കൃഷിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് വിശദീകരിക്കാമോ?
2: എള്ള് എന്ന് പറയുന്നത് തന്നെ അനശ്വരയുടെ വിത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇതിൽ ധാരാളമായി ആന്റി ഓക്സിഡൻസും ഫ്ലേവനോയിഡ്സും ഒക്കെ ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് ഒരുപാട് ആയുർവേദിക് പ്രിപ്പറേഷൻസിനും ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിൽ ധാരാളം മിനറൽസ്, കാൽഷ്യം, അയൺ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഈ എള്ളിന്റെ എണ്ണ നമുക്കറിയാം, അച്ചാറിടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചധിക കാലം അത് കേടുകൂടാതെ ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് എള്ളെണ്ണ ഉപയോഗിക്കുന്നത്.
1: നമ്മുടെ സംസ്ഥാനത്ത് എള്ളു കൃഷി ഏത് പ്രദേശങ്ങളൊക്കെയാണ് അധികം ചെയ്തു വരുന്നത്?
2: മുമ്പ് പല സ്ഥലങ്ങളിലും ചെയ്തു വരുന്നെങ്കിലും ഇപ്പോൾ അത് ഒരു ഓണാട്ടുകര മേഖല എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വരുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും എള്ളു കൃഷി നിലനിൽക്കുന്നത്. അത് ഏകദേശം 570 ഹെക്ടറോളം സ്ഥലത്ത് നിലവിൽ എള്ളു കൃഷി ഓണാട്ടുകര മേഖലയിൽ തന്നെയുണ്ട്. ഇതല്ലാതെ തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ചെറിയ രീതിയിൽ ആൾക്കാർ ഇപ്പം വീണ്ടും എള്ളു കൃഷിയിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്.
1: ഈ ഓണാട്ടുകര എള്ളിന് ഭൗമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട് അല്ലേ?
2: അതെ അതെ അതെ, നമ്മുടെ കാർഷിക സർവകലാശാലയുടെ IPR സെല്ലുണ്ട്, ഭൗതിക സ്വത്തവകാശ സെല്ല്. ഇവിടത്തെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന എള്ളിനത്തിനേക്കാളും ഓണാട്ടുകര മേഖലയിൽ ചെയ്യുന്ന എള്ളിനത്തിന് ഔഷധ ഗുണം കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് കണ്ടെത്തുകയും അങ്ങനെ നമ്മൾ GI രജിസ്ട്രേഷൻ അപ്ലൈ ഒക്കെ ചെയ്തു.
1: നല്ലൊരു കാര്യം തന്നെയാണ്, ഒരു സ്പെഷ്യൽ ഐഡന്റിറ്റി കിട്ടിയിട്ടുണ്ട്.
2: അതെ അതെ.
1: അപ്പൊ ഈ എള്ളു കൃഷിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഇതിന് ആവശ്യമുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ മണ്ണിന്റെ സ്ഥിതി അതൊക്കെ എന്തുവാണിത്?
2: ഇപ്പം ഓണാട്ടുകര മേഖലയിലാണ് കൂടുതലും എള്ളു കൃഷി ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ മണല് കലർന്നിട്ടുള്ള മണ്ണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നത് അധിക നേരം മണ്ണ് നിൽക്കില്ല. മഴയൊക്കെ വരുമ്പോഴും അതെല്ലാം ഒലിച്ച് പോകാറുണ്ട്. വളരെ ന്യൂട്രിയൻസ് കുറവായിട്ടുള്ള ഒരു മാർജിനൽ സോയിൽ എന്ന് നമ്മൾ പറയത്തക്ക രീതിയിലുള്ള മണ്ണിൽ പോലും എള്ളു നന്നായിട്ട് വളരും. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. സാധാരണ കൃഷിക്കാര് രണ്ട് രീതിയിലാണ് കൃഷി ചെയ്യുന്നത്, ഒന്ന് കരപ്രദേശത്തും പിന്നൊന്ന് വയലിലും. ഇപ്പൊ കരപ്രദേശത്തൊക്കെ ചെയ്യുന്ന കൃഷിക്കാരാണെങ്കിൽ ഇപ്പൊ നല്ല സമയമാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് നമ്മളത് കൃഷി ചെയ്യുന്നത്. ഇനി വയലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുണ്ടകൻ നെല്ല് കൊയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ എള്ള് വിതയ്ക്കാവുന്ന, അതിന്റെ സീസൺ ഏകദേശം ജനുവരി മുതൽ ഏപ്രിൽ വരുന്ന നമ്മുടെ ആ സമ്മർ സീസണാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്.
1: അപ്പം കാലാവസ്ഥ എനിക്ക് തോന്നുന്നു ടോട്ടലായിട്ട് നല്ലത് തന്നെയാണ്.
2: അതെ, കാലാവസ്ഥ നമുക്ക് നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ ഒരു വിള തന്നെയാണ് എള്ള്.
1: അപ്പൊ ഇതിനുവേണ്ടി ഏത് കൃഷിയാണെങ്കിലും നമുക്ക് നല്ല വിളവ് കിട്ടണമെങ്കിൽ ഇനങ്ങൾ എന്തായാലും നല്ലതായിരിക്കണം. അപ്പം എള്ളിന് വേണ്ടിയുള്ള നല്ല ഇനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: സാധാരണ കൃഷിക്കാര് അവരുടെ കയ്യിലുള്ള എള്ള് അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കും.

0: ഉപയോഗിക്കുന്നതിലുള്ള ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് അധികം ഒരു നല്ല വിളവ് നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കില്ല. നമ്മുടെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള കുറച്ച് നല്ല ഇനങ്ങൾ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കായംകുളം 1, തിലോത്തമ, തിലക്, തിലറാണി എന്നീ ഇനങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഏകദേശം 100-110 ദിവസം അതിന് മൂപ്പുണ്ട്.
1: അതിന്റെ പ്രൊഡക്ടിവിറ്റിയും നല്ലതാണ്.
0: അതെ അതെ, വളരെ നല്ലതാണ്. ഇതല്ലാതെ തിലധാര എന്ന് പറയുന്നൊരു ഇനമുണ്ട്, അത് ഏകദേശം 78 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം.
1: ഈ എള്ളിന്റെ നല്ല ഇനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എണ്ണയുടെ ശതമാനമൊക്കെ അതിൻ്റെ അകത്ത് അധികം കാണും, വളർച്ച നല്ലതായിരിക്കും, അതല്ലേ?
0: ശരിക്കും എള്ളിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ പകുതിയുള്ള ഏകദേശം 40-50% നമുക്ക് എണ്ണ തന്നെയാണ്, പിന്നൊരു 20% പ്രോട്ടീൻ, അങ്ങനെയാണ് അതിന് പോകുന്നത്. എള്ളിന്റെ ഈ ഇനങ്ങൾ മെച്ചപ്പെട്ടതെന്ന് പറയാൻ കാര്യം അതിന്റെ വിളവാണ്. നമുക്ക് ഈൽഡ് നോക്കുമ്പോഴത്തേക്ക് സാധാരണ ലോക്കൽ ഇനങ്ങളെക്കാളും നല്ല വിളവ് നമുക്ക് ഈ ഒരു ഇനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്.
1: ഈ ഇനങ്ങളുടെ ലഭ്യത എങ്ങനെയാണ്, കർഷകർക്ക് ഇത് ലഭ്യമാണോ? ഇത്
0: ആ ഇപ്പം നമുക്ക് ഇതിൻ്റെ സീഡ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ORRS എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട്, ഓണാട്ടുകര റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ. അവിടെ ഇപ്പം ഈ ഇനങ്ങളുടെ വിത്തുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നല്ല ഡിമാൻഡുണ്ട് ഇപ്പം ആ ഇനങ്ങൾക്ക്.
1: ഇപ്പൊ ഈ കൃഷി ചെയ്യുമ്പോൾ നിലവൊരുക്കൽ, പിന്നെ അതിന്റെ സംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: എള്ളിന്റെ വിത്തിന്റെ കാര്യം ആദ്യമായി പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ വിത്തുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സീഡ്സ് വിതയ്ക്കാൻ നോക്കുമ്പോൾ വിത്ത് മാത്രമായിട്ട് നമ്മൾ കൊണ്ട് വിതയ്ക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ കൂടുതൽ വീഴും, ചില സ്ഥലങ്ങളിൽ കുറച്ചേ വീഴുകയുള്ളൂ. അപ്പൊ വളർന്നു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം സാധാരണഗതിയിൽ നമ്മൾ കൃഷിക്കാർ ചെയ്യുന്നത് വെച്ചാൽ എത്ര വിത്ത് എടുക്കുന്നോ അതിന്റെ ഒരു 2-3 ഇരട്ടി മണലുമായിട്ട് മിക്സ് ചെയ്ത് ഇത് വിതറുകയാണ് പതിവ്. ഇതിന് കാർഷിക സർവകലാശാല ഒരു ശുപാർശ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 5 kg വിത്താണ് ഒരു ഹെക്ടറിന് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഏക്കറിന് നമുക്ക് ഏകദേശം 2 kg വിത്ത് മതിയാവും. അപ്പൊ അത്രയും വിത്തുകളാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയ വിത്തുകളായതുകൊണ്ട് തന്നെ നമുക്ക് നടുന്ന സമയത്ത് നിലം നന്നായിട്ട് ഉഴുത് വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചിട്ട് വേണം നമ്മൾ സാധാരണയായിട്ട് വിത്ത് വിതറാറുള്ളത്.
1: ഇതിന്റെ ഈ മുളപ്പ് എത്ര ദിവസം കഴിഞ്ഞത് വെളിയിലോട്ട് വരും?
0: ശരിക്കും എള്ള് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 5 ദിവസം എടുക്കും അതൊന്ന് പുറത്ത് വരാൻ വേണ്ടി. ആദ്യത്തെ സമയത്ത് നമുക്ക് ഇതിന്റെ കളയാണോ എള്ളാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ട ചെറിയ പ്രയാസം ഉണ്ടാവും. പിന്നെ അത് 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നല്ല രീതിയിൽ ഗ്രോത്ത് വരും.
1: ഇതിന് വളപ്രയോഗം എങ്ങനെയാണ് ചെയ്യുന്നത്?
0: സാധാരണ ഒരുപാട് കൃഷിപ്പണികളൊന്നും വേണ്ടാത്ത ഒരു വിളയാണ് എള്ള് എന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്ത് നന്നായിട്ട് പരിപാലിച്ച് വരികയാണെങ്കിൽ നല്ല വിളവ് തരുന്ന സെസാം നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് കേരള കാർഷിക സർവകലാശാല നമുക്കൊരു ശുപാർശ കൊടുത്തിട്ടുണ്ട്. കാലിവളം അല്ലെങ്കിൽ ജൈവവളം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത് ഒരു ഹെക്ടറിന് ഏകദേശം 5 ടൺ, അതായത് 5000 kg നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഒരു ഏക്കറിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ടണ്ണോളം, 2000 kg കാലിവളം നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇതല്ലാതെ നമ്മുടെ NPK വളങ്ങളുണ്ട്. അപ്പോൾ NPK ഏകദേശം അതിനും ഒരു കണക്കുണ്ട്, 30, 15, 30 kg എന്നാണ് അതിൻ്റെ കണക്ക്. ഇപ്പം നമ്മുടെ കൃഷിക്കാരൊക്കെ ആണെങ്കിൽ യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷൊക്കെയാണ് ഇപ്പം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് യൂറിയയ്ക്ക് ഏകദേശം ഒരു 25 kg, 30 kg റോക്ക് ഫോസ്ഫേറ്റ്, 20 kg പൊട്ടാഷ് ഇതാണ് ഒരു ഏക്കറിന് നമ്മൾ ശുപാർശ ചെയ്യുന്നത്.
1: ഉപയോഗരീതി എങ്ങനെയാണ്? അടിവളമായിട്ട് എല്ലാം കൊടുക്കത്തില്ല.
0: അതെ, ഇത് ആദ്യത്തെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ജൈവവളത്തോടൊപ്പം തന്നെ ചേർത്ത് നമുക്ക് മൊത്തത്തിൽ ഒന്നുകിൽ കൊടുക്കാം. ഇല്ല, നമുക്ക് ജലസേചന സൗകര്യമൊക്കെ ഉണ്ട്, നനയ്ക്കാൻ സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറിയ മാത്രം നമ്മൾ 1/3 ഭാഗമേ കൊടുക്കുകയുള്ളൂ. ബാക്കി 25% നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക്
1: മേൽവളമായിട്ട്
0: കൊടുക്കാം. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ സ്പ്രേ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും,
1: തളിച്ചു കൊടുക്കാൻ പറ്റും.
0: ഒരു 3% വീര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് ചെടിക്ക് മേലിൽ കൂടെ ഇലകൾ വീഴത്തക്ക രീതിയിൽ തളിച്ചു കൊടുക്കാവുന്ന.
1: ഇത് നട്ട് ഇത് കിളിച്ച് പുറത്തോട്ട് വന്ന് ആദ്യം വെള്ളമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കള നിയന്ത്രണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: അതെ, എള്ളിനെ സംബന്ധിച്ചിടത്തോളം കള നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യത്തെ 15 മുതൽ 25 ദിവസം അല്ലെങ്കിൽ 15 മുതൽ 20 ദിവസം വരെയുള്ള ഒരു കള നിയന്ത്രണം നമ്മളപ്പോൾ കൊടുക്കണം. ഈ കള നിയന്ത്രണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഇടയൊന്ന് ഇളക്കി കൊടുക്കണം. അതുമാത്രമല്ല, നമ്മൾ തിന്നിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ വിതയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് വിത്തുകൾ കൂടുതൽ വീഴുകയാണെങ്കിൽ, അത് അവിടെ ഒരുപാട് ചെടികളുണ്ടെങ്കിൽ അതിനെ നമുക്ക് മുഴുവനായിട്ട് പിഴുത് കളയാൻ പറ്റും ആ സ്ഥലങ്ങൾ മാത്രം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ചെടികൾ തമ്മിലും ഒരു 15 cm അകലമെങ്കിലും ഉണ്ടാവണം. അതെ,
1: ഒട്ടുമില്ലാത്ത സ്ഥലത്ത് നമുക്ക് പറിച്ചത് തിരിച്ചു നടാൻ പറ്റുമോ? നട്ടാൽ വരാൻ സാധ്യതയില്ല.
0: ഇല്ല, അത് സാധാരണ നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മളങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കി, പക്ഷെ അതത്ര സക്സസ് ആയിരുന്നില്ല. നമുക്ക് വീണ്ടും വിത്ത് തന്നെ ഇടേണ്ടതായിട്ടുണ്ട്. ഒരു വളപ്രയോഗം അല്ല, നമ്മളിപ്പം കളനിയന്ത്രണം 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഒരു കളനിയന്ത്രണം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും.

0: ആവശ്യമെങ്കിൽ ഒരു 40-ാമത്തെ ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്.
1: ഈ തിന്നിങ് എന്ന് പറയുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്?
0: നട്ടുകഴിഞ്ഞ് ഏകദേശം 15-20 ദിവസത്തിനകത്ത് ഇത് തന്നെ ഈ ചെടി വളർന്ന് ഏകദേശം ഒരു 15 സെന്റിമീറ്ററോ ഒരു ചെറിയ സ്കെയിലിന്റെ പൊക്കത്തിൽ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് തിന്നിങ് ചെയ്യാവുന്നതാണ്. അതാണ് അതിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്.
1: ഈ സമയത്ത് ചിലപ്പോഴൊക്കെ മഴ കിട്ടാറുണ്ട്, ചിലപ്പം ഒരു നീണ്ടകാലം വരെ മഴ ഇല്ലാതെ വെള്ളത്തിന്റെ പ്രശ്നം വരാറുണ്ട്. ആ സമയം ജലസേചനം ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ?
0: അതെ, കാരണം പൂർണ്ണമായും നമ്മൾ നോക്കുകയാണെങ്കിൽ എള്ളിനെ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ് സാധാരണമായി കൃഷിക്കാർ ചെയ്യുന്നത്. പക്ഷേ ജലസേചനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. കാര്യം എള്ളിനെ സംബന്ധിച്ചിടത്തോളം 4 സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്ന്, അത് നമ്മൾ നട്ട് മുളച്ച് ഒരു 4-5 ഇല വരുന്ന സമയം, അതൊന്ന്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ശിഖരങ്ങൾ വരുന്ന ബ്രാഞ്ചിങ് ആ സമയത്ത്, പിന്നെ പൂവിട്ട് തുടങ്ങുമ്പോഴും അതിൻ്റെ പോഡ് കത്തിക്ക വരുന്ന സമയങ്ങളും. ഈ 4 സ്റ്റേജിലും നമുക്ക് മഴ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ജലസേചനം കൊടുക്കുന്നത് വളരെ നല്ലതായിട്ടിരിക്കും.
1: അങ്ങനെ ചെയ്താലായിരിക്കും വിളവ് നല്ലതല്ലേ?
0: നമുക്കൊരു 50%ഓളം നമുക്കൊരു യീൽഡ് കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്.
1: എള്ളിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഒക്കെ ഒരു വെല്ലുവിളിയാണോ, പ്രശ്നം സൃഷ്ടിക്കാറുണ്ടോ?
0: സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ വലിയൊരു യീൽഡ് കുറവ് വരത്തക്ക രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എന്നാലും എലതീനി പുഴുക്കളും തണ്ടുതുരപ്പൻ പുഴുക്കളുമാണ് കീടങ്ങളിലായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്.
1: എല്ലാ സ്റ്റേജിലും എഫക്ട് ചെയ്യും?
0: ഇല്ല, ഇതൊരു 15-20 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് സാധാരണ വന്നു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ കടയിൽ കിട്ടുന്ന വേപ്പതിഷ്ഠമായിട്ടുള്ള ഏത് ഫോർമുലേഷൻ നമുക്ക് ഉപയോഗിക്കാം, സാൻഡ്രാക്നൺ ഉണ്ട്, നിംബസിഡിൻ ഉണ്ട്, നീമസോൾ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ നമുക്ക് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറിക്കിട്ടും, അല്ലെങ്കിൽ ഇത് വരാതിരിക്കും.
1: രോഗങ്ങൾ പറഞ്ഞാൽ,
0: രോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇലപ്പുള്ളി രോഗമാണ്. ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞാൽ ഇലകളിൽ ചെറിയ പുള്ളികളായിട്ട് വന്നതിന് ശേഷം അത് വ്യാപിച്ച് തണ്ടുകളിലേക്കും പോഡിലേക്കും ഒക്കെ വ്യാപിച്ച് നമ്മൾ അവസാന സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഇത് മൊത്തം കരിഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു രോഗം ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്യൂഡോമോണസ്, ഇപ്പോൾ കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഇതാണ് സ്യൂഡോമോണസ്, എല്ലാ ജില്ലകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ എന്നുള്ള തോതിൽ നമുക്കൊരു സ്പ്രേ കൊടുത്താൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫൈറ്റോപ്ലാസ്മ കൊണ്ടുണ്ടാകുന്ന ഫില്ലോഡി എന്ന് പറയുന്നൊരു രോഗമുണ്ട്. ഫില്ലോഡിയിൽ സാധാരണ ഈ പൂ വരുന്നതിന് പകരം ആ പൂ രൂപപ്പെട്ടത് ഇലയായിട്ട് മാറും. അങ്ങനത്തെ ഒരു ഫില്ലോഡി കൊണ്ടുണ്ടാകുന്ന ഒരു ചെടിയിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ കൺട്രോൾ മെഷർ നമുക്കില്ല, നമുക്കത് പിഴുത് തന്നെ നശിപ്പിച്ച് കളയേണ്ടതുണ്ട്.
1: അതുകൊണ്ട് ഇത്രയും എളുപ്പം ചെയ്യുന്ന അത്രയും നല്ലത്, അല്ലെങ്കിൽ മറ്റേ ചെടിയിലോട്ട് അത് പടരാനുള്ള ചാൻസസ് ഉണ്ടല്ലോ.
0: അതെ അതെ അതെ, അത് ഒരുപാട് വന്ന് കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് വരുന്നതിന് മുമ്പാണ് നമ്മളിത് പിഴുത് നശിപ്പിച്ച് കളയുന്നത്.
1: അപ്പൊ ഇത്രയൊക്കെ നല്ലപോലെ നമ്മൾ പരിപാലിച്ച് എള്ളിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്റെ വിളവെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ വല്ലതും ഉണ്ടോ?
0: ഉണ്ട്. സാധാരണ എള്ളെന്ന് പറയുമ്പോൾ ഒരു 100 ദിവസമാണ് നമ്മൾ ആവറേജ് പറയുന്നത്. ഇത് എങ്ങനെ വിളവെടുക്കിന് റെഡിയായി എന്ന് നമുക്ക് മനസ്സിലാവാൻ ഇതിന്റെ ഏറ്റവും താഴത്തെ ഇലകൾ നോക്കിയാൽ മതി. താഴത്തെ ഇലകൾ പഴുത്ത് ഒരു മഞ്ഞ നിറമായി തുടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ വിളവെടുപ്പിന് പാകമായി എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പം എള്ള് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓണാട്ടുകര മേഖലയൊക്കെ ആണെങ്കിൽ മണൽ കലർന്ന മണ്ണാണ്, അപ്പം നമുക്ക് പിഴുതെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേരോടെ നമ്മൾ പിഴുതെടുത്തതിന് ശേഷം ഇത് ചെറിയ ബണ്ടിലാക്കി കെട്ടി നമ്മളിത് തണലത്ത് കൊണ്ട് വെക്കും. അത് ഒരു 3-4 ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ താഴെന്നാണ് ഇത് മൂപ്പായി വരുന്നത്. അപ്പോൾ ഇത് പാകമായതിനു ശേഷം നമുക്ക് ആദ്യം കുറച്ച് വിത്തുകളൊക്കെ തൊഴിഞ്ഞു വീഴും. ആ വിത്താണ് ശരിക്കും നമ്മുടെ ഏറ്റവും നല്ല വിത്ത് എന്ന് പറയുന്നത്. അടുത്ത സീസണിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ആ വിത്താണ്. ബാക്കിയുള്ള എള്ള് നമുക്ക് സാധാരണ നമുക്ക് എള്ളെണ്ണ ഉണ്ടാക്കാനും എള്ളുണ്ടാക്കി ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നമ്മൾ തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒരു 3 ദിവസം നമ്മൾ വെയിലത്തും കൂടെ വെച്ച് ഉണക്കിയെടുക്കും. ആ സമയത്ത് കമ്പോ എന്തെങ്കിലും വെച്ച് നമ്മൾ തല്ലി ബാക്കിയുള്ള വിത്തും കൂടെ കുഴിച്ചിട്ടാണ് വിത്തെടുക്കുന്നത്.
1: ഇത് ത്രഷിംഗ് ചെയ്യാൻ വേണ്ടി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മെഷീനറീസ് ഒന്നും ഇല്ല, ഉപയോഗിക്കാറില്ല? അത്
0: ഇപ്പം നിലവിൽ അങ്ങനത്തെ മെഷീനറീസ് നമുക്ക് ഇത്രയും ഇല്ല, കാരണം അത്രയും വ്യാപകമായിട്ട് നമ്മളിപ്പം കൃഷി ഇപ്പം ചെയ്യുന്നില്ല. നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിൽ വെള്ളാനി കാർഷിക കോളേജിൽ അഗ്രോണമി ഡിപ്പാർട്ട്മെന്റ് 2 എക്യുപ്മെന്റ് ഇപ്പം പേറ്റന്റ് എടുത്തിട്ടുണ്ട്. അതിലൊന്ന് എള്ള് നടുന്ന ഒരു എക്യുപ്മെന്റും മറ്റൊന്ന് എള്ളിൽ ഹെർബിസൈഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ദോഷം വരാത്ത രീതിയിൽ ഹെർബിസൈഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്
1: കളനാശിനി
0: അങ്ങനെ ഒരു പേറ്റന്റും കൂടെ എടുത്തിട്ടുണ്ട്.
1: ഈ നടുന്ന മെഷീൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, വിത്തായിട്ട് നടുവോ അതോ ചെടിയായിട്ട് നടുന്നത്?
0: നമ്മള് സാധാരണ ആൾക്കാർ നിന്ന് നടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിതയ്ക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വിത്ത് വേണ്ടി വരും. അപ്പം സാധാരണ വിത്ത് കുറവാണെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോകുന്ന നോക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലേബർ കൂടുതൽ വരും. അപ്പം ഈ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ പേറ്റന്റ് എടുത്ത ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഈ മെഷീനറിയിൽ വിത്ത് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോകുന്നതനുസരിച്ച് ഇട്ടിട്ട് പോകുന്നതാണ്.
1: അതേമാതിരി കളനാശിനി യൂസ് ചെയ്യാനാണോ അതോ കള ഡയറക്റ്റ് ആയിട്ട് മെക്കാനിക്കൽ ആയിട്ട് എടുക്കാനാണോ?
0: ഇല്ല, ഇത് കളനാശിനി അടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പ്ലാന്റിനെ മാത്രം അത് കളനാശിനി വീഴാതെ പ്രൊട്ടക്ട് ചെയ്യും, ബാക്കി സ്ഥലങ്ങളിൽ മാത്രം ഹെർബിസൈഡ് അടിച്ചു പോകും.
1: അപ്പൊ ഈ 2 മെഷീൻസ് ഇപ്പം പേറ്റന്റ് ആയി ഇത് കർഷകർ

0: കർഷകരിലോട്ട് എത്തിയിട്ടുണ്ടോ? ഇല്ല
1: ഇല്ല, കർഷകരിലോട്ട് എത്തുന്ന പ്രോസസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പേറ്റന്റ് കഴിഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്.
0: ഡോക്ടർ അതുൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് എള്ള് കൃഷിയെ കുറിച്ച് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
1: താങ്ക് യു.
2: എള്ളു കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അതുൽ ജയ്പാലാണ്. ഡോക്ടർ അതുൽ ജയ്പാലുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശ

0: തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ച പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 mL ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 mL കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നതുവഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം.

0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, വളർത്തു നായ്ക്കളെ ദയാവധം ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഉത്തരം, നായയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ശരീരത്തിൽ ക്ഷതം, ഗുരുതരമായ രോഗം എന്നീ സാഹചര്യങ്ങളിൽ മാത്രം വെറ്റിനറി ഡോക്ടറിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദിഷ്ട മരുന്നുകൾ നൽകി ദയാവധം നടത്താം. പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയെ കൊല്ലാൻ പാടില്ല. അതിനെ 10 ദിവസം നിരീക്ഷിച്ച് പേവിഷബാധയുണ്ടെന്ന് ഉറപ്പാക്കിയാൽ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കാനേ നിയമം അനുവദിക്കുന്നുള്ളൂ.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയയായ ഇന്ദുലേഖ മികച്ചൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9495964321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. അതിഥി അഭിനേത്രി ഇന്ദുലേഖ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഗ്രാമഫോൺ എന്ന ചിത്രത്തിൽ ബൽറാമും സുജാതയും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, അഫ്സൽ യൂസഫിൻ്റെ സംഗീതം. മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, നജീം അർഷാദ്, സിത്താര, അരുൺ ആലാട്ട് എന്നിവർ പാടിയത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ, പാടിയത് ജയചന്ദ്രനും സംഘവും.

0: മാഷേ, സുഖാണോ?
1: ആ, സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: കൈതപ്രം വരികളെഴുതി ബോംബെ രവി ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം വിദ്യാരംഭം.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്തബാധിത പ്രദേശം മുഖ്യമന്ത്രി വി.ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി

കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബിജു തിരുമലയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസും ചിത്രയും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനം

വിജയ് യേശുദാസും ശ്വേതയും കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കൂ. ഈ ഗാനത്തിൻ്റെ രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

മല്ലു സിംഗ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് ഹരിചരൺ, നവ്രജ് ഹൻസ്.

തട്ടുംപുറത്ത് അച്യുതൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചന ബി ആർ പ്രസാദ്, സംഗീതം ദീപാങ്കുരൻ, പാടിയത് സുദീപ് കുമാർ, മഞ്ജരി, ആവണി.

ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്രഗാനങ്ങൾ.
1: നാളെ ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ, അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
2: ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 1/2 ഭാഗവും വഹിക്കുന്നു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ആകാശവാണി അനന്തപുരി FM 101.9.
4: മൊഴിയാം ഒരു കഥ.
5: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ കവിയുടെ മരണം, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
6: പഴനെല്ലി ഗ്രാമം ഭാസ്കരന് നന്നായി പിടിച്ചു. കൊല്ലം മുഴുവൻ പ്രകൃതി പൂവിട്ട് നിൽക്കുന്ന നാട്, സൗന്ദര്യം തുളുമ്പിത്തെറിക്കുന്ന ഗ്രാമീണ പെൺകിടാങ്ങൾ, അറ്റവേനലിലും ശുദ്ധജലമൊഴുകി ഗ്രാമത്തെ വലം വെച്ചു പോകുന്ന കൊച്ചാറ്. ഭാസ്കരന്റെ കവിഹൃദയം ത്രസിച്ചു. ആ പുഴയുടെ മണൽത്തട്ടിലിരുന്നാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സൂര്യാസ്തമയം അയാൾ കണ്ടത്. ദൂരെ പുഴ കയം കെട്ടിക്കിടക്കുന്ന ജലപ്പരപ്പിൽ വർണ്ണോജ്വലങ്ങളായ കൊച്ചലകൾക്കിടയിൽ സൂര്യൻ പതുക്കെ പതുക്കെ താഴുന്നു. പെട്ടെന്ന് പശ്ചിമാകാശം മുഴുവൻ വർണ്ണങ്ങളുടെ വിപ്ലവം വേലിയേറുകയായി. ഒരു നിമിഷം കൂടി കഴിഞ്ഞപ്പോൾ സന്ധ്യ വിളർത്തു തുടങ്ങി. പിന്നെ ചുരുളഴിഞ്ഞ് ഇരുട്ട് പരക്കുകയായി. വട്ടം വീശിയ കണ്ണുകളോടെ ഭാസ്കരൻ ആ കാഴ്ച നോക്കിയിരുന്നു. ഇത്രയും ധാരാളിയായി പ്രകൃതിയെ അയാൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഈ ഗ്രാമത്തിലേക്ക് തന്നെ സ്ഥലം മാറ്റിയപ്പോൾ ഭാസ്കരൻ ലീവ് എടുക്കാൻ വിചാരിച്ചതാണ്. പെട്ടെന്നുള്ള സ്ഥലം മാറ്റം അയാളെ വിഷമിപ്പിച്ചു. വേരൂന്നിക്കഴിഞ്ഞിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും സുഹൃത് മണ്ഡലത്തിൽ നിന്നും പെട്ടെന്ന് പിഴുതെറിയപ്പെട്ടപ്പോൾ അയാൾക്ക് കഠിനമായ നിരാശ തോന്നി. അപ്പോഴാണ് ലീവ് എടുത്താൽ എന്താണെന്ന് തോന്നിയത്. പക്ഷേ ലീവ് എടുത്താലും നാട്ടിൽ പോയിരിക്കണം. അവിടെ ജീവിതം മുഷിപ്പനാണ്. ഒരു ഗ്രാമീണ വായനശാല പോലും അവിടെയില്ല. സുഹൃത്തുക്കളും ദുർലഭം. അതിലും ഭേദം, കൽപ്പനയനുസരിച്ച് പുതിയ ദിക്കിലേക്ക് പോവുകയാണ്. അയാൾ പഴനെല്ലി പഞ്ചായത്ത് ആഫീസിൽ ജോലിക്ക് ചേർന്നു. താമസത്തിനൊന്നും പുതിയ സ്ഥലത്ത് യാതൊരു ബുദ്ധിമുട്ടും നേരിട്ടില്ല. മുതുകുളത്തി വിലാസം ടീ ആൻഡ് കാപ്പി ക്ലബിൽ അതിനെല്ലാം സൗകര്യമുണ്ടായിരുന്നു. ക്ലബിന്റെ മുകളിൽ ഒരു മുറിയുള്ളത് താമസത്തിന് കിട്ടി. കുളിക്കാൻ ആറ്റിൽ പോകാം. ഭക്തനും ജന്മിയുമായ പ്രസിഡന്റ്, നിരക്ഷരരും ജന്മിയുടെ കുടിയാന്മാരുമായ മെമ്പർമാർ. പുഴയിലിരുന്ന് കവിത നിറഞ്ഞ ആ സായാഹ്നം കൂടി കണ്ടപ്പോൾ പഴനെല്ലി ഗ്രാമത്തിന് എല്ലാ വിഷയത്തിലും 100-ൽ

നൂറു മാർക്കും അയാൾ കൊടുത്തു. ഇങ്ങോട്ട് വരാതെ ലീവ് എടുത്തിരുന്നെങ്കിൽ തനിക്ക് എന്തെല്ലാം പോയിപ്പോകുമായിരുന്നു. അയാൾക്കത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. രാവിലെയാണ് ഭാസ്കരൻ കവിത എഴുതാറ്. 7 മണിക്ക് എഴുന്നേറ്റാൽ ഒരമണിക്കൂർ അയാൾ കിടക്കയെ പുണർന്ന് അലസമായി അങ്ങനെ കിടക്കും. പിന്നെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ഒരു ചായക്കുള്ള ഓർഡർ താഴോട്ട് വിളിച്ചു പറയും. ചായ കുടിച്ച് ഒരു ബീഡി കത്തിച്ച് വലിച്ചുകൊണ്ട് നോട്ട് പുസ്തകവും പേനയും എടുക്കും. പിന്നെ കവിത വരുത്താനുള്ള ശ്രമമായി. എന്തായാലും ഭാസ്കരൻ എഴുതി തുടങ്ങും. ഒരു 10 വരിയെങ്കിലും വൃത്തത്തിലൊപ്പിച്ച് അയാൾ വിരമിക്കും. ആഴ്ചയിൽ ഒരു കവിത വീതം അയാൾ പത്രത്തിന് അയക്കും. അങ്ങനെ 1 മാസം 4 എണ്ണം അയച്ചാൽ അതിൽ 1 അബദ്ധത്തിന് വെളിച്ചം കണ്ടെന്ന് വരും. 2 എണ്ണം പത്രാധിപർ മടക്കി അയക്കും. പിന്നൊന്ന് കിട്ടിയതായി നടിക്കുകയേയില്ല. തന്റെ ഡെയിലി കോട്ട എഴുതിക്കഴിഞ്ഞാൽ ഭാസ്കരൻ പുഴയിൽ പോയി കുളിക്കും. മടങ്ങി വന്ന് പ്രാതൽ കഴിക്കും. രാവിലെ കവിത എഴുതിയാണ് ശീലം. മുഖത്ത് ഒരു തുള്ളി വെള്ളമൊഴിക്കാതെ, പല്ല് തേക്കാതെ, ഒരു ഗ്ലാസ് ചായ കുടിച്ച്, 6¼ നമ്പർ ബീഡി ഒന്ന് വലിച്ച് കിടക്കയിലിരുന്ന് കവിതയുണ്ടാക്കുന്നതിന്റെ സുഖം ആപ്പീസിൽ എന്തായാലും കിട്ടുകയില്ല. അവിടെ ഇരുന്ന് വായിക്കാനും ചിന്തിക്കാനുമേ ഒക്കൂ. ആപ്പീസ് വിട്ടാൽ മുറിയിൽ മടങ്ങിയെത്തി ഭാസ്കരൻ മുടിയൊന്ന് ചെയ്യും. എന്നിട്ട് താഴെ വന്ന് ചായ കുടിക്കും. മുതുകുളത്തി വിലാസത്തിൽ വൈകുന്നേരം ബിസിനസ് ഡള്ളാണ്. ഭാസ്കരൻ നടക്കാനിറങ്ങും. മനോഹരമായ ആ സൂര്യാസ്തമയം കണ്ടതു മുതൽ ആദ്യമൊക്കെ പുഴക്കരയിലേക്കാണ് അയാൾ സവാരി വിട്ടിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങളായി വണ്ടി പുഴക്കരയിലെത്താറില്ല. ഗ്രാമത്തിന്റെ മധ്യഭാഗത്തായി ഒരു കിണറും കിണറിന് ചുറ്റുമായി ഒരു പുൽത്തകിടയുമുണ്ട്. തുറസ്സായ ഒരു സ്ഥലം. ആ വഴി വേണം പുഴയ്ക്ക് പോകാൻ. ഒരു ദിവസം പുഴയിലേക്ക് പോകുന്ന വഴി കിണറ്റിനരികിലെത്തിയപ്പോഴാണ് ഭാസ്കരൻ അയാളുടെ കവിഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സ്വപ്നത്തെ കണ്ടത്. സ്വപ്നം കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കുകയാണ്. ഏറിയാൽ 16 17 പൊന്നോണം കണ്ടുമുണ്ടും ഇരിക്കാവുന്ന ഒരു സ്വപ്നം. ഈ സ്വപ്നം ഭാസ്കരനിലെ കവിയെ തല്ലി വല്ലാതെ ഉണർത്തിക്കളഞ്ഞു. ചൂരൽ പോലെ മെലിഞ്ഞു നീണ്ട ആ സ്വപ്നത്തെ നോക്കി ഭാസ്കരൻ നിന്നു. സ്വപ്നത്തിന്റെ കണ്ണുകളും സ്വപ്നം കാണുന്നവയായിരുന്നു. പുഴക്കരയിലേക്ക് പോകേണ്ടെന്ന് ഭാസ്കരൻ തീരുമാനിച്ചു. മാഞ്ഞു പോകുന്ന ആകാശ സ്വപ്നം കാണാൻ അവിടെ എന്തിനു പോകണം? ഇവിടെ ഇതാ മായാത്ത ഒരു സ്വപ്നം. 3-4 പ്രാവശ്യം വെള്ളം കോരി കുടമൊക്കത്ത് വെച്ച് സ്വപ്നം അടുത്ത വീട്ടിലേക്ക് പോകുന്നതും മടങ്ങി വരുന്നതും വീണ്ടും പോകുന്നതും ഭാസ്കരൻ നിന്ന് നോക്കിക്കണ്ടു. സ്വപ്നത്തിന്റെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതുവരെ ഭാസ്കരൻ ആ പരിസരങ്ങളിൽ ഒരു CID ഉദ്യോഗസ്ഥനെ പോലെ ചുറ്റിപ്പറ്റി നടന്നു. ഇരുട്ടായപ്പോൾ മടങ്ങി. പിറ്റേന്നും പിറ്റേന്നും അങ്ങനെ തുടർച്ചയായി കുറേ ദിവസം ആ സ്വപ്ന നാടകം നിശബ്ദമായി അഭിനയിക്കപ്പെട്ടു. അയാൾ പാടി: നീണ്ടു വെളുത്തു മെലിഞ്ഞ ശരീരം, പേടക്കുയിലിൻ ശാരീരം. ശാരീരത്തിന്റെ കാര്യത്തിൽ തനി ബടായി കാച്ചിയതാണ് ഭാസ്കരൻ. സ്വപ്നത്തിന്റെ ശബ്ദം അയാൾ ഇനിയും കേട്ടുകഴിഞ്ഞിരുന്നില്ല. വരിയും പ്രാസവും ഒപ്പിക്കാൻ കുയിലിനെ പിടിച്ചുകൊണ്ടുവന്ന് ശാരീരവുമായി ഘടിപ്പിച്ചതാണ്. അടുത്ത വരി: സ്വപ്നം കാണും കണ്ണുകൾ കാരണി നിറമാർന്നിടും വേണി, ഒട്ടുമുക്കാലും ശരി. പിന്നെ: ചേലിൽ വീശി നടക്കും കൈയുകൾ നിറയെ ഗ്ലാസിൻ വളകൾ. റിയലിസം ഇല്ല. കുടവും എടുത്ത് എങ്ങനെയാണ് കൈകൾ ചേലിൽ വീശി നടക്കുക? ഒരു കൈ വീശാം. കൈകൾ വീശാനൊക്കുമോ? ഗ്രാമത്തിൽ കഥകൾ പ്രചരിച്ചു തുടങ്ങിയിരുന്നു. അവ ഭാസ്കരന്റെ ചെവിയിലെത്താൻ കുറച്ചു സമയം പിടിച്ചു. എന്നാലും എത്തി. ഭാസ്കരൻ അത്താഴം കഴിക്കാനിരുന്നപ്പോൾ അയാൾ ചോദിച്ചു: എന്താ മെന്നെ? നടക്കാൻ പോയി പോയി എന്തായി? എന്താവാന? തെളിഭ്യതയും ഏറെ പരിഭ്രമവും കലർന്ന സ്വരത്തിൽ ഭാസ്കരൻ ചോദിച്ചു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഹോട്ടൽക്കാരൻ ഒരു വെടി പൊട്ടിച്ചു. നല്ല ജില്ലെന്നുള്ള കുട്ടിയാണ് അമ്മു. ഏതമ്മു? ഭാസ്കരൻ മുഖമുയർത്തി. അല്ല, ഇതിലിപ്പോ എന്താ ഉള്ളത് ഒളിച്ചു വെക്കാൻ? മനുഷ്യൻ എന്നായാലും ഒരു ദിവസം സംബന്ധവും പ്രാരാബ്ധവും ഒക്കെ വേണ്ടേ? സംബന്ധമോ? ഭാസ്കരൻ ഞെട്ടിപ്പോയി. എന്തേ മെന്നെ മിണ്ടില്ല? ഉപ്പേരി വിളമ്പുന്നതിനിടയിൽ ഹോട്ടൽക്കാരൻ ചോദിച്ചു. ഇനി ഒളിച്ചു സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഭാസ്കരന് മനസ്സിലായി. ഏയ്, അതൊന്നും വിചാരിച്ചിട്ടല്ല. എങ്ങും തൊടാത്ത മാട്ടിൽ അയാൾ പറഞ്ഞു: പിന്നെന്ത് വിചാരിച്ചിട്ടേ? നാടൊക്കെ പാട്ടാണ് അമ്മുവുമായിട്ടുള്ള ഏർപ്പാട്. കല്യാണവും നടക്കാൻ പോണൂത്രേ. എന്നിട്ടിപ്പോ അങ്ങനെ ഒന്നും ഇല്ലാന്നും പറഞ്ഞ് നിങ്ങൾ ആ കുട്ടിയെ കഷ്ടത്തിലാക്കാണ്. നല്ല കോളായി, മുതുകുളത്തി വിലാസക്കാരൻ വീറോടെ പറഞ്ഞു. ഭാസ്കരൻ ഒന്നും പറഞ്ഞില്ല. താൻ കെണിവെച്ച് പിടിക്കപ്പെടുകയാണെന്ന് അയാൾക്ക് ക്ഷണത്തിൽ മനസ്സിലായി. തന്നെ കൊണ്ട് സ്വപ്നത്തെ സംബന്ധം ചെയ്യിച്ചേ അടങ്ങൂ എന്ന ലക്ഷ്യവുമായി ഒരു ഗൂഢാലോചനാ സംഘം പ്രവർത്തിക്കുകയാണെങ്കിൽ താൻ എന്തു ചെയ്യാനാണ്?
പക്ഷെ ഇങ്ങനെ വലവെച്ചു പിടിക്കപ്പെടുന്നതിൽ തനിക്ക് പ്രതിഷേധം.

ഖേദമുണ്ട്, ശരിയായ മാർഗമല്ല അത്. കൂടാതെ ഇത്ര പെട്ടെന്ന് വിവാഹിതനാകണമെന്ന് തനിക്കില്ല. അടുത്ത 2 ദിവസത്തേക്ക് ഭാസ്കരൻ സ്വപ്നദർശനത്തിന് പോയില്ല. എങ്ങനെ പോകും? എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞുവെന്ന് താൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയും എങ്ങനെ ആ നാടകം പരസ്യമായി അഭിനയിക്കും? അമ്മുവിന്റെ മാതാപിതാക്കൾക്ക് ആ സംബന്ധം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. തറവാടികളാണവർ, ഒരു മകളേ ഉള്ളൂ. താങ്ങാൻ പറ്റിയ ഒരാളുടെ തലയ്ക്ക് വെച്ചുകെട്ടി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഭാസ്കരന്റെ കാര്യത്തിൽ അമ്മുവിനും സമ്മതമാണ്. അമ്മു എന്ന സ്വപ്നത്തെ തന്റെ സ്വകാര്യ സ്വത്തായി മാറ്റുന്ന കാര്യത്തിൽ ഭാസ്കരന് എന്തുണ്ട് അതൃപ്തി? എന്നാലും ഇത്രയും വേഗത്തിൽ വേണ്ടിയിരുന്നില്ല. റൊമാൻസും അസുലഭ ദർശനവുമായി കുറെ നാൾ കൂടി കഴിഞ്ഞിട്ടാവാമായിരുന്നു വിവാഹം നടന്നു. എന്റെ സ്വപ്നമേ, ഭാസ്കരൻ അവളെ ആദ്യമായി സംബോധന ചെയ്തത് ഇങ്ങനെയാണ്. സ്വപ്നം തല താഴ്ത്തി സലജ്ജം ചോദിച്ചു, ഞാൻ സ്വപ്നം പോലെയാണ്? തീർച്ചയായും, കവി പാടി. അമ്മു തലപൊക്കി ഭർത്താവിനെ നോക്കി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുതട്ടാ, സ്വപ്നൊന്നൊന്നും. സ്വപ്നം ചീത്തയാണേ, നല്ല വകശുള്ള വല്ലതും പറയിൻ. കവി പൊട്ടിച്ചിരിച്ചു. വേറൊരു ദിവസം അവൾ ചോദിച്ചു, നിങ്ങൾ പാട്ടും കളിയും ഒക്കെ എഴുതുമെന്ന് അച്ഛൻ പറയണ കേട്ടൂലോ, ശരിയാണോ? പാട്ടും കളിയുമോ? കവി വേദനയോടെ ചോദിച്ചു. ആ അതെന്നെ, അച്ഛൻ പറയണ കേട്ടു. പാട്ടും കളിയുമല്ല അമ്മു, കവിത, പദ്യം, രാമായണം മാതിരി പാട്ടായിട്ട് തന്നെയല്ലേ? അതെ, പക്ഷെ അയാൾ സവ്യസനം ചോദിച്ചു, നീ ഇതിപ്പോഴേ അറിയുന്നുള്ളൂ? പിന്നെ ഞാനെങ്ങനെ അറിയും? മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കവിത എഴുതുമെന്ന്, ഓർക്കുന്നില്ലേ? ഓ, ഞാൻ ആപ്പീസിലെ പണിയാണ് അതെന്നാ വിചാരിച്ചെ. എന്റെ കവിത വന്ന പത്രം കഴിഞ്ഞ ആഴ്ച ഞാൻ നിനക്ക് വായിക്കാൻ തന്നില്ലേ? സരസ്വതിയുടെ പോട്ടമുള്ള പുസ്തകം അല്ലേ? അതെ, പോട്ടം നോക്കി മടക്കി വെച്ച് ഞാനത് തുറന്നു വായിക്കാമായിരുന്നില്ലേ. ഓ, എവിടെ നേരം വായിക്കാനും പൊന്നാരം പറയാനൊക്കെ. കവിയുടെ പത്നി ആദ്യമായി ചൊടിച്ചു. അമ്മു, അയാൾ ദയനീയമായി വിളിച്ചു. ഏ, ഒന്നുമില്ല. അയാളെ സാന്ത്വനപ്പെടുത്താനെന്ന പോലെ അവൾ ചോദിച്ചു, എന്തു പാട്ടാ നിങ്ങൾ എഴുതണേ? ഈശ്വരനെ പറ്റിയാ? അല്ല, ചെകുത്താനെ പറ്റി, ജീവിതത്തെ പറ്റി, മേഘത്തെ പറ്റി, നക്ഷത്രത്തെ പറ്റി. ആകെ ഇതൊക്കെയാ എഴുതണേ? അമ്മു വെറുപ്പോടെ ചോദിച്ചു, പിന്നെന്താ എഴുതേണ്ടത്? നമ്മുടെ മുതുകുളത്തി ഭഗവതിയെ പറ്റി ഒരു പാട്ട് എഴുതുന്ന. അവൾ കൊഞ്ചി. ഇത്തവണയും കവി ചിരിച്ചു, പക്ഷെ അത് യാന്ത്രികമായിരുന്നു. അതിൽ കവിത കണി കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. ഭാസ്കരന് കടുത്ത നിരാശ തോന്നി. ഇതൊന്നുമല്ല അയാൾ സ്വപ്നത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. രാമായണം കൂടി വായിക്കാൻ തന്നെ അവൾ പ്രസവ വേദനയേക്കാളേറെ വേദന അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ടേ തന്റെ കവിത വായിക്കാൻ, ആസ്വദിക്കാൻ? ഭാര്യ എന്ന നിലയ്ക്ക് അമ്മു നല്ലവളായിരുന്നു, പാവമായിരുന്നു. പക്ഷെ കവിക്കത് പോരല്ലോ. അയാളുടെ സ്വപ്നം തകരുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു. അന്നൊരു രാവിലെ ഭാസ്കരൻ ഒരു കവിത എഴുതുകയായിരുന്നു. 2 വരി കഷ്ടിച്ചൊപ്പിച്ചു. കവിത കിനിഞ്ഞു വരുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഉറവ പൊട്ടി പ്രവഹിച്ചു തുടങ്ങിക്കഴിഞ്ഞിരുന്നില്ല. കുളിക്കാൻ വെള്ളം വെക്കട്ടെ? അമ്മു മുറിയിൽ കടന്നു വന്ന് ചോദിച്ചു. വേണ്ട, കുളിക്കാൻ കുറച്ച് വൈകും, ഞാൻ പുഴയിൽ പോയിക്കൊള്ളാം, ഉദാസീനനായി കവി പറഞ്ഞു. എന്തേ, ഇത് എഴുതി മുഴുമിപ്പിക്കാൻ കുറച്ചു നേരം പിടിക്കും. എന്താ എഴുതണ്? ഒരു കവിത. എന്ത് പാട്ടാ? വിരഹപ്പാട്ട്. വിരഹോ? എന്താത്? പാടിൻ. കവി പാടി. ഓമനെ, നിന്നെ പിരിഞ്ഞ് എത്ര നാളായി ഞാൻ ഈ പ്രേമത്തിൻ മരുഭൂവാം ഗ്രാമത്തിൽ വാഴുന്നെന്നോ. അർത്ഥം പറയിൻ. താൻ സ്നേഹിക്കുന്ന പെണ്ണിന് ഒരാൾ എഴുതുകയാണ്, ഓമനെ, അതായത് എന്റെ പെണ്ണെ, നിന്നെ വിട്ട് എത്ര ദിവസമായി പ്രേമം, അതായത് ഇഷ്ടം, ഒരു നുള്ളുകൂടിയില്ലാത്ത ഈ തറയിൽ കഴിച്ചുകൂട്ടുന്നുണ്ടെന്നോ. ആരെ എഴുതണേ? ഞാൻ. കവി ചിരിച്ചു. പെട്ടെന്ന് അമ്മു മുഖം പൊത്തി. ഭാസ്കരൻ കണ്ണു ചുമ്മി തുറക്കുന്നതിനു മുൻപ് അവൾ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അയാൾ അമ്പരന്നു. നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ല അല്ലേ? അവൾ ചോദിച്ചു. എന്ന ആരു പറഞ്ഞു? പിന്നെ ഏതാ അവള്? എവള്? ഇപ്പൊ എഴുതണ അവള്? അയ്യേ, ഇത് കവിതയിലുള്ള അവളല്ലേ? അമ്മു വിശ്വസിച്ചില്ല. കരൾ പൊട്ടുമാറ് നിന്ന് തേങ്ങി. അമ്മുവിന്റെ അച്ഛൻ മുറിയിലേക്ക് ഓടി വന്നു. എന്തേ അമ്മു? പിതാവ് ഉത്കണ്ഠയോടെ ചോദിച്ചു. അയാൾ മകളെയും മരുമകനെയും മാറി മാറി നോക്കി. ഭാസ്കരൻ സ്തബ്ധനായി നിന്നു. എന്നെ ചതിച്ചു. അത് വാങ്ങി നോക്ക്, വേറൊരുത്തിക്ക് എഴുതാണത്രേ. അവൾ ഭാസ്കരന്റെ കയ്യിലെ കടലാസ് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. പിതാവ് കവിയുടെ കയ്യിൽ നിന്നും കടലാസ് വാങ്ങി അതിലെഴുതിയിരുന്ന ഈരടി തപ്പി തപ്പി വായിച്ചു. ഛേ, വാത്സല്യനിധിയായ പിതാവ് അലറി. എന്തേ പറ്റിയേ? അമ്മുവിന്റെ അമ്മ ഒരു കൊടുങ്കാറ്റുപോലെ മുറിക്കകത്തെത്തി തുള്ളി.
കോറം തികഞ്ഞു.

0: യോഗം തുടങ്ങി. തന്റെ മകളുടെ സംബന്ധക്കാരനെ തീ തുപ്പുന്ന ഒരു നോട്ടം നോക്കി കാരണവർ വിക്കി വിക്കി പറഞ്ഞു, നിങ്ങൾ തറവാടിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്റെ കുട്ടിയെ എന്താ കാട്ടിയ ഈ പണ്ടാരക്കാലൻ? അമ്മ എന്ന ഭദ്രകാളിയുടെ വക. ഇവളുടെ മുമ്പിൽ വെച്ച് മാനാവമാനയില്ലാത്ത ഇയാൾ വേറൊരുത്തിക്ക് പാട്ടിൽ എഴുത്തെഴുതി അയക്കണു. കാരണവർ, ഇവരെങ്ങനെ ചങ്കുണ്ടായി ഈ കൊല ചെയ്യാൻ? അമ്മ, നിങ്ങൾക്കൊന്ന് തലയ്ക്ക് വെളിവില്ലേ? ഭാസ്കരൻ നിസ്സഹായനായി ചോദിച്ചു. ഇല്ലാഞ്ഞിട്ടില്ലേ എന്റെ കുട്ടിയെ പിടിച്ചു തന്നത്? ഇങ്ങനെ ചതിക്കുന്നു വിചാരിച്ചോ എന്റെ മുഖതകൊളത്തിയേ? അമ്മ, കഥയാണ് ഞാൻ എഴുതിയത്, കഥയിലെയാണ് പെണ്ണ്, എന്റെയല്ല. കഴിയുന്നതും സരളമായി കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ഭാസ്കരൻ ശ്രമിച്ചു. കഥയും കാര്യവും അറിയാത്ത ആളാ നിങ്ങളെന്ന് അറിഞ്ഞില്ലല്ലോ ഞങ്ങള്. കടുങ്കയ്യല്ലേ കാട്ടിയത്? അച്ഛൻ. മഹാഭാവി. അമ്മ. എനിക്ക് വയറ്റിലും. അമ്മു. ഭാസ്കരൻ ചെവി പൊത്തി. ഇനി ഒരു നിമിഷം അവിടെ നിന്നാൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് ഭാസ്കരൻ തീർച്ചയാക്കി. വയ്യ, അവിടെ നിൽക്ക വയ്യ, ജീവിക്കാൻ വയ്യ, ഞാൻ പോണു. അയാൾ അലറിക്കൊണ്ട് മുന്നോട്ടാഞ്ഞു. എവിടേക്ക്? അമ്മു മുൻപിൽ വന്ന് തടഞ്ഞു. അങ്ങനെ വരാനും പോവാനും ഉള്ള സ്ഥലമല്ല ഇത്. അമ്മ താക്കീത് നൽകി. പോയാലും ഏതുവരെ പോകുന്ന് നിക്കൊന്ന് കാണണം. അച്ഛൻ വെല്ലുവിളിച്ചു. ഞാൻ എന്തു വേണം? ഭാസ്കരൻ കരയാറായിരുന്നു. അയാളുടെ സപ്തനാടികളും തളർന്നു കഴിഞ്ഞിരുന്നു. അമ്മു കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, മുതുകുളത്തിയെ പിടിച്ച് സത്യം ചെയ്യിൻ. ഇനി അവൾക്ക് എഴുത്തെഴുതില്ലാന്നും പാട്ടും കളിയും ഒന്നും എഴുതില്ലാന്നും. ഇനി ഞാൻ കവിത എഴുതുകയോ? ഭാസ്കരൻ പൈശാചികമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെ വിചാരിക്കുന്നവരാണ് വിഡ്ഢികൾ. കവിത കണ്ടുപിടിച്ചവനെ ഈ നിമിഷം കാണുകയാണെങ്കിൽ ഞാൻ ഇടം വലം നോക്കാതെ കാച്ചിക്കളയും. അവൾ എന്നല്ല, എവളുമായും എവനുമായും എനിക്കിനി യാതൊരു ഇടപാടുമില്ല. എല്ലാവരും എന്റെ ശത്രുക്കളാണ്. ഇതൊക്കെ സത്യം ചെയ്യാനുണ്ടോ? കണ്ടുവോ കള്ളത്തരം? നിങ്ങളെ മനസ്സ് ശുദ്ധാച്ചാൽ നിങ്ങൾക്ക് എന്താന്ന് സത്യം ചെയ്യണേന്? അമ്മ വിട്ടില്ല. ഇതിനകം ഭാസ്കരന് ഒരു യോഗിയുടെ ശാന്തതയും നിശ്ചയദാർഢ്യവും വിശാല മനസ്കതയും കൈവന്നു കഴിഞ്ഞിരുന്നു. സത്യം ചെയ്യാമല്ലോ, അയാൾ തനി വേദാന്ത സ്വരത്തിൽ പറഞ്ഞു. അമ്മു വരച്ച വരയിൽ നിന്ന് ഭാസ്കരൻ സത്യം ചെയ്തു. അയാൾ അതിൽ പിന്നെ കവിത എഴുതിയിട്ടില്ല.
1: വി കെ എൻ എഴുതിയ കഥ കവിയുടെ മരണം, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അനിൽ പനച്ചൂരാൻ വരികളെഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ഹരിചരൺ മൃദുല വാര്യർ എന്നിവർ പാടിയത്. ചിത്രം 916.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 9:30.
1: ആകാശവാണി ഇപ്പോൾ ശ്രീ CS അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ശ്രീ SR ശ്രീകാന്ത് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ N രാധാകൃഷ്ണൻ ഘടം, ശ്രീ ഗോപകുമാർ KD മുഖർശംഖ്. കച്ചേരിയിൽ ആദ്യം ബാഗായനയ്യ, ചന്ദ്രജ്യോതി രാഗത്തിലുള്ള ത്യാഗരാജകൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി. ശ്രീ എസ് ആർ ശ്രീകാന്ത് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ശ്രീ ഗോപകുമാർ കേടി മുഖർശംഖ്. കച്ചേരി തുടരുന്നു. കുഴലൂതി എന്നാരംഭിക്കുന്ന ഊത്തുക്കാട് വെങ്കട സുബ്ബയ്യരുടെ കൃതി, രാഗം കാംബോജി, ആദിതാളം.

0: ഇതുവരെ കേട്ടത് ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, ശ്രീ എസ് ആർ ശ്രീകാന്ത് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം, ശ്രീ ഗോപകുമാർ കേടി മുഖർശംഖ്.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.
2: സംഗീതസുധ സമാപിക്കുന്നു.

നിശ സുരഭിയിൽ ഇന്നാദ്യം. പഞ്ചലോഹം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. സുരേന്ദ്രൻ ചുണക്കര അവതരിപ്പിക്കുന്നു.
1: താരതമ്യം ചെയ്യുക എന്നത് മനുഷ്യസഹജമായ ഒരു സ്വഭാവമാണ്. ഈ താരതമ്യമാണ് ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കുമുള്ള പ്രചോദനം എന്ന് പൊതുവേ പറയാമെങ്കിലും അത് പലപ്പോഴും വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ താരതമ്യം ചെയ്ത് സ്വയം ഉത്കർഷബോധമോ അപകർഷബോധമോ തോന്നിയാൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാക്ക കൊക്കിനോട് സ്വയം താരതമ്യം ചെയ്ത് സങ്കടപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാക്കയുടെ തനിമ കാക്കയ്ക്കും കൊക്കിൻ്റെ തനിമ അതിനും മാത്രമുള്ളതാണ്. ഈയൊരു പരമസത്യം മനസ്സിലാക്കാത്തതാണ് പല സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം. അയൽവാസിയുടെ ബഹുനില ബംഗ്ലാവും രാജകീയ പ്രൗഢിയുള്ള കാറും കണ്ട് അസൂയപ്പെടുകയും അപകർഷബോധത്തിനടിമയായി നിഷേധ ചിന്തകളുമായി ജീവിക്കുകയും ചെയ്യുന്നവരെ നാം കാണാറുണ്ട്. അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ആന്തരികവും ബാഹ്യവുമായ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി അവരവരുടെ തനിമ നിലനിർത്തി വികസിക്കുക എന്നതാണ് പ്രകൃതിയുടെ നിയമം. ഓരോന്നിനും അതിൻ്റേതായ ധർമ്മവും കർമ്മവുമുണ്ട്. ഡോക്ടർക്ക് ഡോക്ടറുടെ ധർമ്മവും അധ്യാപകന് അധ്യാപകൻ്റെ ധർമ്മവുമുണ്ട്. ഒരു കാർപ്പൻ്റർക്ക് മറ്റൊരു ധർമ്മമാണുള്ളത്. സമൂഹത്തിൽ ആരും ചെറിയതോ വലിയതോ അല്ല. എല്ലാവിധത്തിലുള്ള കർമ്മധർമ്മങ്ങളുടെയും സമഗ്രതയിലൂടെ മാത്രമേ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് ഓരോരുത്തരും മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതെ അവനവൻ്റെ കഴിവുകൾ വികസിപ്പിച്ച് മുന്നേറാൻ ശ്രമിക്കുക. തനത് വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ധർമ്മം. ഇത് വ്യക്തമാക്കുന്ന ഒരു പഴയ കഥയുണ്ട്. അവനവനാകുന്നതാണ് മഹത്തരമെന്ന് ഈ കഥ നമ്മോട് പറയുന്നുണ്ട്. ഒരു ദിവസം രാജാവ് കൊട്ടാരവളപ്പിൽ ഉലാത്താനായി ഇറങ്ങിയപ്പോൾ പൂന്തോട്ടം കൂടി ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി. പ്രത്യേകമായ പരിചരണം നൽകിയിരുന്ന ആ ഉദ്യാനത്തിലെ ഉണങ്ങിയ മരങ്ങളും കൊഴിഞ്ഞുപോയ ഇലകളും വരണ്ടു നിൽക്കുന്ന പൂക്കളും കണ്ട് രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഈ കാഴ്ച കണ്ട് അത്യന്തം വിഷണ്ണനായി. ഓരോ മരത്തിൻ്റെയും ചെടിയുടെയും അടുത്ത് ചെന്ന് അദ്ദേഹം കാര്യം തിരക്കി. കരുത്തിൻ്റെ പ്രതീകമെന്ന് കരുതിയിരുന്ന ഓക്കുമരം ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നത് കണ്ട് അദ്ദേഹം ചോദിച്ചു, പ്രിയപ്പെട്ട ഓക്കുമരമേ, നീ എന്താണ് ഇത്ര അവശനായിരിക്കുന്നത്? എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അങ്ങ് നോക്കൂ, ഈ പൈൻമരം എത്ര ഉയരത്തിലാണ് വളരുന്നതെന്ന്. എനിക്ക് അത്രയും ഉയരത്തിലെത്താൻ കഴിയില്ലല്ലോ എന്ന ചിന്തയാണ് എന്നെ അലട്ടുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പൈൻമരങ്ങൾ ഒടിഞ്ഞു തൂങ്ങി വീഴാൻ തുടങ്ങുന്നത് കണ്ട് അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് നീ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? നോക്കൂ ആ മുന്തിരിവള്ളികൾ, എത്ര മധുരമുള്ള മുന്തിരിപ്പഴങ്ങളാണ് ആ മുന്തിരിവള്ളി നൽകുന്നത്. എല്ലാവർക്കും ആ മുന്തിരിച്ചെടി എന്തൊരു സ്നേഹവും പരിഗണനയുമാണ്. അസൂയ തോന്നുന്നു, എനിക്കങ്ങനെയൊരു പരിലാളന് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടം സഹിക്കാൻ വയ്യ. ഇത് കേട്ട് മുന്തിരിച്ചെടിയുടെ അടുത്ത് ചെന്ന രാജാവ് കണ്ടത് മുന്തിരിവള്ളികൾ വാടിക്കിടക്കുന്നതാണ്. നിനക്കെന്ത് പറ്റി മുന്തിരിക്കുട്ടി

0: അങ്ങ് ആ റോസാച്ചെടിയിലേക്ക് നോക്കൂ. എത്ര മനോഹരവും സുഗന്ധപൂരിതവുമായ പുഷ്പങ്ങളാണ് പനിനീർച്ചെടിയിലുള്ളത്. എല്ലാവരും ആരാധനയോടെയാണ് റോസാച്ചെടിയെ നോക്കുന്നത്. എനിക്ക് ഭാഗ്യമില്ലാതെ പോയി. എനിക്കെന്തിനാണ് ഈ ശബ്ദജന്മം? അപ്പോഴാണ് ഒരു കുഞ്ഞു ചെടി മനോഹരമായ പുഞ്ചിരിപ്പുമായി നിൽക്കുന്നത് രാജാവ് കണ്ടത്. അതിൻ്റെ സുഗന്ധവും സൗന്ദര്യവും ഊർജ്ജസ്വരതയും രാജാവിനെ ആകർഷിച്ചു. എല്ലാ മരങ്ങളും ചെടികളും നിരാശരും ക്ഷീണിതരുമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. നീ മാത്രം വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടല്ലോ കുഞ്ഞു ചെടിപ്പെണ്ണേ. നിന്റെ സന്തോഷത്തിൻ്റെ രഹസ്യമെന്താണ്? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് രാജൻ. അങ്ങയുടെ ഇഷ്ടവും ആഗ്രഹവും അനുസരിച്ച് എന്നെ നട്ടുവളർത്തി. അങ്ങയ്ക്ക് മറ്റൊരു ഓക്കോ പൈനോ ആയിരുന്നു ആവശ്യമെങ്കിൽ അങ്ങ് അത് നട്ടുവളർത്തുമായിരുന്നു. ഞാൻ എന്താണോ അതിനുപരിയായോ മറ്റൊരാളായോ വളരാൻ എനിക്ക് കഴിയില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ തനത് ഗുണവിശേഷങ്ങളും സവിശേഷതകളും വികസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനതിൽ വിജയിച്ചതിനാൽ സന്തോഷമായിരിക്കുന്നു. ഞാൻ മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. രാജാവ് ആ കുഞ്ഞു ചെടി അഭിനന്ദിച്ച് കൊട്ടാരത്തിലേക്ക് പോയി.
1: സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 10 സെക്കൻഡും. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം.

کون بھلا ہوش کسے باقی ہے، کسے پینے کی حسرت تھی۔

0: ഒരു ഭാഗം അറി
1: വിവിധ ഭാരതി പർ അഗല കാര്യക്രമ ഹൈ സഖി സഹേലി കീജിയേ ബസ് കുഛ പലോ കാ ഇന്തസാർ.